ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 22 സഞ്ചരിക്കുന്നു. 1822 ജൂലൈ 22 ആധുനിക ജീവശാസ്ത്രത്തിലെ വിപ്ലവകരമായ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കിയ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ ആസ്ട്രിയയിലെ ഹിൻസൻഡോർഫിൽ ജനിച്ചിരിക്കുന്നു.

0: ലുക്ക് ബാക്ക്, ദ പാസ്റ്റ് ഫിനിഷ്ഡ്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി. നാം പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെപ്പറ്റി തിരിഞ്ഞു നോക്കി ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൂടുതലും. പക്ഷേ തിരിഞ്ഞു നോക്കി ചെയ്ത തെറ്റുകളെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുകയും പിറകോട്ട് തന്നെ നോക്കിയിരിക്കുകയും ചെയ്യുന്നവർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. കഴിഞ്ഞുപോയതിനെ ചൊല്ലി കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പുറകോട്ട് മാത്രം തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് എത്തേണ്ട സ്ഥാനത്ത് എത്താൻ കഴിയില്ല. ഈ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. കഴിഞ്ഞുപോയ കാലങ്ങളാണ് ജീവിതത്തിന്റെ ശിഷ്ടായുസ്സുകൾ എന്ന് കണക്കാക്കുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള പരാജയങ്ങളെക്കുറിച്ചോർത്ത് വിഷാദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവയെ പാഠങ്ങളായി മാത്രം കണക്കാക്കുക. അല്ലാതെ തിരിഞ്ഞ് അവയെ തന്നെ നോക്കി നിന്നാൽ മുന്നോട്ടു പോകാനുള്ള നമ്മുടെ ശക്തി മരവിച്ചു പോകും, ഉപ്പ് പരലുപോലെയാകും. അങ്ങനെയുള്ളവരാണ് ഉപ്പു തൂണായിത്തീരുന്നത്. അതുകൊണ്ട് നിർഭയരായി മുന്നോട്ടു പോവുക. നമ്മുടെ ദൃഷ്ടികൾ മുന്നോട്ട് തന്നെയായിരിക്കട്ടെ. രണ്ട് കൈയും തുറന്ന് ഭാവിയെ ആശ്ലേഷിക്കുക. നമുക്ക് നേരിടുവാനുള്ള ജീവിതാനുഭവങ്ങൾ എന്തു തന്നെയായാലും നമുക്ക് ആവശ്യമില്ലാത്തത് ഒന്നും സംഭവിക്കുകയില്ല എന്നതാണ് സത്യം. നമുക്ക് സമർത്ഥമായ ജീവിതം നമ്മുടെ കയ്യിലാണിരിക്കുന്നത്. ജീവിതത്തിന്റെ പൂർണ്ണത എന്നത് വിജയപരാജയങ്ങൾ കൂടിച്ചേർന്നതാണ്. പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് കുതറിമാറി മുന്നേറുന്നതിനും പിടിച്ചുകെട്ടുന്നവയിൽ നിന്ന് മുക്തമാകുന്നതിനും കഴിയുന്ന ഊർജം നമ്മളിൽ തന്നെയുണ്ട്. ചിന്തകൾ ശക്തമായിരിക്കട്ടെ, വൈകാരിക പാകതയും ഉണ്ടായിരിക്കട്ടെ.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. മിനിറ്റ് സൂചിയുടെ ചലനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നത് പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ ജീവിതത്തിൽ പരമാവധി കൃത്യനിഷ്ഠ പുലർത്താൻ കഴിയുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്, വ്യക്തിത്വത്തിന്റെ ഭാഗവുമാണ്. നിങ്ങൾ സർക്കാർ ഓഫീസിലോ കമ്പനിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലി എടുക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പൊതുജനസേവകനാണ്. അതുകൊണ്ട് തന്നെ പൊതുജനത്തോട് നീതി പുലർത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. 9 മണിക്ക് വരേണ്ട നിങ്ങൾ 10:30 വരുന്നു, മിക്കവാറും സീറ്റിൽ കാണില്ല. നിങ്ങൾ അനീതിയുടെ പര്യായമാണ്. എത്ര ഓഫീസുകളിൽ അങ്ങനെ എത്ര പേരുണ്ടെന്നറിയാമോ? എപ്പോ ചെന്ന് നോക്കിയാലും സീറ്റിൽ ആളില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. എപ്പോ വരും എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്നവർക്ക് പോലും അറിയില്ല എന്ന അവസ്ഥയാണ്. ഇനി ഉച്ച കഴിഞ്ഞെത്തുന്ന സാറിനോട് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറയുകയാണെന്ന് കരുതൂ, സാർ ഞാൻ രാവിലെ മുതൽ വന്ന് നിൽക്കുകയാണ്. ഉടൻ മറുപടി വരും, നിങ്ങളോട് ഞാൻ പറഞ്ഞോ രാവിലെ വരാൻ? അതിനൊക്കെ എന്ത് മറുപടി അല്ലെ? എന്നാൽ നല്ല കഴിവുള്ള മിടുക്കുള്ള ഓഫീസർമാരുണ്ട്, അവരുടെ മേശമേൽ ഫയലുകൾ കെട്ടിക്കിടക്കില്ല. ശരിക്കും സേവനം ചെയ്യുന്നവരാണവർ. അവരുടെ അടുത്ത് പെൻഷനു വേണ്ടി കയറിയിറങ്ങി നടക്കേണ്ടതായി വരില്ല. അവർ രാവിലെ മുതൽ നമ്മളെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിക്കില്ല, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകും, ഷോൾഡർ കുലുക്കി അറിയില്ല അറിയില്ല എന്ന് ആംഗ്യം കാണിക്കില്ല, 5 മണിയാകാൻ കാത്തിരിക്കില്ല ബാഗ് എടുക്കാൻ. കൃത്യസമയത്ത് അവർ ഓഫീസിൽ വരും, ഫയലുകൾ നോക്കും, നന്നായി ജോലി ചെയ്യും. എന്റെ ഒരു സുഹൃത്തു പറയുന്നത് കേൾക്കണോ? ഞങ്ങളൊരു ഓഫീസിൽ ഒരു കാര്യത്തിന് ചെന്നതാണ്. 2-3 സ്റ്റാഫുകൾ വന്നത് 10:30, ബാഗ് വെച്ച് കസേരയിൽ ഇരുന്നപ്പോൾ 11 മണി. ഒരു ഫയൽ തുറന്ന് അതെടുത്ത് അടുത്ത മുറിയിൽ പോയി വന്നപ്പോ 11:30. കൂടെയുള്ളവരെയും വിളിച്ച് അവർ ചായ കുടിക്കാൻ പോയി, തിരികെ വന്നത് 12:30. വാഷ്റൂമിൽ പോയി വന്ന് കസേരയിൽ ഇരുന്നപ്പോ 12:30. ഒരു ഫയൽ നിവർത്തി കുറച്ചെന്തോ എഴുതിയിട്ട് രണ്ടുപേരെയും വിളിച്ച് ലഞ്ചിന് പോയി. ഇവരെ കണ്ട് ഫയൽ ശരിയാക്കാൻ ഞങ്ങൾ ഉൾപ്പെടെ കുറെ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഓരോരുത്തർ ചെല്ലുമ്പോഴും വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ എന്നവർ പറയുന്നുണ്ടായിരുന്നു. 3:30 അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്ത് നീതിയാണ് അവർ പൊതുജനത്തോട് പുലർത്തുന്നത്? ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ കൃത്യനിഷ്ഠ പുലർത്തുന്നവരും ഉത്തരവാദിത്വമുള്ളവരുമായിരിക്കണം. താമസിച്ചു ചെന്ന് നേരത്തെ ഇറങ്ങാനും ആവശ്യമില്ലാതെ ലീവ് എടുക്കാനും വാഞ്ചയുള്ളവർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതാണ് നല്ലത്.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തേയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജ്ജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മലയാള ചെറുകഥയുടെ കുലപതികളിൽ ഒരാളായ കാരൂർ നീലകണ്ഠപ്പിള്ളയെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ സാഹിത്യത്തിൽ ഒരുപാട് എഴുത്തുകാരുണ്ടെങ്കിലും ജീവിതത്തിന്റെ സാധാരണത്വത്തെ ഇത്രയധികം ആഴത്തിലും സൂക്ഷ്മതയിലും അവതരിപ്പിച്ചവർ വളരെ കുറവാണ്. അധ്യാപകൻ, പ്രസാധകൻ, തൊഴിലാളി നേതാവ് എന്നീ നിലകളിൽ കാരൂർ നേടിയ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ കഥകൾക്ക് വലിയൊരു കരുത്ത് നൽകി. സാധാരണക്കാരുടെ ജീവിതം, അവരുടെ ദുരിതങ്ങൾ, നർമ്മം, നിഷ്കളങ്കത, ഇതെല്ലാം കാരൂരിന്റെ കഥകളിൽ ജീവസുറ്റതായി മാറി. കാരൂരിന്റെ കഥകളുടെ പ്രധാന സവിശേഷത അതിന്റെ ലാളിത്യമാണ്. അദ്ദേഹം ഒരുപാട് വലിയ വാക്കുകളോ സങ്കീർണമായ ചിന്തകളോ ഉപയോഗിച്ചില്ല. പകരം ലളിതമായ വാക്കുകളിലൂടെ ജീവിതത്തിലെ വലിയ സത്യങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നമ്മുടെ അയൽക്കാരെപ്പോലെയോ നമ്മുടെ കുടുംബാംഗങ്ങളെപ്പോലെയോ നമുക്ക് തോന്നും. പൂവൻപഴം എന്ന അദ്ദേഹത്തിന്റെ കഥാസമാഹാരം വളരെ ശ്രദ്ധേയമാണ്. ഈ സമാഹാരത്തിലെ ഓരോ കഥയും വ്യത്യസ്തമായ ജീവിതങ്ങളെയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു സാധാരണക്കാരന്റെ സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, നിസ്സഹായത, ഇതെല്ലാം നമുക്ക് ഈ കഥകളിലൂടെ കാണാൻ കഴിയും. അതുപോലെ മരപ്പാവുകൾ എന്ന അദ്ദേഹത്തിന്റെ കഥാസമാഹാരം അദ്ദേഹത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാടിനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സമൂഹത്തിലെ അസമത്വങ്ങളെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും മനുഷ്യരുടെ നിസ്സഹായതകളെക്കുറിച്ചും അദ്ദേഹം ഈ കഥകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നും മലയാളത്തിലെ മികച്ച 10 കഥകൾ എടുത്താൽ അതിലൊന്ന് മരപ്പാവുകളായിരിക്കും എന്നതിൽ സംശയമില്ല. ആധുനിക കഥകളെപ്പോലും വിസ്മയിപ്പിക്കുന്ന രചനാ രീതിയാണ് കാരൂർ ഈ കഥയിൽ സ്വീകരിച്ചിരിക്കുന്നത്. മനോഹരമായി തിരക്കഥ രചിച്ചാൽ അതിഗംഭീരമായി തിരശീലയിൽ പകർത്താൻ പോകുന്ന കരുത്ത് മരപ്പാവുകൾ എന്ന കഥയ്ക്കുണ്ട്. കാരൂരിന്റെ എഴുത്ത് ഒരുപാട് ശക്തമാണ്. അത് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ സമൂഹത്തിലെ അനീതികളെക്കുറിച്ച്, അസമത്വങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലെ സാധാരണത്വത്തെക്കുറിച്ച് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പൊതുച്ചോർ എന്ന കഥ. അക്കാലത്തെ ഒരു അധ്യാപകന്റെ ജീവിത ദൈന്യത മുഴുവൻ ആ കഥയിൽ കാരൂർ പകർത്തിവെച്ചിട്ടുണ്ട്. ഒരിറ്റ് തേങ്ങൽ ഉള്ളിൽ നിന്ന് ഉയരാതെ ആ കഥ വായിച്ചു തീർക്കാനാവില്ല. ഒരു എഴുത്തുകാരൻ സമൂഹത്തിന്റെ കണ്ണാടിയാണ്. കാരൂർ ആ കണ്ണാടിയിലൂടെ സാധാരണക്കാരുടെ ജീവിതം നമുക്ക് കാണിച്ചു തന്നു. അവരുടെ ഭാഷയും അവരുടെ രീതികളും അതേപടി അദ്ദേഹത്തിന്റെ എഴുത്തിൽ കാണാൻ കഴിയും. കാരൂരിന്റെ കഥകളിലാകെ മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം ചോരച്ചു കിടക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ കഥകൾക്ക് വലിയൊരു വിശ്വാസ്യത നൽകുന്നു. കാരൂർ ഇനിയും വായിക്കപ്പെടേണ്ട കഥാകാരനാണ് എന്നതിൽ സംശയമേതുമില്ല.
1: ശ്രേഷ്ഠ മലയാളം. അവതരണം സാജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണുമോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ടുപണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടി മരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദബ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയ കോ ലേക്കർ ബൽക്കി ഇസ് വിഷയ കേ സാത്ത് സംബന്ധിത അന്യ സഭി വിഷയോ കോ വിസ്തൃത ചർച്ചാ കേ ലിയെ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹൈ കേ നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയോ കേ ലേക്കർ കേ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹൈ ഉൻകേ ഖിലാഫ് കഡി സേ കഡി കാർവായി കീ ജായേഗി ഓർ ഹം അപ്നേ ബച്ചോ കേ സാത്ത് അന്യായ നഹീ ഹോനേ ദേംഗേ.
0: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80%ത്തിലധികം തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായ ഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
3: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10-നും ഇടയിലും വൈകിട്ട് 4-നും 7-നും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
0: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

വികസനത്തിന്റെ കണക്കുകൾ പറയാൻ നമുക്കെന്നും വലിയ ഇഷ്ടമാണ്. സാക്ഷരതയിൽ മുന്നിലാണ്, ആരോഗ്യരംഗത്ത് മാതൃകയാണ്, സ്ത്രീ ശാക്തീകരണത്തിൽ രാജ്യത്തിന് മാതൃകയാണ് എന്നൊക്കെ നാം അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷെ ഈ വികസനത്തിന്റെ തിളക്കമുള്ള കണക്കുകൾക്കിടയിൽ ഒരിക്കലും വാർത്തകളിൽ ഇടം പിടിക്കാത്ത, രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ചർച്ചയാകാത്ത, കുടുംബ സദസ്സുകളിൽ പോലും പറയാൻ മടിക്കുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നമുണ്ട്. അത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ നിത്യജീവിതത്തെ നിശബ്ദമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്. പ്രായമായ സ്ത്രീകളിൽ ഇത് വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണെങ്കിലും അതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ നമ്മുടെ സമൂഹം ഇന്ന് തയ്യാറായിട്ടില്ല. ഒരു രോഗത്തേക്കാൾ കൂടുതൽ ഇത് പല സ്ത്രീകൾക്കും ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ മടിക്കുന്ന, യാത്രകൾ ഒഴിവാക്കുന്ന, വിവാഹങ്ങൾക്കും പൊതുചടങ്ങുകൾക്കും പോകാതെ സ്വയം ഒതുങ്ങിക്കൂടുന്ന എത്രയോ അമ്മമാരുണ്ട് നമ്മുടെ ചുറ്റും. അവർക്ക് ശരീരത്തിലെ വേദനയേക്കാൾ വലുത് മനസ്സിലെ നാണക്കേടാണ്. ആരോടെങ്കിലും പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന ഭയമാണ് പലരെയും ചികിത്സ തേടുന്നതിൽ നിന്ന് പോലും പിന്തിരിപ്പിക്കുന്നത്. ഒരു നിമിഷം നമുക്കൊരു സാധാരണ സ്ത്രീയുടെ ജീവിതം മനസ്സിൽ കാണാം. രാവിലെ വീട്ടിലെ എല്ലാ ജോലികളും തീർത്ത് കുട്ടികളെ സ്കൂളിൽ അയച്ച് ജോലിക്ക് പോകുന്ന ഒരമ്മ. വഴിയിൽ എവിടെയും വൃത്തിയുള്ളൊരു പൊതു ശുചിമുറിയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുന്നു. ഓഫീസിൽ പോയാലും കഴിയുന്നത്ര സമയം മൂത്രമൊഴിക്കാതെ പിടിച്ചു വയ്ക്കുന്നു. വൈകുന്നേരം തിരികെ വീട്ടിലെത്തുന്നതുവരെ അതേ അവസ്ഥ. ഇതൊരു ദിവസത്തെ കഥയല്ല, വർഷങ്ങളോളം തുടരുന്ന ഒരു ജീവിത ശൈലിയാണ്. ഇങ്ങനെ ജീവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. പലരും കരുതുന്നത് മൂത്രം പിടിച്ചു വയ്ക്കുന്നത് ഒരു നല്ല ശീലമാണ് എന്നാണ്. എന്നാൽ വൈദ്യശാസ്ത്രം പറയുന്നത് അതല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൃത്യമായി പ്രവർത്തിക്കുന്ന അവയവങ്ങളിൽ ഒന്നാണ് മൂത്രാശയം. വൃക്കകൾ രക്തത്തെ അരിച്ചെടുത്ത് അനാവശ്യ പദാർത്ഥങ്ങളും അധിക ജലവും ചേർത്ത് മൂത്രമുണ്ടാക്കുന്നു. അത് പതുക്കെ മൂത്രാശയത്തിൽ ശേഖരിക്കപ്പെടുന്നു. സാധാരണയായി 300 മുതൽ 500 മില്ലി ലിറ്റർ വരെ മൂത്രം നിറയുമ്പോൾ മൂത്രമൊഴിക്കേണ്ട സമയമായി എന്ന സന്ദേശം തലച്ചോറിലേക്ക് പോകുന്നു. ആ സന്ദേശം ലഭിക്കുമ്പോൾ അനുയോജ്യമായ സ്ഥലത്തെത്തി മൂത്രമൊഴിക്കുകയാണ് ശരീരത്തിന്റെ സ്വാഭാവിക രീതി. എന്നാൽ ഈ സന്ദേശത്തെ വീണ്ടും വീണ്ടും അവഗണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം മൂത്രാശയം കൂടുതൽ വികസിക്കാൻ തുടങ്ങും, പിന്നീട് അത് പതിവാകും. അല്പാൽപമായി അതിന്റെ സ്വാഭാവിക സങ്കോചശേഷി കുറയുന്നു. ചിലരിൽ ബ്ലാഡർ അമിതമായി പ്രവർത്തിക്കാൻ തുടങ്ങും, ചിലരിൽ തിരിച്ചും സംഭവിക്കും. മൂത്രം മുഴുവൻ പുറത്തു പോകാതെ ബ്ലാഡറിൽ അവശേഷിക്കും. ഈ രണ്ടും ആരോഗ്യ പ്രശ്നങ്ങളാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ സ്ഥിതി കുറച്ചുകൂടി സങ്കീർണമാണ്. കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ മൂത്രനാളം ചെറുതാണ്. അതുകൊണ്ട് അണുബാധകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മണിക്കൂറുകളോളം മൂത്രം പിടിച്ചു വയ്ക്കുമ്പോൾ ബാക്ടീരിയകൾ വളരാൻ കൂടുതൽ അവസരം ലഭിക്കുന്നു. അതാണ് ആവർത്തിച്ചുള്ള മൂത്രാശയ അണുബാധകൾക്ക് അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് കാരണമാകുന്നത്. പല സ്ത്രീകളും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും കത്തലും അനുഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇതിനൊപ്പം മറ്റൊരു പ്രധാന ഘടകമാണ് പ്രായമാകൽ. പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈ ഹോർമോൺ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് മാത്രമല്ല മൂത്രനാളത്തിനും മൂത്രാശയത്തിനും ചുറ്റുമുള്ള ടിഷ്യൂകൾക്കും പെൽവിക് ഫ്ലോർ പേശികൾക്കും ശക്തി നൽകുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഈസ്ട്രജൻ കുറയുന്നതോടെ ആ പേശികൾക്ക് ബലക്കുറവുണ്ടാകുന്നു. അതിനൊപ്പം ഒന്നിലധികം പ്രസവങ്ങൾ, അമിതവണ്ണം, ദീർഘകാല ചുമ, മലബന്ധം തുടങ്ങിയവയും പെൽവിക് ഫ്ലോറിനെ കൂടുതൽ ദുർബലമാക്കുന്നു. അതിന്റെ ഫലമായി ചില സ്ത്രീകൾക്ക് ചിരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ചെറിയ അളവിൽ മൂത്രം അറിയാതെ പോകും. ഇതിനെ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ് വിളിക്കുന്നത്. മറ്റു ചിലർക്ക് പെട്ടെന്ന് സഹിക്കാനാകാത്ത രീതിയിൽ മൂത്രമൊഴിക്കാനുള്ള തോന്നൽ വരും. ശുചിമുറിയിൽ എത്തുന്നതിന് മുൻപേ മൂത്രം പോകും. ഇത് ആർജ് ഇൻകോണ്ടിനൻസ് ആണ്. ചിലരിൽ ഈ രണ്ടും ഒരുമിച്ച് കാണാം. അങ്ങനെ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്
വ്യത്യസ്തമാണെങ്കിലും സമൂഹത്തിന്റെ പ്രതികരണം പലപ്പോഴും ഒന്നു തന്നെയാണ്, മൗനം.

ഈ മൗനമാണ് ഏറ്റവും അപകടകരം. കാരണം ഇതൊരു ചികിത്സയില്ലാത്ത രോഗമല്ല. ഇന്ന് വൈദ്യശാസ്ത്രത്തിന് ഇതിനായി വ്യായാമങ്ങളുണ്ട്, മരുന്നുകളുണ്ട്, ഫിസിയോതെറാപ്പിയുണ്ട്, ആവശ്യമെങ്കിൽ ചെറിയ ശസ്ത്രക്രിയകളുമുണ്ട്.

പക്ഷേ ചികിത്സ തേടാൻ ആദ്യം രോഗം അംഗീകരിക്കണം. അവിടെയാണ് നമ്മുടെ സാമൂഹിക മനോഭാവം തടസ്സമാകുന്നത്. ഈ പ്രശ്നത്തിന്റെ പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ പൊതു സൗകര്യങ്ങളുടെ പരാജയം. ഒരു പുരുഷന് ആവശ്യമെങ്കിൽ വഴിയോരത്ത് പോലും മൂത്രമൊഴിക്കാൻ സമൂഹം പലപ്പോഴും കണ്ണടയ്ക്കും. എന്നാൽ സ്ത്രീക്ക് അതിനുള്ള ഒരു സാധ്യതയുമില്ല. അവർക്ക് സ്വകാര്യതയും സുരക്ഷയും ശുചിത്വവും ഉറപ്പുള്ള ശുചിമുറി വേണം. അതില്ലാത്തപ്പോൾ അവർ ചെയ്യുന്നത് ശരീരത്തിന്റെ ആവശ്യത്തെ മാറ്റിവെക്കുകയാണ്. ഈ മാറ്റിവെക്കൽ ഒരു ദിവസമോ ഒരാഴ്ചയോ അല്ല, പലപ്പോഴും വർഷങ്ങളോളം തുടരുന്നു. അതുകൊണ്ടാണ് പൊതുശുചിമുറി എന്നത് ഒരു കെട്ടിടമല്ല, സ്ത്രീകളുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു പൊതുജനാരോഗ്യ സംവിധാനമാണെന്ന് പറയേണ്ടി വരുന്നത്. ആശുപത്രികൾ നിർമ്മിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വൃത്തിയുള്ള പൊതുശുചിമുറികൾ നിർമ്മിക്കുന്നതും. കാരണം രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ തടയുകയാണ്. നമ്മുടെ നാട്ടിൽ പല സ്ത്രീകളും ദൂരയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് മനഃപൂർവ്വം വെള്ളം കുടിക്കാതിരിക്കും. ബസ് യാത്രയാണെങ്കിൽ അതിലും കൂടുതൽ. വഴിയിൽ എവിടെ പോകും എന്ന ആശങ്കയാണ് കാരണം. എന്നാൽ ശരീരത്തിന് വെള്ളം ആവശ്യമായ സമയത്ത് വെള്ളം നൽകാതിരിക്കുന്നത് മൂത്രാശയത്തെ മാത്രമല്ല വൃക്കകളെയും ബാധിക്കും. ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ മൂത്രം കട്ടിയാകുന്നു, അണുബാധകൾ വർദ്ധിക്കുന്നു. ചിലരിൽ വൃക്കക്കല്ലിനും ഇതൊരു കാരണമാകാം. അതുകൊണ്ട് ഈ വിഷയം വെറും ശുചിമുറിയുടെ വിഷയമല്ല, സ്ത്രീകളുടെ അന്തസ്സിന്റെ, ആരോഗ്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, യാത്ര ചെയ്യാനുള്ള അവകാശത്തിന്റെ, പൊതുജീവിതത്തിൽ സജീവമായി പങ്കെടുക്കാനുള്ള അവകാശത്തിന്റെ വിഷയമാണ്. ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് വൃത്തിയുള്ള ശുചിമുറി എവിടെയുണ്ട് എന്ന അവസ്ഥയാണെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമല്ല, സമൂഹത്തിന്റെ പരാജയമാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗർഭധാരണം, പ്രസവം, ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ വിഷയങ്ങൾക്ക് അർഹമായ പ്രാധാന്യം ലഭിക്കാറുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് സ്ത്രീകളെ ദിവസേന അസ്വസ്ഥരാക്കുന്ന മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇന്നും ചർച്ചയുടെ വട്ടത്തിന് പുറത്താണ്. കാരണം അത് പറയാൻ അവർ മടിക്കുന്നു, കേൾക്കാൻ സമൂഹവും മടിക്കുന്നു. ശരീരത്തിലെ മറ്റേതൊരു അവയവത്തിനും രോഗം വന്നാൽ ചികിത്സ തേടാൻ ആളുകൾക്ക് മടിയില്ല. എന്നാൽ മൂത്രാശയത്തെക്കുറിച്ചോ മൂത്രം അറിയാതെ പോകുന്നതിനെക്കുറിച്ചോ സംസാരിക്കേണ്ടി വരുമ്പോൾ പല സ്ത്രീകളും നിശബ്ദതയെ തിരഞ്ഞെടുക്കുന്നു. ആ നിശബ്ദതയാണ് പലപ്പോഴും രോഗത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇതിന് മറ്റൊരു സാമൂഹിക വശം കൂടിയുണ്ട്. ഒരു സ്ത്രീ യാത്ര പോകുമ്പോൾ അവൾ ആദ്യം ആലോചിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചല്ല, വഴിയിൽ ശുചിമുറി ലഭിക്കുമോ എന്നതിനെക്കുറിച്ചാണ്. ദീർഘദൂര ബസ് യാത്രകളിൽ പല സ്ത്രീകളും വെള്ളം കുടിക്കാതിരിക്കുന്നത് ഇന്നൊരു സാധാരണ കാര്യമായി മാറിയിരിക്കുന്നു. കുറച്ചു നേരം കൂടി പിടിച്ചു വയ്ക്കാം എന്ന ചിന്ത ശരീരത്തിന് എത്രമാത്രം ദോഷം ചെയ്യുന്നു എന്ന കാര്യം പലർക്കും അറിയില്ല. മണിക്കൂറുകളോളം മൂത്രം പിടിച്ചു വയ്ക്കുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തെ താളം തെറ്റിക്കുമെന്ന് വൈദ്യശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കേരളം പോലെ ഉയർന്ന സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് പോലും സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന പൊതു ശുചിമുറികളുടെ എണ്ണം വളരെ കുറവാണ്. ഉള്ളവയിൽ തന്നെ പലതും വൃത്തിഹീനമാണ്. ആവശ്യത്തിന് വെള്ളമില്ല, വെളിച്ചമില്ല, സുരക്ഷയില്ല, വാതിലുകൾ തകരാറിലാണ്, ശുചീകരണം കൃത്യമായി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും അവ ഉപയോഗിക്കാൻ മടിക്കുന്നു. വൃത്തിയില്ലാത്ത ശുചിമുറി ഉപയോഗിക്കുന്നതിനേക്കാൾ സഹിക്കുന്നതാണ് നല്ലത് എന്ന ചിന്തയാണ് പലരുടെയും. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആരോഗ്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, സാമൂഹിക ജീവിതത്തെയും അത് ബാധിക്കുന്നു. അറിയാതെ മൂത്രം പോകുമോ എന്ന ഭയത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കുന്ന സ്ത്രീകളുണ്ട്. മണിക്കൂറുകളോളം നീളുന്ന വിവാഹ ചടങ്ങുകളിലോ മതപരമായ ചടങ്ങുകളിലോ പങ്കെടുക്കാൻ മടിക്കുന്നവരുണ്ട്. ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുന്നവരുണ്ട്. ബസ് കയറാനും ട്രെയിൻ യാത്ര ചെയ്യാനും ഭയപ്പെടുന്നവരുണ്ട്. ഇതെല്ലാം ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം സ്ത്രീകളിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് വളരെ സാധാരണമായൊരു ആരോഗ്യ പ്രശ്നമാണ്. എന്നാൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം അതിനേക്കാൾ വളരെ കുറവാണ്. കാരണം പലരും ഇതിനെ പ്രായത്തിന്റെ സ്വാഭാവിക ഭാഗമായാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്നും മാറില്ല എന്ന ചിന്ത അവരെ ചികിത്സയിൽ നിന്ന് അകറ്റുന്നു. യാഥാർത്ഥ്യം അതല്ല. ശരിയായ പരിശോധനയും ചികിത്സയും ലഭിച്ചാൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ പ്രശ്നം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും.

ചികിത്സയുടെ ആദ്യപടി മരുന്നല്ല, ജീവിത ശൈലിയിലെ ചെറിയ മാറ്റങ്ങളാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, മൂത്രം അമിതമായി പിടിച്ചു വയ്ക്കാതിരിക്കുക, മലബന്ധം ഒഴിവാക്കുക, ശരീരഭാരം നിയന്ത്രിക്കുക, കാപ്പിയും അമിത കഫീൻ അടങ്ങിയ പാനീയങ്ങളും നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിലും പ്രധാനമാണ് പെൽവിക് ഫ്ലോർ പേശികളെ ശക്തിപ്പെടുത്തുന്ന കെഗൽ വ്യായാമങ്ങൾ. പ്രസവശേഷം സ്ത്രീകൾക്ക് ഈ വ്യായാമങ്ങൾ പഠിപ്പിക്കുന്ന സംവിധാനം നമ്മുടെ ആരോഗ്യരംഗത്ത് കൂടുതൽ ശക്തമാകേണ്ട സമയമാണിത്. എന്നാൽ വ്യക്തിപരമായ ആരോഗ്യശീലങ്ങൾ മാത്രം മതിയാകില്ല, സാമൂഹികാടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ മാറ്റം ആവശ്യമാണ്. ഓരോ ദേശീയപാതയിലും പ്രധാന റോഡുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും മാർക്കറ്റുകളിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ശുചിമുറികൾ ഉണ്ടായിരിക്കണം. അവ നിർമ്മിക്കുന്നത് മാത്രം പോരാ, അവ തുടർച്ചയായി വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. പല സ്ഥലങ്ങളിലും ശുചിമുറികൾ നിർമ്മിച്ചെങ്കിലും പിന്നീട് പരിപാലനമില്ലാതെ ഉപയോഗശൂന്യമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പലപ്പോഴും അടഞ്ഞുകിടക്കുന്നത്? അതിന് പിന്നിലും യാഥാർത്ഥ്യങ്ങളുണ്ട്. പൊതുജനങ്ങളുടെ ഒരു വിഭാഗം ശുചിമുറികൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ച ശേഷം വെള്ളമൊഴിക്കാതെ പോകുക, മാലിന്യങ്ങൾ എവിടെയും വലിച്ചെറിയുക, ചുവരുകളിൽ എഴുതുക, ഉപകരണങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയ പ്രവണതകൾ ഇന്നും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പമ്പുടമകൾക്ക് അവ പരിപാലിക്കുക വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്നു. ഒരാളെ മാത്രം ശുചീകരണത്തിനായി നിയമിക്കേണ്ട സാഹചര്യം പലർക്കും താങ്ങാനാവാത്തതാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. റെയിൽവേ സ്റ്റേഷനുകളിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന പേ ആൻഡ് യൂസ് മാതൃക കൂടുതൽ വ്യാപിപ്പിക്കാം. കുടുംബശ്രീ പോലുള്ള വനിതാ കൂട്ടായ്മകൾക്ക് ഇത്തരം ശുചിമുറികളുടെ നടത്തിപ്പ് ഏൽപ്പിച്ചാൽ രണ്ട് ഗുണങ്ങളുണ്ട്. സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കും, ശുചിമുറികൾ സ്ഥിരമായി വൃത്തിയായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം പൊതുജന ബോധവൽക്കരണമാണ്. പൊതു സ്വത്ത് എന്നത് സർക്കാരിന്റെ സ്വത്ത് എന്നല്ല, നമ്മുടെ സ്വന്തം സ്വത്ത് എന്ന ചിന്ത കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കണം. സ്കൂളുകളിൽ ശുചിത്വ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പൊതു ശുചിമുറികൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതും പഠിപ്പിക്കണം. കാരണം ഒരു ശുചിമുറി വൃത്തിയായി സൂക്ഷിക്കുന്നത് അടുത്തയാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും സ്ത്രീകളുടെ ആരോഗ്യം മുൻനിർത്തി ജെൻഡർ ഫ്രണ്ട്ലി സാനിറ്റേഷൻ എന്ന ആശയം നടപ്പിലാക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്യാമറകൾ, മതിയായ വെളിച്ചം, ശിശുക്കൾക്കുള്ള ഡയപ്പർ മാറ്റാനുള്ള സൗകര്യം, ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ രൂപകൽപ്പന, ശുചിത്വ പരിശോധനകൾ എന്നിവ അവിടെയുള്ള പൊതു ശുചിമുറികളുടെ ഭാഗമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഇത്തരം മാതൃകകൾ സ്വീകരിക്കാൻ കഴിയാത്തതല്ല, വേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തിയും സാമൂഹിക ബോധവുമാണ്. സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചികിത്സയെക്കുറിച്ച് മാത്രം പറയുന്നത് മതിയാകില്ല, രോഗമുണ്ടാകാൻ ഇടയാക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും സംസാരിക്കണം. ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ആശങ്കപ്പെടേണ്ടത് വഴിയിൽ ഒരു ശുചിമുറി കിട്ടുമോ എന്നല്ല, തന്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചായിരിക്കണം. ആ സ്വാതന്ത്ര്യം അവൾ ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വികസനത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ അപൂർണമായിരിക്കും. പ്രായമായ അമ്മമാരും സഹോദരിമാരും അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കാണാൻ കഴിയാത്ത കണ്ണീരാണ്. അവരുടെ ചിരിക്ക് പിന്നിൽ ഒരു അസ്വസ്ഥതയും യാത്രകൾ ഒഴിവാക്കുന്നതിന് പിന്നിൽ ഒരു ആരോഗ്യ പ്രശ്നവും പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പിന്നിൽ ഒരു നിശബ്ദ വേദനയും ഉണ്ടാകാം. ആ വേദന കേൾക്കാൻ സമൂഹം തയ്യാറാകണം. വികസനം എന്നത് വലിയ പാലങ്ങളും ഉയർന്ന കെട്ടിടങ്ങളും മാത്രമല്ല, ഒരു സ്ത്രീക്ക് ഭയമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നതും അവൾക്ക് ആവശ്യമായ സമയത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി കണ്ടെത്താൻ കഴിയുന്നതും പ്രായമായ അമ്മമാർക്ക് ആത്മാഭിമാനത്തോടെ പൊതുജീവിതത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതുമാണ് യഥാർത്ഥ വികസനം. ആരോഗ്യകരമായ ഒരു സമൂഹം നിർമ്മിക്കണമെങ്കിൽ ആശുപത്രികൾക്കൊപ്പം ശുചിമുറികളും നിർമ്മിക്കണം, ചികിത്സയ്ക്കൊപ്പം പ്രതിരോധവും ഉറപ്പാക്കണം. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾക്കൊപ്പം സ്ത്രീകളുടെ അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റണം. കാരണം മതിലുകൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ അദൃശ്യ നോവുകൾ ഒരു ദിവസം പൊതുസമൂഹത്തിന്റെ ചർച്ചയാകുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ അർത്ഥത്തിൽ ആരോഗ്യബോധമുള്ള ഒരു സമൂഹമായി മാറുകയുള്ളൂ. നേരം ഒരുപാടായി.
അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്ന് നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏത് പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.

തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളെ കരയിക്കാൻ പോലും മടിക്കാതെ ശക്തമായ ഉപദേശങ്ങൾ നൽകാൻ മടിക്കാത്തവരെയാണ് സുഹൃത്തുക്കളാക്കേണ്ടത്. കേൾക്കുമ്പോൾ അല്പം കടുപ്പമായി തോന്നാമെങ്കിലും ജീവിതത്തിൻ്റെ പരുക്കൻ പാതകളിൽ നമുക്ക് താങ്ങാകേണ്ടത് ഇത്തരത്തിലുള്ള മനുഷ്യരാണ്. നമ്മെ എപ്പോഴും പുകഴ്ത്തുന്നവരല്ല, മറിച്ച് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നമ്മെ തിരുത്തുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും കണ്ണടച്ച് ശരിവെക്കുന്നവർ പലപ്പോഴും സുഹൃത്തുക്കളല്ല, മറിച്ച് സ്തുതിപാഠകരാണ്. നാം അബദ്ധങ്ങളിലേക്ക് ചാടുമ്പോൾ കൈയടിക്കുന്നവർ നമ്മെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ നാം

തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് തടയാൻ ആർജവം കാണിക്കുന്നവൻ നമ്മുടെ ജീവിതത്തിന്റെ കാവൽക്കാരനാണ്. അവന്റെ വാക്കുകൾ ചിലപ്പോൾ മുറിവേൽപ്പിച്ചേക്കാം, പക്ഷേ ആ മുറിവ് പഴുക്കാതിരിക്കാൻ പുരട്ടുന്ന മരുന്നാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് നമ്മെ കരയേണ്ടി വരുന്നത് വലിയൊരു വേദനയാണ്. എന്നിട്ടും അവനത് ചെയ്യുന്നത് നമ്മെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. താൽക്കാലികമായ പിണക്കത്തേക്കാൾ അവൻ ഭയപ്പെടുന്നത് നമ്മുടെ പതനത്തെയാണ്. ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഡോക്ടർ വേദന നൽകുന്നത് ജീവൻ രക്ഷിക്കാനാണെന്നതുപോലെ കടുത്ത വാക്കുകൾ കൊണ്ട് സുഹൃത്ത് നമ്മെ പ്രഹരിക്കുന്നത് നമ്മുടെ സ്വഭാവശുദ്ധി കാത്തുസൂക്ഷിക്കാനാണ്. തെറ്റ് ചെയ്യുമ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ ഉപദേശിക്കാൻ കഴിയുക എന്നത് വലിയൊരു ഗുണമാണ്. നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയാൻ വലിയ ധൈര്യം വേണം. അത്തരം സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നാം ഒരിക്കലും വഴുതിറ്റി പോവില്ല. അവർ നമ്മുടെ മനസാക്ഷിയുടെ ശബ്ദമായി മാറുന്നു. സുഹൃത്തിന്റെ ശാസനയിൽ ദേഷ്യമല്ല, മറിച്ച് നമ്മെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. ചിരിപ്പിക്കുന്നവരെക്കാൾ ചിന്തിപ്പിക്കുന്നവരെ കൂടെ കൂട്ടുക. നമ്മുടെ തെറ്റുകളെ താലോലിക്കുന്നവരെക്കാൾ അവയെ പിഴുതെറിയാൻ സഹായിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. കൈപ്പുള്ള മരുന്ന് രോഗം മാറ്റുന്നത് പോലെ കടുത്ത ഉപദേശങ്ങൾ തരുന്ന സുഹൃത്ത് നമ്മുടെ ജീവിതത്തെ ഉന്നതിയിലേക്ക് നയിക്കും. അത്തരത്തിലൊരു സുഹൃത്തിനെ ലഭിക്കുക എന്നത് ദൈവാനുഗ്രഹമാണ്. നല്ല സുഹൃത്ത് ഒരു കണ്ണാടി പോലെയാണ്. അവൻ സത്യത്തെ അതേപടി കാണിച്ചു തരുന്നു. ആ സത്യം ചിലപ്പോൾ കൈപ്പുള്ളതാകാം, പക്ഷേ അത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും. നിങ്ങളെ തിരുത്തുന്ന സുഹൃത്തിനെ വെറുക്കരുത്, കാരണം ലോകം മുഴുവൻ നിങ്ങളെ കൈവിടുമ്പോഴും നിങ്ങളെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ അവൻ മാത്രമേ ഉണ്ടാകൂ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇതൊരു പുതിയ തരം ലവ് പ്രക്കട്ട
2: അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കാ, എന്നെ ഇങ്ങനെ അപമാനിക്കുന്നോണ്ട് നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്?
3: ചോറൊന്നും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചുകൊണ്ടേക്കാം.
2: ചോറിന്റെ കാര്യമല്ല, നോക്ക് സത്യം നമുക്ക് രണ്ടുപേർക്കെങ്കിലും അറിയാമല്ലോ എന്തൊക്കെയാ നടന്നത്, എങ്ങനെ എവിടം വരെ എത്തിയെന്ന്. മറ്റുള്ളവരുടെ കാര്യം പോട്ടെ, എല്ലാം അറിയാന്ന് നീ എന്തിനാ എന്നെ ശിക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്ത്? ഇത് കുട്ടിക്കളിയല്ല, ജീവിതമാണ്.
3: അപ്പൊ എന്നെ ശരിക്കും കല്യാണം കഴിച്ച എന്താ?
2: എങ്ങനെ
3: അപ്പോഴേ എന്നെ ശരിക്കും കല്യാണം കഴിച്ച എന്താ? കോടതി പറഞ്ഞോലൊന്നും അല്ല, ശരിക്കും ഇഷ്ടായിട്ട് തന്നെയാ.
2: നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ഞാൻ. എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല.
3: ഇപ്പൊ കൊറേ നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്? എനിക്കിപ്പോ ഇത്രയൊക്കെ അറിഞ്ഞാ മതി. എന്തായാലും എല്ലാരും ഇപ്പൊ ഇങ്ങനെ തന്നെയാ കാണുന്നത്. ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലോ ആളുകൾ അത് ഇതൊക്കെ പറയാ.
2: കുട്ടി, കല്യാണം കുടുംബം ഇതൊന്നും എന്റെ മനസ്സിലില്ല. ഈ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നിനക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത്. അതൊക്കെ മറന്നിട്ട് ചിരിക്കുന്നതും കളിക്കുന്നൊക്കെ. നിനക്കറിയോ, ജയിലിൽ കിടന്നിട്ടുണ്ട് ഞാൻ കുറെ കൊല്ലം, അതും കൊലക്കുറ്റത്തിന്. അവിടുന്ന് പഠിച്ചത് ഈ മരപ്പണി, അവിടുത്തെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ ഈ വാസ്തുവിദ്യയും ചരിത്രമൊക്കെ. അല്ലാതെ ഇതെന്റെ കുലത്തൊഴിലൊന്നും അല്ല. അല്പം മനസാക്ഷി ഉണ്ടായിപ്പോയി. മറ്റുള്ളവർ വേദനിക്കുന്ന കാണാൻ പറ്റാത്തൊരു മനസ്സ്. എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കില്ല, അതൊരു ശാപമാണ്. അതിന്റെ ഈ അനുഭവിക്കുന്നതൊക്കെ.
3: ശരി, വിവരമില്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എത്രയോ കാരണങ്ങളുണ്ട് പറയാന്. ജയിലിൽ പോയിട്ടുണ്ട് അത്ര കൊലക്കുറ്റത്തിന്. കേക്കുന്നവര് വിശ്വസിക്കുമോ എന്നെങ്കിലും ഓർക്കണ്ടേ?
4: വിശ്വസിക്കണം, അവൻ പറഞ്ഞത് സത്യമാണ്. നീ പറഞ്ഞത് നേരാ. ഒരാളെ ഉപദ്രവിക്കാൻ അവന് പറ്റില്ല, പക്ഷെ പെട്ടുപോയി കാരണക്കാരൻ ഞാനും. എനിക്ക് ഇവൻ മാത്രമല്ല, വേറെയും രണ്ട് മക്കളുണ്ട്, രാജിയും രാമേന്ദ്രനും. ഏറ്റവും ഇളയതാ പ്രേമൻ, അമ്മയില്ലാതെ വളരേണ്ടി വന്ന കുട്ടികൾ. പഠിപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ രാമേന്ദ്രന് ബാങ്കിൽ ജോലി കിട്ടി. രാജി എന്ന് മെഡിസിൻ പഠിക്കുക, പ്രേമൻ ഡിഗ്രിക്കും. കോളേജിൽ പോകുമ്പോൾ എന്നും ഒരുത്തം വന്ന് രാജിയെ ശല്യം ചെയ്യും. ഒരു അബ്കാരി കോൺട്രാക്ടറുടെ മകൻ. ഞാനതൊന്നും അറിയാറില്ല. പ്രേമനോടാണ് പരാതി മുഴുവൻ. രണ്ടു മൂന്ന് തവണ അയാളെ കണ്ട് പറഞ്ഞു നോക്കി, അതോടെ ഉപദ്രവം കൂടി. ഒടുവിൽ അവളിന് കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ദിവസം ഞങ്ങളുടെ അയൽപക്കത്തൊരു പയ്യനുണ്ട്, ശിവൻ. അവനെയും കൂട്ടി പ്രേമൻ ചേച്ചിയുടെ പിന്നാലെ ഇറങ്ങി.
5: മഴക്കാലമാണ്, വലിയൊരു ഇടവഴി കടന്നു വേണം മെയിൻ റോഡിലെത്താൻ.

ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത. ശിവന്റെ കൈകൊണ്ട് ആൾ മരിച്ചു. കടം കയറി ആത്മഹത്യ ചെയ്തൊരു പാവം മനുഷ്യന്റെ മകനായിരുന്നു ശിവൻ. രണ്ട് പെങ്ങന്മാരും അമ്മയും ആ കുടുംബത്തിന്റെ ഏക ആശ്രയം. അവന് ഗൾഫിൽ പോകാൻ വിസ വന്ന സമയമായിരുന്നു. കേസിൽ പ്രതിയായാൽ പോക്ക് മുടങ്ങും.

കുടുംബം ഒന്നിച്ച് മരിച്ചു കളയുമെന്ന് പറഞ്ഞ അവന്റെ അമ്മ എന്റെ മുന്നിൽ വന്ന് കരഞ്ഞു. ഞാനാ പറഞ്ഞത് പ്രേമനോട് കുറ്റമേക്കാൻ. പ്രായം, അറിയാതെ പറ്റിയ കയ്യബദ്ധം. വലിയ ശിക്ഷയൊന്നും ഉണ്ടാകില്ലെന്ന് വക്കീലും പറഞ്ഞു. പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. കുറ്റം ചെയ്യാത്ത എന്റെ കുട്ടിക്ക് ജീവപര്യന്തം ശിക്ഷ. അന്ന് തളർന്നു വീണതാണ് ഞാൻ. ഒരുപാട് നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ശരീരം ഇന്നീ കാണുന്നത് പോലെയെങ്കിലും ആയത്. ശിക്ഷ കഴിഞ്ഞ് എന്റെ മോൻ തിരിച്ചു വന്നപ്പോ അവനെ ആർക്കും വേണ്ട, ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞില്ല. പക്ഷെ അതായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. പ്രേമൻ അവിടെ നിന്നിറങ്ങി, ഒപ്പം ഞാനും. എന്റെ മക്കളിൽ ഏറ്റവും മിടുക്കനായിരുന്നു അവൻ. എല്ലാവരേക്കാളും ഉയരത്തിലെത്തേണ്ടവൻ. അതോർക്കുമ്പോ ഇന്നും എന്റെ മനസ്സ് നീറും.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമ്മൾ വലിയ പദവികളിലോ സാമ്പത്തികമായ ഉയർച്ചകളിലോ അക്കാദമികമായ നേട്ടങ്ങളിലോ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സത്യമുണ്ട്. ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർ നിനക്ക് ചെറുതായി തോന്നിയേക്കാം, പക്ഷേ നീയും അതിലൊരുവനാണെന്ന് ഒരിക്കലും മറക്കരുത്. ഈ വാക്കുകൾ അധികാരത്തിന്റെയും വിജയത്തിന്റെയും കൊടുമുടിയിൽ നിൽക്കുന്നവരോട് മാത്രമല്ല, ജീവിതത്തിൽ ഒരു ചുവട് മുന്നോട്ട് വച്ച ഓരോ വ്യക്തിയോടുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. എന്തുകൊണ്ടാണ് ഈ വിനയം ഇത്രയും പ്രധാനമായിരിക്കുന്നത്? ഈ യാഥാർത്ഥ്യം മറക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആത്മവിശകലനം ആവശ്യമാണ്. ഒരു ഉന്നത പദവിയിലിരിക്കുമ്പോൾ കീഴുദ്യോഗസ്ഥർ നമ്മുടെ തീരുമാനങ്ങൾക്കായി കാത്തു നിൽക്കുമ്പോൾ നമ്മൾ അസാധാരണക്കാരാണെന്ന് ഒരു മിഥ്യാധാരണയുണ്ടാകാം. മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര സമ്പത്ത് സ്വന്തമാകുമ്പോൾ അല്ലാത്തവരെല്ലാം ചെറിയ മനുഷ്യരായി തോന്നാം. ഉന്നത വിദ്യാഭ്യാസം നേടുകയും അക്കാദമിക രംഗത്ത് അംഗീകാരം നേടുകയും ചെയ്യുമ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നവരെ നിസ്സാരമായി കാണാനുള്ള പ്രവണതയുണ്ടാകാം. ഇവിടെയാണ് കാഴ്ചയുടെ വ്യാമോഹം പ്രവർത്തിക്കുന്നത്. ഒരു വിമാനത്തിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ വീടുകളും കാറുകളും മനുഷ്യരും ചെറുതായി തോന്നുന്നത് പോലെ നമ്മുടെ സ്ഥാനമാനങ്ങളുടെ ഉയരം നമുക്കൊരു വ്യാമോഹം നൽകുന്നു. താഴെയുള്ളവരെല്ലാം നമ്മുടെ സഹായം ആവശ്യമുള്ള, ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ നമ്മളേക്കാൾ താഴ്ന്നവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ട ആ സുവർണ തത്വം. ആ ചെറുതായി കാണുന്ന കൂട്ടത്തിൽ ഒരു കാലത്ത് നീയുമുണ്ടായിരുന്നു. ഇപ്പോഴും നീ ആ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞാൻ അവരിൽ ഒരാളല്ല എന്നൊരാൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അത് വ്യക്തിയിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. വിനയം നഷ്ടപ്പെടുമ്പോൾ അവിടെ അഹങ്കാരം വളരുന്നു. അഹങ്കാരം ഒരു വ്യക്തിയെ കാഴ്ചയില്ലാത്തവനാക്കുന്നു. തന്റെ കഴിവുകളോടുള്ള അമിതമായ ആത്മവിശ്വാസം കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കാതിരിക്കുക, ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കുക. ചരിത്രം പഠിപ്പിക്കുന്നത് അഹങ്കാരമാണ് പല വലിയ വീഴ്ചകളുടെയും അടിസ്ഥാന കാരണം എന്നാണ്. ഒരു നേതാവോ സുഹൃത്തോ കുടുംബാംഗമോ ഞാൻ നിങ്ങളെക്കാൾ വലുതാണ് എന്ന മനോഭാവത്തോടെ പെരുമാറിയാൽ അവിടെ ആത്മാർത്ഥമായ ബന്ധങ്ങൾ ഇല്ലാതെയാവും. ആളുകൾ നിങ്ങളെ ബഹുമാനിച്ചേക്കാം, പക്ഷേ അത് സ്ഥാനത്തെ മാത്രമാകും, വ്യക്തിയെയാവില്ല. നീയും ആ സമൂഹത്തിലെ ഒരു അംഗമാണ് എന്ന തിരിച്ചറിവ് അതില്ലാതാകുമ്പോൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കുറയുന്നു. തന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു, അല്ലാതെ മറ്റുള്ളവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കാനോ പരിഹരിക്കാനോ ശ്രമിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് തന്റെ വളർച്ചയിൽ പിന്നിൽ പ്രവർത്തിച്ച സാധാരണക്കാരെ മറക്കാൻ കഴിയുമ്പോൾ അയാൾക്ക് തന്റെ മാനുഷികത തന്നെയാണ് നഷ്ടമാകുന്നത്. ഉയരങ്ങളിലെത്തുമ്പോൾ നമുക്കാവശ്യം പുതിയ നേട്ടങ്ങളോ പണമോ അല്ല, മറിച്ച് വിനയമാണ്. വിനയം നമ്മുടെ വിജയത്തെ നിലനിർത്താൻ സഹായിക്കുന്നു. നിങ്ങളൊരു പദവിയിലിരിക്കുമ്പോൾ ലഭിക്കുന്ന ബഹുമാനം ആ പദവിക്ക് മാത്രമുള്ളതാണ്. പദവി മാറുമ്പോൾ ബഹുമാനത്തിന്റെ അളവും മാറും. ഈ ലോകത്ത് എല്ലാം താൽക്കാലികമാണ് എന്ന തിരിച്ചറിവ് നമ്മെ വിനയമുള്ളവരാക്കും. ഒരു വലിയ കെട്ടിടമുണ്ടാക്കാൻ ആർക്കിടെക്റ്റും എഞ്ചിനീയറും കല്ലെടുക്കുന്ന തൊഴിലാളിയും സിമന്റ് ചുമക്കുന്നവനും ഒരേപോലെ ആവശ്യമാണ്. നിങ്ങളുടെ വിജയം എന്നത് നിങ്ങളുടെ മാത്രം കഴിവല്ല, നിങ്ങളെ സഹായിച്ച അനേകം ചെറിയ ആളുകളുടെ കൂട്ടായ പരിശ്രമമാണ്. വിനയമുള്ള ഒരാൾക്ക് മാത്രമേ പഠിക്കാനും വളരാനും സാധിക്കൂ. എനിക്കറിയേണ്ടതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന മനോഭാവം വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. മറ്റുള്ളവരിൽ നിന്നും പഠിക്കാൻ തയ്യാറുള്ളവൻ മാത്രമേ ഉയരങ്ങളിൽ കൂടുതൽ കാലം നിലനിൽക്കൂ. ജീവിതത്തിൽ നിങ്ങൾ ഉയരങ്ങളിലെത്തുമ്പോൾ താഴെ കാണുന്ന മനുഷ്യരെല്ലാം നിങ്ങൾക്ക് സഹോദരന്മാരും സഹോദരിമാരുമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിന്റെ വേരുകൾ ആ സാധാരണ സമൂഹത്തിലാണ്. നിങ്ങൾക്ക് ലഭിച്ച അധികാരം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സമ്പത്ത്, ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ സമൂഹത്തിനു വേണ്ടി ചില കാര്യങ്ങൾ തിരികെ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തോടെയാണ്. ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴും നിങ്ങൾ ഈ ഭൂമിയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ പ്രകാശചിന്ത.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശരദിന്ദു. ഒ എൻ വി രചന നിർവഹിച്ച ഒരു ചലച്ചിത്ര ഗാനം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കിപ്പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് വളരെ കൌതുകകരമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. മദ്യപിക്കാതെ തന്നെ ഒരാൾക്ക് കടുത്ത ലഹരിയും മദ്യപാനത്തിന്റെ എല്ലാ ശാരീരിക ലക്ഷണങ്ങളും അനുഭവപ്പെടുക. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും വൈദ്യശാസ്ത്ര ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു യഥാർത്ഥ അവസ്ഥയാണിത്. ഇതാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം അഥവാ ഗട്ട് ഫെർമെന്റേഷൻ സിൻഡ്രോം. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഒരു മദ്യനിർമ്മാണശാല പ്രവർത്തിക്കുന്നതിന് തുല്യമായ ഒരു അപൂർവ രോഗാവസ്ഥയാണ് ഇത്. നമ്മുടെ ദഹനവ്യൂഹത്തിൽ പ്രത്യേകിച്ച് വൻകുടലിലും ചെറുകുടലിലും അമിതമായി വളരുന്ന ചിലതരം പൂപ്പലുകളോ ബാക്ടീരിയകളോ നമ്മൾ കഴിക്കുന്ന അന്നജത്തെയും പഞ്ചസാരയെയും ഫെർമെന്റേഷൻ അഥവാ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ മദ്യമായി മാറ്റുന്ന അവസ്ഥയാണിത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം രക്തത്തിൽ കലരുകയും വ്യക്തി ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ തന്നെ മദ്യപിച്ച അവസ്ഥയിലാവുകയും ചെയ്യുന്നു. സാധാരണക്കാരായ മനുഷ്യരിൽ ദഹനപ്രക്രിയയുടെ ഭാഗമായി വളരെ ചെറിയ അളവിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ കരളിലെ എൻസൈമുകൾ ഇതിനെ കൃത്യമായി നിർവീര്യമാക്കും. എന്നാൽ ഈ രോഗബാധിതരിൽ പ്രക്രിയ തികച്ചും വ്യത്യസ്തമാണ്. ബ്രെഡും ബിയറും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബ്രൂവേഴ്സ് ഈസ്റ്റ്, കാൻഡിഡ ആൽബിക്കൻസ്, കാൻഡിഡ ഗ്ലോബറട്ടോ തുടങ്ങിയ പൂപ്പലുകളാണ് കുടലിൽ അമിതമായി പെരുകുന്നത്. നമ്മൾ ചോറോ ചപ്പാത്തിയോ മധുരപലഹാരങ്ങളോ കഴിക്കുമ്പോൾ ഈ പൂപ്പലുകൾ അതിലെ കാർബോഹൈഡ്രേറ്റിനെ ഭക്ഷണമാക്കുന്നു. ഈ പ്രക്രിയയുടെ ഭാഗമായി വലിയ അളവിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മദ്യം കുടലിന്റെ ഭിത്തികൾ ആഗിരണം ചെയ്ത് നേരിട്ട് രക്തത്തിലേക്ക് വിടുന്നു. ഇത് കരളിനെ താങ്ങാൻ കഴിയുന്നതിലും അധികമാകുമ്പോൾ രക്തത്തിലെ ആൽക്കഹോൾ അളവ് കുതിച്ചുയരുകയും ലഹരി ബാധിക്കുകയും ചെയ്യുന്നു. മദ്യപിക്കുന്ന ഒരാളിൽ കാണുന്ന എല്ലാ ലക്ഷണങ്ങളും ഈ രോഗിയിലും പ്രകടമാകും. വ്യക്തമല്ലാത്ത സംസാരം, ശരീര തുലനം നഷ്ടപ്പെടുക, തലകറക്കം, കടുത്ത തലവേദന, ഓക്കാനം, ഛർദി, മദ്യപിച്ചതിന് ശേഷമുള്ള ഹാങ് ഓവർ ലക്ഷണങ്ങൾ, വിട്ടുമാറാത്ത ക്ഷീണം, ഓർമ്മക്കുറവ്, മാനസികാവസ്ഥയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ശ്വാസത്തിലും മദ്യത്തിന്റെ മണം അനുഭവപ്പെടുക തുടങ്ങി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള ഒരാളിൽ പെട്ടെന്ന് ഇതുണ്ടാകാറില്ല. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ സമതുലിനാവസ്ഥ തകരുമ്പോഴാണ് പൂപ്പലുകൾ വളരുന്നത്. ശക്തമായ ആന്റിബയോട്ടിക്കുകൾ ദീർഘകാലം കഴിക്കുമ്പോൾ കുടലിലെ നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ആ വിടവിലേക്ക് ഈസ്റ്റ് അതായത് പൂപ്പലുകൾ അമിതമായി വളരുകയും ചെയ്യും. പ്രമേഹം, അമിതവണ്ണം, കരളിനെ ബാധിക്കുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നിവയുള്ളവരിൽ ഈ രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. ക്രോൺസ് ഡിസീസ് പോലെയുള്ള ദഹന സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരിലും കുടലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞവരിലും ഇത് കണ്ടുവരാറുണ്ട്. ഈ രോഗം നിർണയിക്കുക എന്നത് ഡോക്ടർമാർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. പലപ്പോഴും രോഗി രഹസ്യമായി മദ്യപിക്കുന്നതാണെന്ന് വീട്ടുകാരും സമൂഹവും തെറ്റിദ്ധരിക്കാറുണ്ട്. പലരും മദ്യപിച്ച് വണ്ടിയോടിച്ചെന്ന കേസിൽ പെട്ടതിനു ശേഷമാണ് ഈ രോഗത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് തന്നെ. രോഗിക്ക് ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് നൽകിയ ശേഷം കൃത്യമായ ഇടവേളകളിൽ രക്തത്തിലെ ആൽക്കഹോളിന്റെ അളവ് പരിശോധിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ചലഞ്ച് ടെസ്റ്റ് വഴിയാണ് ഇത് പ്രധാനമായും സ്ഥിരീകരിക്കുന്നത്. കൂടാതെ മലം പരിശോധനയിലൂടെ കുടലിലെ ഈസ്റ്റിന്റെ സാന്നിധ്യവും കണ്ടെത്താം. ശരിയായ ഡയറ്റും മരുന്നുകളും വഴി ഈ രോഗം പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റമാണ് ഏറ്റവും പ്രധാനം. പൂപ്പലുകളുടെ ആഹാരമായ കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാര എന്നിവ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണം. ചോറ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, മധുരം, ബ്രെഡ് എന്നിവ നിയന്ത്രിക്കണം. പകരം പ്രോട്ടീനും നല്ല കൊഴുപ്പുമടങ്ങിയ ഭക്ഷണം കഴിക്കുക. കുടലിലെ പൂപ്പലുകളെ നശിപ്പിക്കാൻ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഫ്ലൂക്കണസോൾ പോലെയുള്ള ആന്റി ഫംഗൽ മരുന്നുകൾ നൽകുന്നു. കുടലിലെ നല്ല ബാക്ടീരിയകളെ തിരികെ കൊണ്ടുവരാൻ പ്രോബയോട്ടിക്സ് സഹായകരമാണ്. ഇത് പൂപ്പലുകളുടെ അമിത വളർച്ചയെ തടയുന്നു. ഒരു വ്യക്തിയുടെ സാമൂഹികവും മാനസികവുമായ ജീവിതത്തെ തകിടം മറിക്കാൻ പോകുന്ന ഒന്നാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം. എന്നാൽ കൃത്യമായ വൈദ്യസഹായവും ഭക്ഷണ നിയന്ത്രണവും ഉണ്ടെങ്കിൽ ഈ അദൃശ്യ മദ്യശാലയെ നമുക്ക് ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി പൂട്ടാൻ സാധിക്കും.
2: ലഹരിക്കെതിരെ

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ആർത്തവ വിരാമവും ഭക്ഷണക്രമവും. ആർത്തവ ആരംഭം പോലെ സ്ത്രീകളുടെ ജീവിതത്തിൽ പ്രകൃത്യാ ഉണ്ടാകുന്ന ഒരു പരിവർത്തന കാലഘട്ടമാണ് ആർത്തവ വിരാമവും. ശാരീരികവും മാനസികവുമായ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണിത്. ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മാനസിക പിരിമുറുക്കവും തരണം ചെയ്യുവാൻ കുറച്ച് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. 50 വയസ്സിനു മുകളിൽ പ്രായമുള്ള സ്ത്രീകളിൽ തുടർച്ചയായ 12 മാസം ആർത്തവം അഥവാ മെൻസസ് വരാതെയിരുന്നാൽ അതിനെ ആർത്തവ വിരാമമായി കണക്കാക്കാം. ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന് അനുഭവപ്പെടുന്ന അമിത ചൂട് അഥവാ ഹോട്ട് ഫ്ലഷസ്. ഇതോടൊപ്പം അമിത വിയർപ്പ്, ലഘുവായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും ഉണ്ടാകുന്ന കിതപ്പ്, ചർമ്മത്തിലെ നിറവ്യത്യാസം, മാനസിക പിരിമുറുക്കം, അകാരണമായ ദേഷ്യം, സങ്കടം, വിഷാദം തുടങ്ങിയവയും ഈ കാലയളവിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. പലപ്പോഴും ആർത്തവ വിരാമ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന ഈ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ആ സമയത്ത് സ്വീകരിക്കേണ്ട ജീവിതശൈലികളെയും ഭക്ഷണക്രമത്തെയും പറ്റിയുള്ള അജ്ഞതയും പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നു. ആർത്തവ വിരാമത്തോടുകൂടി സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ അളവ് ശരീരത്തിൽ കുറയുന്നു. സാധാരണയായി പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾക്കും എല്ലുകളുടെ ശക്തിക്കും ഈസ്ട്രജൻ പ്രവർത്തിക്കുന്നു. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്തുന്നതിനും മാനസിക ഉല്ലാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ നിയന്ത്രണത്തിനും ഈസ്ട്രജന് പങ്കുണ്ട്. ആർത്തവ വിരാമത്തോടടുപ്പിച്ച് ഈസ്ട്രജൻ ലെവൽ കുറയുകയും തത്ഫലമായി എല്ലുകൾക്ക് ബലക്ഷയം അഥവാ ബോൺ ഡെൻസിറ്റി കുറയുന്ന അവസ്ഥ, കൊഴുപ്പിന്റെ ഉപാപചയ പ്രവർത്തനത്തിലുള്ള തകരാറ്, മാനസികമായ അസന്തുലിത അവസ്ഥ എന്നിവ ഉണ്ടാകുന്നു. ആർത്തവ വിരാമ സമയത്തെ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി പോലെയുള്ള ചികിത്സാരീതികൾ ലഭ്യമാണ് എങ്കിലും ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ വളരെ വിജയകരമായി ആർത്തവ വിരാമത്തെ നേരിടാൻ ശരീരത്തെ സഹായിക്കും. നിത്യേനയുള്ള ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡന്റുകൾ, ഐസോഫ്ലേവോൺസ് തുടങ്ങിയ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഘടകങ്ങൾ ഉൾപ്പെടുത്തുക. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലുമാണ് ഇവ കൂടുതലായും കണ്ടുവരിക. സോയാബീൻസിൽ അടങ്ങിയിരിക്കുന്ന ഐസോഫ്ലേവോൺസ് ഒരു സസ്യജന്യ ഈസ്ട്രജനാണ്. ഇത് ആർത്തവ വിരാമ പ്രശ്നങ്ങളെ ചെറുക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് ഹൃദയ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സോയാബീൻസിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജൻ മനുഷ്യ ശരീരത്തിലെ ഈസ്ട്രജനുമായി രാസപരമായ സാദൃശ്യമുണ്ടെങ്കിലും അവ പൂർണമായും ഈസ്ട്രജന്റെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നില്ല. ശരിയായ ഈസ്ട്രജന്റെ അഭാവത്തിൽ, ഉദാഹരണത്തിന് ഗർഭാശയം നീക്കം ചെയ്തവർക്കും അണ്ഡാശയം നീക്കം ചെയ്തവർക്കും സോയാബീൻസിലെ ഐസോഫ്ലേവോൺസ് വളരെയധികം നല്ലതാണ്. അണ്ഡാശയത്തിന്റെ അഥവാ ഓവറിയുടെ സഹായത്താലാണ് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുന്നതിനോടൊപ്പം നാരുകളടങ്ങിയ ഭക്ഷണവും ഉൾപ്പെടുത്തുക. ആർത്തവ വിരാമ സമയത്തെ പിരിമുറുക്കവും ചൂടും കുറയ്ക്കുന്നതിനായി ശാരീരിക വ്യായാമവും യോഗ, ബ്രീത്തിങ് എക്സസൈസസ് എന്നിവയും വളരെ ഫലപ്രദമാണ്. ധാരാളം വെള്ളം കുടിക്കുകയും എല്ലുകളുടെ ബലത്തിനായി കാൽഷ്യം, പ്രോട്ടീൻ തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും വേണം. ഒഴിവുവേളകൾ, യാത്ര, വായന, സംഗീതം, സുഹൃത്തുക്കളെ സന്ദർശിക്കൽ തുടങ്ങി സന്തോഷദായകങ്ങളായ നിമിഷങ്ങൾക്കു വേണ്ടി ചെലവഴിക്കുക. ജങ്ക് ഫുഡുകൾ, എരിവും മസാലയും എണ്ണയും അടങ്ങിയ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി, കാൽഷ്യം സപ്ലിമെൻറ്റുകൾ എടുക്കാവുന്നതാണ്. ഭാരനിയന്ത്രണത്തിലും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആർത്തവം പോലെ തന്നെ തികച്ചും സ്വാഭാവികമായ പ്രക്രിയയാണ് ആർത്തവ വിരാമവും. ആർത്തവ വിരാമമെന്ന് കേൾക്കുമ്പോഴേ വാർദ്ധക്യമായി എന്ന ചിന്ത വേണ്ട. ശരിയായ ജീവിതശൈലിയും ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ പിന്തുടരുന്നതുവഴി ആർത്തവ വിരാമവും സന്തോഷപ്രദവും ആഘോഷവുമാക്കാം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ഓറിയന്റൽ മൂവീസിന്റെ ബാനറിൽ പി കെ സത്യപാൽ നിർമ്മിച്ച ചിത്രമായിരുന്നു വേലുത്തമ്പി ദളവ. ജി വിശ്വനാഥ്, എസ് എസ് രാജൻ എന്നിവർ ചേർന്നായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ജഗതി എൻ കെ ആചാരി സംഭാഷണം നിർവഹിച്ചു. പി കെ മാധവൻ നായരായിരുന്നു വേലുത്തമ്പി ദളവയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത്. അഭയദേവിന്റെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തിയും പാർത്ഥസാരഥിയും ചേർന്ന് ഈണമിട്ടു. ഉദയഭാനു, കുമരേശൻ, ശാന്ത പി നായർ, പീലീല, റാണി എന്നിവരായിരുന്നു ഗായകർ. 1962 ഫെബ്രുവരി 23 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, പ്രേംനവാസ്, ജി കെ പിള്ള, സത്യപാൽ, ബഹദൂർ, അടൂർ ഭാസി, ഡോക്ടർ കൃഷ്ണൻ നായർ, പി എ തോമസ്, കെടാമംഗലം സദാനന്ദൻ, രാഗിണി, അംബിക, ആറന്മുള പൊന്നമ്മ, ടി ആർ ഓമന, സുകുമാരി, ജയപാലൻ, വിജയകുമാർ, സിംഹളൻ, പാർത്ഥസാരഥി, വേലായുധൻ നായർ, സെബാസ്റ്റ്യൻ, പി കെ രാജൻ, ആർ എൻ നമ്പ്യാർ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ജഗതി എൻ കെ ആചാര്യയുടെ നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു വേലുത്തമ്പി ദളവ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ക്യൂണി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം ഒരിക്കൽ കൂടി: ക്യൂണി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരമ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
2: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയിറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895386 ബട്ടർല ഐസ്ക്രീം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലോറും തൂമഞ്ഞ തുള്ളികൾ,

ആകാശത്തിന് എന്തു നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ? അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴി എത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നു പോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി

കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. കണ്ണൂർ രാജന്റെ ഈണത്തിൽ കുറിഞ്ഞു പൊക്കുന്ന നേരത്തെന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് അതിമനോഹരമാക്കിയൊരു പാട്ട്. തങ്കപ്പൻ നായരാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ആറാട്ടുകടവിൽ നിന്ന് അമ്പിളി.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കൈതൊപ്രവും എസ് പി വെങ്കടേഷും ഒരുക്കിയ അതിമനോഹരമായൊരു ഗാനം. കൗരവർ എന്ന ഈ ചിത്രത്തിലെ ഗാനം പാടിയിരിക്കുന്നത് ചിത്രയാണ്. ഗാനം ആവശ്യപ്പെടുന്നു പുനലാൽ നിന്നും സുജ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തൊടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവെരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം സസ്നേഹം എന്ന ചിത്രത്തിലെ ഗാനം. രചന പി കെ ഗോപി, സംഗീതം ജോൺസൺ, ഗാനം ആലപിച്ചത് കെ.എസ്. ചിത്രയാണ്. നാവായിക്കുളത്തുനിന്ന് സുമൻ, ഷീല, സനൽകുമാർ എന്നിവരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വെച്ചേക്കുമോ? പഴവിള രമേശൻ രചിച്ച, ജോൺസൺ ഈണം പകർന്ന്, മാളൂട്ടി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത മോഹൻ പാടിയ ഗാനം. വട്ടപ്പാറ നിന്ന് ശരത്, ഗീത, മോഹനൻ എന്നിവരാണ് ഈ ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. ആര്യനാട് നിന്ന് രതിദേവി, പുഷ്പാകരൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണിത് പുറപ്പാടെന്ന ചിത്രത്തിലെ ഗാനം. ആലാപനം MG ശ്രീകുമാർ, രചന ONV, സംഗീതം ഔസിപ്പച്ചൻ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്നു നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഗാനഗന്ധർവൻ കെ ജി യേശുദാസ് ആലപിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ അടുത്തതായി. ഗാനരചന കൈതപ്രം, സംഗീതം ശരത്, ചിത്രം ക്ഷണക്കത്ത്. ഗാനം ആവശ്യപ്പെടുന്നു പരുത്തിപ്പാറ നിന്ന് രാജേന്ദ്രൻ, സുകുമാരൻ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം.
1: നീലപ്പൂക്കൾ വീണുകിടക്കുന്ന നിരത്തിലൂടെ വെറുതെ നടന്ന സായാഹ്നങ്ങൾ, കായാമ്പൂക്കളുടെ കടും നീല നിറം. നിരത്തു നിറയെ പൂക്കൾ വീണുകിടക്കുന്നത് ഞായറാഴ്ചകളിലാണ്, അധികം പേർ നടക്കാനിറങ്ങാത്ത ദിവസം. ചെനക്കിലിൽ ചെന്നാൽ ഭാസ്കരേട്ടന്റെ കവിതാ ഹോട്ടലുണ്ട്. ഞായറാഴ്ചയായതുകൊണ്ട് അവിടെയും തിരക്ക് കുറവാണ്. ഒരു ചായ, ആഴ്ചപ്പതിപ്പ്, പിന്നെ റേഡിയോ. അതൊരു സുഖമാണ്. ആഴ്ചപ്പതിപ്പ് വായിച്ചു തീരും വരെ ചായ കുടിക്കാം, ചായ കുടിച്ച് തീരും വരെ റേഡിയോയും കേൾക്കാം. ബാബുക്കയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഭാസ്കരേട്ടൻ വാചാലനാവും. ദേ, ഈ ബെഞ്ചിലിരുന്നിട്ടുണ്ടോ ബാബുക്ക എന്ന് പറയും. റേഡിയോ പാടാത്ത കവിതാ ഹോട്ടലിനെ കുറിച്ച് ചെനക്കിലുകാർക്കെന്നല്ല, തേഞ്ഞിപ്പലത്തുള്ളവർക്ക് പോലും ചിന്തിക്കാനേ ആവില്ല. അത്രമേൽ അത് അവരുടെ ഹൃദയബന്ധങ്ങളോട് ചേർന്നു നിൽക്കുന്നു. പി ഭാസ്കരന്റെ പാട്ടുകളും ബാബുരാജിന്റെ സംഗീതവുമായിരുന്നു കവിതാ ഹോട്ടലിലെ ഭാസ്കരേട്ടന് പഥ്യമായിരുന്നത്. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് ഈണമിട്ട ഗാനങ്ങൾ നമുക്ക് കേൾക്കാം.
2: ഒരു

കവിതയുടെ കന്മതത്തിന് പ്രവാഹതാളമാകാൻ ഹാർമോണിയം മാന്ത്രികമാകുന്ന അനുഭവമായിരുന്നു പി ഭാസ്കരന്റെ വരികളെ എം എസ് ബാബുരാജ് അനുഗ്രഹിക്കുമ്പോൾ സംഭവിച്ചിരുന്നത്. ആലുവ പുഴയുടെ തീരത്ത് അന്തിവെയിൽ പരന്നുകിടക്കുന്നത് പോലെയായിരുന്നു അത്. ഗുൽമോഹറിന്റെ ചുവന്ന പൂക്കളിൽ വസന്തം കൂടുകൂട്ടുന്നത് പോലെയായിരുന്നു അത്. ആകാശത്തിന്റെ അന്തരംഗങ്ങളിൽ ശുക്രതാരകം ഉദിക്കും പോലെയായിരുന്നു. അത്രയേറെ സമരസമാർന്ന ഒരു ഏകീഭാവം പി ഭാസ്കരന്റെ പാട്ടുകൾക്ക് എം എസ് ബാബുരാജിന്റെ ഈണം കൂട്ടുപകർന്നിരുന്നു.

0: الله عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم
1: തിരക്കുകൾ ഏറെയുള്ള ഒരു പട്ടണത്തിന്റെ ഉള്ളിലെ ആളൊഴിഞ്ഞ ഒരു ഇടവഴിയിലൂടെ നടക്കുമ്പോഴുള്ള ആശ്വാസം പോലെയാണ് എം എസ് ബാബുരാജ് ഈണമിട്ട പി ഭാസ്കരന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നിയിരുന്നത്. കടവത്തുനിന്ന് ഒരു കൊതുമ്പ് വള്ളം ചെറുതായി ഉലഞ്ഞു പോകുന്ന കമനീയത ആ പാട്ടുകൾ പലപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. സാന്ധ്യരാഗം കായലിന്റെ പരപ്പുകളിൽ വീണ് പ്രതിഫലിച്ചു കിടക്കുന്ന മൗനത്തിന്റെ മുഖപ്രകാശം പോലെ സൗമ്യമായിരുന്നു പലപ്പോഴും അത്തരം പാട്ടുകൾ.

ഗ്രാമത്തിലെ സ്നേഹസൗഹൃദങ്ങൾ ഇഴചേരുന്ന ഒരു ചന്തയിൽ എവിടെയോ നിന്ന് കേൾക്കുന്ന പാട്ടിന്റെ സുഖലാവണ്യമായിരുന്നു എം എസ് ബാബുരാജ് ഈണമിട്ട പി ഭാസ്കരന്റെ പാട്ടുകൾ. ഒതുക്കുകല്ലിന്റെ ഓരത്തിരുന്ന് ഞാനും നീയും അത് എത്രയോ കേട്ടിരിക്കുന്നു. നിന്റെ ചുണ്ടിൽ വിടരുന്ന ചിരിയിൽ ഞാൻ എന്റെ പ്രണയത്തിന്റെ പാരിജാത പൂവുകൾ കാണുന്നു. കാറ്റിൽ അതിന്റെ ഗന്ധം പാട്ടിന്റെ പ്രാണബിന്ദു പോലെ പരിലസിക്കുന്നു. ഗ്രാമത്തിന് എന്തൊരു ചന്തമാണ് ഈ പാട്ടും ഈ കൂട്ടും വിട്ട് എങ്ങോട്ടുമില്ലെന്ന് കാതിൽ മൊഴിയുന്ന നിന്റെ അഴക് എന്റെ പ്രണയത്തെ പിന്നെയും പിന്നെയും പ്രകാശമാനമാക്കുകയാണ്.

നമ്മൾ നടന്ന വഴിത്താരകൾ വലിയ റോഡുകളായി. പാവം പത്തുമണിപ്പൂക്കൾ ഒക്കെയും ചത്തുപോയിട്ടുണ്ടാകും. സ്കൂൾ കുട്ടികളെയൊന്നും കാണാനില്ല. എല്ലാവരും ബസ്സിലാണ് സ്കൂളിൽ പോകുന്നതെന്ന് നാരായണിയമ്മ പറഞ്ഞു. ചെനക്കിലേക്കുള്ള റോഡ് പഴയതുപോലെ തന്നെയുണ്ട്. മാറ്റമൊന്നുമില്ല. പക്ഷേ തേഞ്ഞിപ്പലം മാറി, തിരക്കായി. ചെനക്കിലിൽ രണ്ടു മൂന്ന് ബേക്കറി കടകൾ കൂടി വന്നു. ഭാസ്കരേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് ബേബിസാറും പറഞ്ഞു. ഇവിടെ ഈ കവിതാ ഹോട്ടലിൽ ബാബുരാജ് വന്നിരുന്നിട്ടുണ്ട്. ഭാസ്കരേട്ടന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചിട്ടുമുണ്ട്. ഡെസ്കിൽ താളമിട്ട് പാട്ടുപാടിയിട്ടുണ്ട്. ചെനക്കിലിന്റെ ഗ്രാമഹൃദയം അത് മറന്നു. കോഴിക്കോടും അതെല്ലാം മറന്നു. നീയും പാട്ടുകൾ മാത്രം മായാതെ നിൽക്കും. അത്രയേറെ ജീവനുള്ള പാട്ടുകൾ.

കോഴിക്കോടിന് എന്താ പ്രത്യേകത? ഓർമ്മയുണ്ടോ നീ അങ്ങനെ അന്ന് ചോദിച്ചത്? കോഴിക്കോട് വിട്ടു വരാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ്. കോഴിക്കോട് ഒരു പുഴയാണ്, ഫറോക്ക് പുഴയും കല്ലായപ്പുഴയും ചേർന്ന പുഴ, പുറമൊഴുക്കും അടിയൊഴുക്കുമുള്ള പുഴ. തിക്കൊടിയനും ബാബുരാജും ബഷീറും എം ടിയും വത്സലയും മിഠായിത്തെരുവും മാനാഞ്ചിറയും എല്ലാം ചേർന്നൊഴുകുന്ന പുറം പരപ്പ്. അടിത്തട്ടിൽ ഓഹ് അത് വേണ്ട, അതെന്തോ ആവട്ടെ, പുഴ നിറഞ്ഞൊഴുകുന്നു. ചാലിയാറിന്റെ വിശാലമായ നെഞ്ചിൽ അലിഞ്ഞു ചേരുന്ന കോഴിക്കോടിന്റെ സാംസ്കാരിക രവങ്ങൾ. ഈ നഗരം എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഇവിടെയല്ലോ പണ്ടൊരു പാട്ടുകാരൻ ചങ്കിനുള്ളിൽ പാട്ടിന്റെ കൂടുകൂട്ടി വെച്ചത്.

എം എസ് ബാബുരാജ് ചിട്ടപ്പെടുത്തിയ പി ഭാസ്കരന്റെ പാട്ടുകൾ മലയാളി മനസ്സുകളിൽ ഉണ്ടാക്കിയ അനുരണനങ്ങൾക്ക് അവസാനമില്ല. അനാദിയായ സംഗീത പ്രപഞ്ചത്തിൽ അത് അവിസ്മരണീയമായി നിലകൊള്ളുക തന്നെ ചെയ്യും. നിത്യനിരാമയമായ ഭാവചൈതന്യം കുടികൊള്ളുന്നത് പാട്ടിലെ രസബിന്ദുക്കൾ അദൃശ്യമായി നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നു. നിരർദ്രമായ മനസ്സുകളെപ്പോലും അത് അനുഭൂതിജന്യമായ സംവേദനം കൊണ്ട് നീരണിയിപ്പിക്കും. ഏതു ഋതുവിലും പോയിട്ട് നിൽക്കുന്ന ഒരു പൂമരമായി ആ പാട്ടുകൾ നമ്മുടെ ആസ്വാദന മണ്ഡലങ്ങളിൽ സദാ തളിരിട്ടു നിൽക്കുന്നു.

ഏഴ് സ്വരങ്ങൾ, ഒൻപത് രത്നങ്ങൾ. രാഗധാരയിൽ രത്നങ്ങളെ സ്വരങ്ങളാക്കിക്കൊണ്ട് എം എസ് ബാബുരാജ് പാടുന്നു. പി ഭാസ്കരനാകട്ടെ തന്റെ തോലികയിൽ നിന്നടരുന്ന വാഗ്രത്നങ്ങളെ എം എസിന്റെ ഹാർമോണിയത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു. രത്നശോഭയാർന്ന സ്വരഹാരങ്ങളായി അവർ അത് നമ്മുടെ ആസ്വാദനത്തിന്റെ കണ്ഠങ്ങളിൽ അനുവാദമില്ലാതെ ചാർത്തിത്തരുന്നു. ഇന്ദ്രനീലത്തിന്റെ നീലിമ, മരതകത്തിന്റെ പച്ച, മുത്തും പവിഴവും ഒരുക്കുന്ന പ്രകാശധാര, ഞാനും നീയും പാട്ടിന്റെ പട്ടുറോസാദലങ്ങൾ കോർത്ത വരണമാല്യത്തിൽ ഒന്നായലിഞ്ഞ് ഇല്ലാതാകുന്നു.

ഞാനൊരു സ്വപ്നം കണ്ടു. മേഘങ്ങളിൽ നിന്ന് ആകാശത്തിലേക്ക് കയറിപ്പോകാനുള്ള കൽപ്പടവുകൾ. മൂടൽ മഞ്ഞു പോലെ മേഘങ്ങൾ പടിക്കെട്ടുകളെ അങ്ങിങ്ങായി മൂടിയിരിക്കുന്നു. അവിടെ അവിടെയായി പടിക്കെട്ടുകളിൽ ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. പരിചിത മുഖങ്ങൾ തേടി ഞാൻ നടന്നു. ഒന്നും പത്തുമല്ല, ആയിരമായിരം പടികൾ. എവിടെയോ ഒരു ഹാർമോണിയം പാടുന്നുണ്ട്. ഓടിക്കയറി നോക്കുമ്പോഴുണ്ട് സ്വര പറഞ്ഞ് അങ്ങനെ കുറെ പേർ. ബാബുരാജാണ് ഹാർമോണിയം വായിക്കുന്നത്. ചുറ്റും വരുന്ന വർത്തമാനം പറഞ്ഞ് പാട്ടുപാടിയിരിക്കുന്നവരെ കണ്ട് ഞാൻ അമ്പരന്നു. ചങ്ങമ്പുഴയും ഇടപ്പള്ളിയും ഇടശ്ശേരിയും ഒക്കെയുണ്ട്. ദൂരമാറി ഒരു പടിയിൽ ചാരിയിരുന്ന് ഒരു മേഘത്തുണ്ടിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി വയലാർ എന്തോ എഴുതുന്നുണ്ട്. ബാബുരാജിന് ഈണമിടാനുള്ള വരികളാവാനാണ് സാധ്യത. ആരോ പടിക്കെട്ട് കയറി മുകളിലേക്ക് വരുന്നുണ്ട്. മുഖം കാണാനാവുന്നതിനു മുമ്പേ ഉറക്കത്തിന്റെ അറ്റത്തുനിന്ന് ഞാൻ വീണുപോയി.

വസന്തങ്ങൾ പടിയിറങ്ങുമ്പോൾ പൂക്കൾക്ക് കരയാതിരിക്കുവാൻ വയ്യ. നിന്റെ വരികൾ നോട്ടുബുക്കിന്റെ പുറകിൽ നീ കുറിച്ച വാക്കുകൾ. പ്രിയനെ, വസന്തമായിരുന്നു നീ. നിന്റെ സഞ്ചാരവീഥികളിൽ മണം തൂകി നിന്ന പൂവായിരുന്നു ഞാൻ. നീ പോയി. വസന്തങ്ങൾ പടിയിറങ്ങുമ്പോൾ പൂക്കൾക്ക് കരയാതിരിക്കുവാൻ വയ്യെന്ന ആ വരികൾ ബാക്കിയായി. നിന്റെ പ്രണയം എനിക്ക് മുകളിൽ ആകാശം തീർക്കുകയാണ്. അനാദിയായ അതിൻ്റെ ചുവട്ടിൽ ഞാനിരിക്കുമ്പോൾ നിന്റെ പ്രണയം എനിക്കുമേൽ മഴയായി മനസ്സ് കുളിർപ്പിക്കുന്നു. ഏകാന്തതയുടെ അപാര തീരത്ത് ഞാൻ മാത്രം മഴയും തോർന്നിരിക്കുന്നു. എന്റെ ആകാശമെങ്ങോ മറഞ്ഞുപോയിരിക്കുന്നു.

മലയാള ചലച്ചിത്ര സംഗീതത്തിൽ മനോധർമ്മം ഏറെ ഉപയോഗിച്ച സംഗീതജ്ഞൻ, ഷെനായിയും സിത്താറും ഹൃദയത്തിലേറ്റി നടന്ന പാട്ടുകാരൻ, അതെല്ലാം മലയാളം പാട്ടിൽ ലയിപ്പിച്ച അതുല്യ പ്രതിഭ, അതൊക്കെയായിരുന്നു ബാബുരാജ്. നൈസർഗികമായ കഴിവിൽ സംഗീതത്തെ ബാബുരാജ് ജീവിതമാക്കി മാറ്റി. നൈസർഗികമായ കഴിവിൽ കവിതയെ പി ഭാസ്കരനും ജീവിതമാക്കി മാറ്റി. രണ്ടും ചേർന്നപ്പോൾ മലയാളിക്ക് കരഗതമായത് ജനകീയ സംഗീതത്തിന്റെ ഒരു മലർവാടിയായിരുന്നു.

ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9444671529.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള
2: അടുക്കളയിലേക്ക് സ്വാഗതം. വികസനത്തിന്റെ കണക്കുകൾ പറയാൻ നമുക്കെന്നും വലിയ ഇഷ്ടമാണ്. സാക്ഷരതയിൽ മുന്നിലാണ്, ആരോഗ്യരംഗത്ത് മാതൃകയാണ്, സ്ത്രീ ശാക്തീകരണത്തിൽ രാജ്യത്തിന് മാതൃകയാണ് എന്നൊക്കെ നാം അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷെ ഈ വികസനത്തിന്റെ തിളക്കമുള്ള കണക്കുകൾക്കിടയിൽ ഒരിക്കലും വാർത്തകളിൽ ഇടം പിടിക്കാത്ത, രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ചർച്ചയാകാത്ത, കുടുംബ സദസ്സുകളിൽ പോലും പറയാൻ മടിക്കുന്ന ഒരു വലിയ ആരോഗ്യ പ്രശ്നമുണ്ട്. അത് ആയിരക്കണക്കിന് സ്ത്രീകളുടെ നിത്യജീവിതത്തെ നിശബ്ദമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ, അഥവാ യൂറിനറി ഇൻകോണ്ടിനൻസ്. പ്രായമായ സ്ത്രീകളിൽ ഇത് വളരെ സാധാരണമായ ഒരു ആരോഗ്യ പ്രശ്നമാണെങ്കിലും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ നമ്മുടെ സമൂഹം ഇന്ന് തയ്യാറായിട്ടില്ല. ഒരു രോഗത്തേക്കാൾ കൂടുതൽ ഇത് പല സ്ത്രീകൾക്കും ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ മടിക്കുന്ന, യാത്രകൾ ഒഴിവാക്കുന്ന, വിവാഹങ്ങൾക്കും പൊതുചടങ്ങുകൾക്കും പോകാതെ സ്വയം ഒതുങ്ങിക്കൂടുന്ന എത്രയോ അമ്മമാരുണ്ട് നമ്മുടെ ചുറ്റും. അവർക്ക് ശരീരത്തിലെ വേദനയേക്കാൾ വലുത് മനസ്സിലെ നാണക്കേടാണ്. ആരോടെങ്കിലും പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന ഭയമാണ് പലരെയും ചികിത്സ തേടുന്നതിൽ നിന്ന് പോലും പിന്തിരിപ്പിക്കുന്നത്. ഒരു നിമിഷം നമുക്കൊരു സാധാരണ സ്ത്രീയുടെ ജീവിതം മനസ്സിൽ കാണാം. രാവിലെ വീട്ടിലെ എല്ലാ ജോലികളും തീർത്ത് കുട്ടികളെ സ്കൂളിൽ അയച്ച് ജോലിക്ക് പോകുന്ന ഒരമ്മ. വഴിയിൽ എവിടെയും വൃത്തിയുള്ളൊരു പൊതു ശുചിമുറിയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുന്നു. ഓഫീസിൽ പോയാലും കഴിയുന്നത്ര സമയം മൂത്രമൊഴിക്കാതെ പിടിച്ചു വയ്ക്കുന്നു. വൈകുന്നേരം തിരികെ വീട്ടിലെത്തുന്നതുവരെ അതേ അവസ്ഥ. ഇതൊരു ദിവസത്തെ കഥയല്ല, വർഷങ്ങളോളം തുടരുന്ന ഒരു ജീവിത ശൈലിയാണ്. ഇങ്ങനെ ജീവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. പലരും കരുതുന്നത് മൂത്രം പിടിച്ചു വയ്ക്കുന്നത് ഒരു നല്ല ശീലമാണ് എന്നാണ്. എന്നാൽ വൈദ്യശാസ്ത്രം പറയുന്നത് അതല്ല. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൃത്യമായി പ്രവർത്തിക്കുന്ന അവയവങ്ങളിൽ ഒന്നാണ് മൂത്രാശയം. വൃക്കകൾ രക്തത്തെ അരിച്ചെടുത്ത് അനാവശ്യ പദാർത്ഥങ്ങളും അധിക ജലവും ചേർത്ത് മൂത്രമുണ്ടാക്കുന്നു. അത് പതുക്കെ മൂത്രാശയത്തിൽ ശേഖരിക്കപ്പെടുന്നു. സാധാരണയായി 300 മുതൽ 500 മില്ലി ലിറ്റർ വരെ മൂത്രം നിറയുമ്പോൾ മൂത്രമൊഴിക്കേണ്ട സമയമായി എന്ന സന്ദേശം തലച്ചോറിലേക്ക് പോകുന്നു. ആ സന്ദേശം ലഭിക്കുമ്പോൾ അനുയോജ്യമായ സ്ഥലത്തെത്തി മൂത്രമൊഴിക്കുകയാണ് ശരീരത്തിന്റെ സ്വാഭാവിക രീതി. എന്നാൽ ഈ സന്ദേശത്തെ വീണ്ടും വീണ്ടും അവഗണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആദ്യം മൂത്രാശയം കൂടുതൽ വികസിക്കാൻ തുടങ്ങും, പിന്നീട് അത് പതിവാകും. അല്പാൽപമായി അതിന്റെ സ്വാഭാവിക സങ്കോചശേഷി കുറയുന്നു. ചിലരിൽ ബ്ലാഡർ അമിതമായി പ്രവർത്തിക്കാൻ തുടങ്ങും, ചിലരിൽ തിരിച്ചും സംഭവിക്കും. മൂത്രം മുഴുവൻ പുറത്തു പോകാതെ ബ്ലാഡറിൽ അവശേഷിക്കും. ഈ രണ്ടും ആരോഗ്യ പ്രശ്നങ്ങളാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ സ്ഥിതി കുറച്ചുകൂടി സങ്കീർണമാണ്. കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ മൂത്രനാളം ചെറുതാണ്. അതുകൊണ്ട് അണുബാധകൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. മണിക്കൂറുകളോളം മൂത്രം പിടിച്ചു വയ്ക്കുമ്പോൾ ബാക്ടീരിയകൾ വളരാൻ കൂടുതൽ അവസരം ലഭിക്കുന്നു. അതാണ് ആവർത്തിച്ചുള്ള മൂത്രാശയ അണുബാധകൾക്ക് അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന് കാരണമാകുന്നത്. പല സ്ത്രീകളും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും കത്തലും അനുഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇതിനൊപ്പം മറ്റൊരു പ്രധാന ഘടകമാണ് പ്രായമാകൽ. പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈ ഹോർമോൺ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് മാത്രമല്ല മൂത്രനാളത്തിനും മൂത്രാശയത്തിനും ചുറ്റുമുള്ള ടിഷ്യൂകൾക്കും പെൽവിക് ഫ്ലോർ പേശികൾക്കും ശക്തി നൽകുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഈസ്ട്രജൻ കുറയുന്നതോടെ ആ പേശികൾക്ക് ബലക്കുറവുണ്ടാകുന്നു. അതിനൊപ്പം ഒന്നിലധികം പ്രസവങ്ങൾ, അമിതവണ്ണം, ദീർഘകാല ചുമ, മലബന്ധം തുടങ്ങിയവയും പെൽവിക് ഫ്ലോറിനെ കൂടുതൽ ദുർബലമാക്കുന്നു. അതിന്റെ ഫലമായി ചില സ്ത്രീകൾക്ക് ചിരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ചെറിയ അളവിൽ മൂത്രം അറിയാതെ പോകും. ഇതിനെ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ് വിളിക്കുന്നത്. മറ്റു ചിലർക്ക് പെട്ടെന്ന് സഹിക്കാനാകാത്ത രീതിയിൽ മൂത്രമൊഴിക്കാനുള്ള തോന്നൽ വരും. ശുചിമുറിയിൽ എത്തുന്നതിന് മുൻപേ മൂത്രം പോകും. ഇത് ആർജ് ഇൻകോണ്ടിനൻസ് ആണ്. ചിലരിൽ ഈ രണ്ടും ഒരുമിച്ച് കാണാം. അങ്ങനെ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വ്യത്യസ്തമാണെങ്കിലും സമൂഹത്തിന്റെ പ്രതികരണം പലപ്പോഴും ഒന്നു തന്നെയാണ്. മൗനം.

ഈ മൗനമാണ് ഏറ്റവും അപകടകരം. കാരണം ഇതൊരു ചികിത്സയില്ലാത്ത രോഗമല്ല. ഇന്ന് വൈദ്യശാസ്ത്രത്തിന് ഇതിനായി വ്യായാമങ്ങളുണ്ട്, മരുന്നുകളുണ്ട്, ഫിസിയോതെറാപ്പിയുണ്ട്, ആവശ്യമെങ്കിൽ ചെറിയ ശസ്ത്രക്രിയകളുമുണ്ട്. പക്ഷേ ചികിത്സ തേടാൻ ആദ്യം രോഗം അംഗീകരിക്കണം. അവിടെയാണ് നമ്മുടെ സാമൂഹിക മനോഭാവം തടസ്സമാകുന്നത്. ഈ പ്രശ്നത്തിന്റെ പിന്നിൽ മറ്റൊരു യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ പൊതുസൗകര്യങ്ങളുടെ പരാജയം. ഒരു പുരുഷന് ആവശ്യമെങ്കിൽ വഴിയോരത്തുപോലും മൂത്രമൊഴിക്കാൻ സമൂഹം പലപ്പോഴും കണ്ണടയ്ക്കും. എന്നാൽ സ്ത്രീക്ക് അതിനുള്ള ഒരു സാധ്യതയുമില്ല. അവർക്ക് സ്വകാര്യതയും സുരക്ഷയും ശുചിത്വവും ഉറപ്പുള്ള ശുചിമുറി വേണം. അതില്ലാത്തപ്പോൾ അവർ ചെയ്യുന്നത് ശരീരത്തിന്റെ ആവശ്യത്തെ മാറ്റിവെക്കുകയാണ്. ഈ മാറ്റിവെക്കൽ ഒരു ദിവസമോ ഒരാഴ്ചയോ അല്ല, പലപ്പോഴും വർഷങ്ങളോളം തുടരുന്നു. അതുകൊണ്ടാണ് പൊതുശുചിമുറി എന്നത് ഒരു കെട്ടിടമല്ല, സ്ത്രീകളുടെ ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു പൊതുജനാരോഗ്യ സംവിധാനമാണെന്ന് പറയേണ്ടി വരുന്നത്. ആശുപത്രികൾ നിർമ്മിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വൃത്തിയുള്ള പൊതുശുചിമുറികൾ നിർമ്മിക്കുന്നതും. കാരണം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ തടയുകയാണ്. നമ്മുടെ നാട്ടിൽ പല സ്ത്രീകളും ദൂരയാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് മനഃപൂർവ്വം വെള്ളം കുടിക്കാതിരിക്കും. ബസ് യാത്രയാണെങ്കിൽ അതിലും കൂടുതൽ. വഴിയിൽ എവിടെ പോകും എന്ന ആശങ്കയാണ് കാരണം. എന്നാൽ ശരീരത്തിന് വെള്ളം ആവശ്യമായ സമയത്ത് വെള്ളം നൽകാതിരിക്കുന്നത് മൂത്രാശയത്തെ മാത്രമല്ല വൃക്കകളെയും ബാധിക്കും. ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ മൂത്രം കട്ടിയാകുന്നു, അണുബാധകൾ വർദ്ധിക്കുന്നു. ചിലരിൽ വൃക്കക്കല്ലിനും ഇതൊരു കാരണമാകാം. അതുകൊണ്ട് ഈ വിഷയം വെറും ശുചിമുറിയുടെ വിഷയമല്ല, സ്ത്രീകളുടെ അന്തസ്സിന്റെ, ആരോഗ്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, യാത്ര ചെയ്യാനുള്ള അവകാശത്തിന്റെ, പൊതുജീവിതത്തിൽ സജീവമായി പങ്കെടുക്കാനുള്ള അവകാശത്തിന്റെ വിഷയമാണ്. ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് വൃത്തിയുള്ള ശുചിമുറി എവിടെയുണ്ട് എന്ന അവസ്ഥയാണെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമല്ല, സമൂഹത്തിന്റെ പരാജയമാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗർഭധാരണം, പ്രസവം, ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ വിഷയങ്ങൾക്ക് അർഹമായ പ്രാധാന്യം ലഭിക്കാറുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് സ്ത്രീകളെ ദിവസേന അസ്വസ്ഥരാക്കുന്ന മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇന്നും ചർച്ചയുടെ വട്ടത്തിന് പുറത്താണ്. കാരണം അത് പറയാൻ അവർ മടിക്കുന്നു, കേൾക്കാൻ സമൂഹവും മടിക്കുന്നു. ശരീരത്തിലെ മറ്റേതൊരു അവയവത്തിനും രോഗം വന്നാൽ ചികിത്സ തേടാൻ ആളുകൾക്ക് മടിയില്ല. എന്നാൽ മൂത്രാശയത്തെക്കുറിച്ചോ മൂത്രം അറിയാതെ പോകുന്നതിനെക്കുറിച്ചോ സംസാരിക്കേണ്ടി വരുമ്പോൾ പല സ്ത്രീകളും നിശബ്ദതയെ തിരഞ്ഞെടുക്കുന്നു. ആ നിശബ്ദതയാണ് പലപ്പോഴും രോഗത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഇതിന് മറ്റൊരു സാമൂഹിക വശം കൂടിയുണ്ട്. ഒരു സ്ത്രീ യാത്ര പോകുമ്പോൾ അവൾ ആദ്യം ആലോചിക്കുന്നത് ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചല്ല, വഴിയിൽ ശുചിമുറി ലഭിക്കുമോ എന്നതിനെക്കുറിച്ചാണ്. ദീർഘദൂര ബസ് യാത്രകളിൽ പല സ്ത്രീകളും വെള്ളം കുടിക്കാതിരിക്കുന്നത് ഇന്നൊരു സാധാരണ കാര്യമായി മാറിയിരിക്കുന്നു. കുറച്ചു നേരം കൂടി പിടിച്ചു വെക്കാം എന്ന ചിന്ത ശരീരത്തിന് എത്രമാത്രം ദോഷം ചെയ്യുന്നു എന്ന കാര്യം പലർക്കും അറിയില്ല. മണിക്കൂറുകളോളം മൂത്രം പിടിച്ചു വെക്കുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനത്തെ താളം തെറ്റിക്കുമെന്ന് വൈദ്യശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കേരളം പോലെ ഉയർന്ന സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് പോലും സ്ത്രീകൾക്ക് ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്ന പൊതുശുചിമുറികളുടെ എണ്ണം വളരെ കുറവാണ്. ഉള്ളവയിൽ തന്നെ പലതും വൃത്തിഹീനമാണ്. ആവശ്യത്തിന് വെള്ളമില്ല, വെളിച്ചമില്ല, സുരക്ഷയില്ല, വാതിലുകൾ തകരാറിലാണ്, ശുചീകരണം കൃത്യമായി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും അവ ഉപയോഗിക്കാൻ മടിക്കുന്നു. വൃത്തിയില്ലാത്ത ശുചിമുറി ഉപയോഗിക്കുന്നതിനേക്കാൾ സഹിക്കുന്നതാണ് നല്ലത് എന്ന ചിന്തയാണ് പലരുടെയും. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആരോഗ്യത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, സാമൂഹിക ജീവിതത്തെയും അത് ബാധിക്കുന്നു. അറിയാതെ മൂത്രം പോകുമോ എന്ന ഭയത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കുന്ന സ്ത്രീകളുണ്ട്. മണിക്കൂറുകളോളം നീളുന്ന വിവാഹ ചടങ്ങുകളിലോ മതപരമായ ചടങ്ങുകളിലോ പങ്കെടുക്കാൻ മടിക്കുന്നവരുണ്ട്. ദീർഘദൂര യാത്രകൾ ഒഴിവാക്കുന്നവരുണ്ട്. ബസ് കയറാനും ട്രെയിൻ യാത്ര ചെയ്യാനും ഭയപ്പെടുന്നവരുണ്ട്. ഇതെല്ലാം ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം സ്ത്രീകളിൽ യൂറിനറി ഇൻകോണ്ടിനൻസ് വളരെ സാധാരണമായൊരു ആരോഗ്യ പ്രശ്നമാണ്. എന്നാൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം അതിനേക്കാൾ വളരെ കുറവാണ്. കാരണം
പലരും ഇതിനെ പ്രായത്തിന്റെ സ്വാഭാവിക ഭാഗമായാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്നും മാറില്ല എന്ന ചിന്ത അവരെ ചികിത്സയിൽ നിന്ന് അകറ്റുന്നു. യാഥാർത്ഥ്യം അതല്ല. ശരിയായ പരിശോധനയും ചികിത്സയും ലഭിച്ചാൽ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഈ പ്രശ്നം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും.

വ്യായാമങ്ങൾ. പ്രസവശേഷം സ്ത്രീകൾക്ക് ഈ വ്യായാമങ്ങൾ പഠിപ്പിക്കുന്ന സംവിധാനം നമ്മുടെ ആരോഗ്യരംഗത്ത് കൂടുതൽ ശക്തമാകേണ്ട സമയമാണിത്. എന്നാൽ വ്യക്തിപരമായ ആരോഗ്യശീലങ്ങൾ മാത്രം മതിയാകില്ല, സാമൂഹികാടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ മാറ്റം ആവശ്യമാണ്. ഓരോ ദേശീയപാതയിലും പ്രധാന റോഡുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും മാർക്കറ്റുകളിലും സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ശുചിമുറികൾ ഉണ്ടായിരിക്കണം. അവ നിർമ്മിക്കുന്നത് മാത്രം പോരാ, അവ തുടർച്ചയായി വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. പല സ്ഥലങ്ങളിലും ശുചിമുറികൾ നിർമ്മിച്ചെങ്കിലും പിന്നീട് പരിപാലനമില്ലാതെ ഉപയോഗശൂന്യമാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പലപ്പോഴും അടഞ്ഞുകിടക്കുന്നത്? അതിനു പിന്നിലും യാഥാർത്ഥ്യങ്ങളുണ്ട്. പൊതുജനങ്ങളുടെ ഒരു വിഭാഗം ശുചിമുറികൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ച ശേഷം വെള്ളമൊഴിക്കാതെ പോകുക, മാലിന്യങ്ങൾ എവിടെയും വലിച്ചെറിയുക, ചുവരുകളിൽ എഴുതുക, ഉപകരണങ്ങൾ നശിപ്പിക്കുക തുടങ്ങിയ പ്രവണതകൾ ഇന്നും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പമ്പുടമകൾക്ക് അവ പരിപാലിക്കുക വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്നു. ഒരാളെ മാത്രം ശുചീകരണത്തിനായി നിയമിക്കേണ്ട സാഹചര്യം പലർക്കും താങ്ങാനാവാത്തതാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. റെയിൽവേ സ്റ്റേഷനുകളിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന പേ ആൻഡ് യൂസ് മാതൃക കൂടുതൽ വ്യാപിപ്പിക്കാം. കുടുംബശ്രീ പോലുള്ള വനിതാ കൂട്ടായ്മകൾക്ക് ഇത്തരം ശുചിമുറികളുടെ നടത്തിപ്പ് ഏൽപ്പിച്ചാൽ രണ്ട് ഗുണങ്ങളുണ്ട്. സ്ത്രീകൾക്ക് തൊഴിൽ ലഭിക്കും, ശുചിമുറികൾ സ്ഥിരമായി വൃത്തിയായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. മറ്റൊരു പ്രധാന കാര്യം പൊതുജന ബോധവൽക്കരണമാണ്. പൊതുസ്വത്ത് എന്നത് സർക്കാരിന്റെ സ്വത്ത് എന്നല്ല, നമ്മുടെ സ്വന്തം സ്വത്ത് എന്ന ചിന്ത കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കണം. സ്കൂളുകളിൽ ശുചിത്വ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പൊതു ശുചിമുറികൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതും പഠിപ്പിക്കണം. കാരണം ഒരു ശുചിമുറി വൃത്തിയായി സൂക്ഷിക്കുന്നത് അടുത്തയാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും സ്ത്രീകളുടെ ആരോഗ്യം മുൻനിർത്തി ജെൻഡർ ഫ്രണ്ട്ലി സാനിറ്റേഷൻ എന്ന ആശയം നടപ്പിലാക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്യാമറകൾ, മതിയായ വെളിച്ചം, ശിശുക്കൾക്കുള്ള ഡയപ്പർ മാറ്റാനുള്ള സൗകര്യം, ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ രൂപകൽപ്പന, ശുചിത്വ പരിശോധനകൾ എന്നിവ അവിടെയുള്ള പൊതു ശുചിമുറികളുടെ ഭാഗമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഇത്തരം മാതൃകകൾ സ്വീകരിക്കാൻ കഴിയാത്തതല്ല, വേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തിയും സാമൂഹിക ബോധവുമാണ്. സ്ത്രീകളുടെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചികിത്സയെക്കുറിച്ച് മാത്രം പറയുന്നത് മതിയാകില്ല, രോഗമുണ്ടാകാൻ ഇടയാക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചും സംസാരിക്കണം. ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ആശങ്കപ്പെടേണ്ടത് വഴിയിൽ ഒരു ശുചിമുറി കിട്ടുമോ എന്നല്ല, തന്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചായിരിക്കണം. ആ സ്വാതന്ത്ര്യം അവൾക്ക് ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വികസനത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ അപൂർണമായിരിക്കും. പ്രായമായ അമ്മമാരും സഹോദരിമാരും അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കാണാൻ കഴിയാത്ത കണ്ണീരാണ്. അവരുടെ ചിരിക്ക് പിന്നിൽ ഒരു അസ്വസ്ഥതയും യാത്രകൾ ഒഴിവാക്കുന്നതിന് പിന്നിൽ ഒരു ആരോഗ്യ പ്രശ്നവും പൊതുപരിപാടികളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പിന്നിൽ ഒരു നിശബ്ദ വേദനയും ഉണ്ടാകാം. ആ വേദന കേൾക്കാൻ സമൂഹം തയ്യാറാകണം. വികസനം എന്നത് വലിയ പാലങ്ങളും ഉയർന്ന കെട്ടിടങ്ങളും മാത്രമല്ല, ഒരു സ്ത്രീക്ക് ഭയമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നതും അവൾക്ക് ആവശ്യമായ സമയത്ത് വൃത്തിയുള്ള ഒരു ശുചിമുറി കണ്ടെത്താൻ കഴിയുന്നതും പ്രായമായ അമ്മമാർക്ക് ആത്മാഭിമാനത്തോടെ പൊതുജീവിതത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതുമാണ് യഥാർത്ഥ വികസനം. ആരോഗ്യകരമായ ഒരു സമൂഹം നിർമ്മിക്കണമെങ്കിൽ ആശുപത്രികൾക്കൊപ്പം ശുചിമുറികളും നിർമ്മിക്കണം, ചികിത്സയ്ക്കൊപ്പം പ്രതിരോധവും ഉറപ്പാക്കണം. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾക്കൊപ്പം സ്ത്രീകളുടെ അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റണം. കാരണം മതിലുകൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈ അദൃശ്യ നോവുകൾ ഒരു ദിവസം പൊതുസമൂഹത്തിന്റെ ചർച്ചയാകുമ്പോൾ മാത്രമേ നാം യഥാർത്ഥ അർത്ഥത്തിൽ ആരോഗ്യബോധമുള്ള ഒരു സമൂഹമായി മാറുകയുള്ളൂ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 22 സഞ്ചരിക്കുന്നു. 1822 ജൂലൈ 22, ആധുനിക ജീവശാസ്ത്രത്തിലെ വിപ്ലവകരമായ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കിയ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ ആസ്ട്രിയയിലെ ഹിംസൻഡോർഫിൽ ജനിച്ചിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: നമ്മുടെ വയോജനങ്ങൾ, നമ്മുടെ അഭിമാനം.
2: എപ്പിസോഡ് 9, മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം.

പ്രിയമുള്ളവരെ, ഓൾഡ് ഈസ് ഗോൾഡ് കേട്ടിട്ടില്ലേ? പഴമയ്ക്കാണ് വീര്യം കൂടുതൽ എന്നത് നമുക്കറിയാം. മൂല്യങ്ങളുടെ കിരീടമണിഞ്ഞ് മുതിർന്നവർ നമ്മെ ലോകജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ പഠിപ്പിച്ചു. എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ അവരാണ് കവചമായി മാറിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനമാണ്.

നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം എന്ന പരമ്പരയുടെ 9th എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. എപ്പിസോഡ് 9.

സമൂഹത്തിലെ പ്രായമായവർക്ക് അർഹമായ ബഹുമാനവും ആരോഗ്യവും സംരക്ഷണവും നൽകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അവരുടെ ആരോഗ്യത്തെയും മാനസികക്ഷേമത്തെയും കുറിച്ച് അവബോധം വളർത്താനും ലക്ഷ്യമിടുന്ന ഈ പരിപാടിയുടെ 8 എപ്പിസോഡുകൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു. ഇതെല്ലാം പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടു കാണുമല്ലോ. 9ാം എപ്പിസോഡായ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പിനെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളെ ഉയർത്താനും വികസിപ്പിക്കാനുമുള്ള നയങ്ങളും പരിപാടികളും സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ അവകാശങ്ങളും ക്ഷേമവും ഈ വകുപ്പ് പ്രാഥമിക ശ്രദ്ധ നൽകുന്നു.

നമ്മുടെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ഒത്തിരി പ്രായമായവരുണ്ട്, ഒത്തിരി ഭിന്നശേഷിക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മറ്റ് പിന്നോക്ക വിഭാഗക്കാരുമുണ്ട്. ഇവരുടെയെല്ലാം ക്ഷേമം, ഇവരുടെയെല്ലാം ആരോഗ്യം, ഇവരുടെയെല്ലാം നിലനിൽപ്പ്, ഇതൊക്കെ നാം സമൂഹത്തിൻ്റെയും നാം ഓരോരുത്തരുടെയും സമൂഹത്തിൻ്റെയും കടമയാണ്. ഇവരെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നത് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യമാണ്. ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ, നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം എന്ന പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഭരത് മുത്തച്ഛനും ലക്ഷ്മിയും പിന്നെ അവരുടെ കുറേ സുഹൃത്തുക്കളുമാണ്. അവർ നിങ്ങളുമായി ഒരു പ്രധാന വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നു, മുതിർന്നവർക്ക് നേരെയുള്ള പീഡനം. ഈ പ്രശ്നത്തെക്കുറിച്ച് ജനങ്ങളിൽ എങ്ങനെ അവബോധമുണ്ടാക്കാമെന്നും പ്രായമായവരെ സഹായിക്കാൻ ലഭ്യമായ വിഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ ഈ പരിപാടിയിലൂടെ ചർച്ച ചെയ്യുന്നു. എപ്പിസോഡ് 9, മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം.

0: എന്താ ലക്ഷ്മിക്കുട്ടി ഇന്നൊന്നും മിണ്ടാത്തത്?
1: എനിക്ക് വിഷമം തോന്നുന്നു.
0: എന്തിന്? നമ്മുടെ ഈ കൊച്ചു പെൺകുട്ടിക്ക് ഇന്ന് എന്ത് സംഭവിച്ചു?
1: മുത്തച്ഛ, ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു. അവൾ ഒരു വീടിലൂടെ നടന്നു പോകുമ്പോൾ ഉള്ളിൽ നിന്ന് ഉച്ചത്തിലുള്ള നിലവിളി കേട്ടു. അവൾ ശ്രദ്ധിച്ചു. പ്രായമായ ഒരു കുടുംബാംഗം വിലയേറിയ ഒരു ഗ്ലാസ് സെറ്റിൽ നിന്ന് അബദ്ധത്തിലൊരു ഗ്ലാസ് പൊട്ടിച്ചതാണ് കാരണം. വില കൂടിയ സെറ്റും മറ്റു പല കാര്യങ്ങളും അവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് മറ്റ് രണ്ടു മൂന്ന് കുടുംബാംഗങ്ങൾ അവരെ രൂക്ഷമായി ശകാരിച്ചു. ഹൃദയഭേദകമായിരുന്നു. അതു
0: അത് സത്യമാണ് ലക്ഷ്മി. നമ്മുടെ സമൂഹത്തിൽ മുതിർന്നവർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അവരാണ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ അടിത്തറ. അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സംഭരണികൾ. എന്നിട്ടും വീട്ടിലെ ഇത്തരം ചെറിയ പ്രശ്നങ്ങളിൽ പോലും അവർ ചിലപ്പോൾ മോശമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? ദുരുപയോഗം ശാരീരികം മാത്രമല്ല, അത് മാനസികമോ വൈകാരികമോ സാമ്പത്തികമോ ഒക്കെ ആകാം.
1: മുതിർന്നവർക്കെതിരായ അതിക്രമം തടയാൻ നിയമങ്ങളോ ചട്ടങ്ങളോ ഇല്ലേ?
0: ഉണ്ടല്ലോ. എല്ലാ വർഷവും ജൂൺ 15 ഞങ്ങൾ ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ 66/127 പ്രമേയത്തിന്റെ ഫലമായാണ് ഈ ദിനത്തിന് പ്രസക്തി കൈവന്നത്.
1: എന്നാൽ ലോകമെമ്പാടും പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു.
0: ആ, ലക്ഷ്മി പറഞ്ഞത് ശരിയാ. ഇതൊരു ഗുരുതരമായ സാമൂഹിക തിന്മയാണ്. പ്രിയപ്പെട്ട ലക്ഷ്മി, മനുഷ്യാവകാശങ്ങളെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ പോലും ബോധവൽക്കരണത്തിലൂടെ ഇതിന് തടയിടാൻ ശ്രമിക്കുന്നത്.
1: ശരിയാ, ഇന്ന് പല വീടുകളിലും ആൺമക്കളും പെൺമക്കളും പ്രായമായ മാതാപിതാക്കളെ ഒരു ഭാരമായി കണക്കാക്കാൻ തുടങ്ങിയതിൽ നിന്ന് സമൂഹത്തിന്റെ നെഗറ്റീവ് വശം വ്യക്തമാണ്.
0: ആ അതെ, നിർഭാഗ്യവശാൽ ഇതൊരു അനുമാനമല്ല, യാഥാർത്ഥ്യമാണ്. 35% ആളുകൾക്ക് അവരുടെ മുതിർന്നവരെ സേവിക്കുന്നതിൽ സന്തോഷം തോന്നുന്നില്ലെന്ന് ഈയിടെ ഒരു സർവേ കണ്ടെത്തിയിട്ടുണ്ട്. ഹെൽപ്പേജ് ഇന്ത്യയുടെ ജീവകാരുണ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ പ്രായമായ 5 പേരിൽ ഒരാൾക്കെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അതിക്രമം നേരിടുന്നുണ്ട്. കൂടാതെ 10,000 മുതിർന്നവരുമായി 20 സംസ്ഥാനങ്ങളിലായി ഡൽഹി ആസ്ഥാനമായുള്ള ഏജ് വെൽ ഫൗണ്ടേഷൻ എന്ന NGO നടത്തിയ സർവേയിൽ ഭയാനകമായ സ്ഥിതിവിവര കണക്കുകളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. 23.44%, അല്ലെങ്കിൽ രാജ്യത്തെ 1/4 പ്രായമായ വ്യക്തികൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിർബന്ധിതരാണെന്ന് ഈ റിപ്പോർട്ട് പ്രസ്താവിക്കുന്നു. ഈ പ്രശ്നം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ ലക്ഷ്മി, ഗ്രാമങ്ങളിലുമുണ്ട്. ഗ്രാമങ്ങളിൽ 21.38% വൃദ്ധരും നഗരങ്ങളിൽ 25.3% വൃദ്ധരും തനിച്ചാണ് ജീവിക്കുന്നത് എന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.

0: മുത്തച്ഛ, മറ്റൊരു സർവേ കാണിക്കുന്നത് ഇന്ന് മുതിർന്നവരോടുള്ള അവഗണനയ്ക്കും ദുരുപയോഗത്തിനും ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് സോഷ്യൽ മീഡിയയാണ്.
1: സോഷ്യൽ മീഡിയയാണോ? അത് ശരിക്കും എങ്ങനെയാ ലക്ഷ്മി?
0: ഇന്നൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ താമസിക്കുന്ന പ്രായമായവരോട് ആരും സംസാരിക്കുന്നില്ല. ഇത് അവർക്ക് അസ്വാസ്ഥ്യവും അപകർഷതയും തോന്നുകയും ഏകാന്തത പോലുള്ള വിവിധ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
1: ദുരുപയോഗം പലതരത്തിലാകാം. ചതവുകൾ അല്ലെങ്കിൽ സംഘടനത്തിന്റെ അടയാളങ്ങൾ പോലുള്ള ശാരീരിക പരിക്കുകൾ മുതിർന്നവരെ ഏൽപ്പിക്കുക, മുതിർന്നവർക്കുണ്ടാകുന്ന വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ പോലുള്ള മാനസിക ക്ലേശം, പിന്നെ മുതിർന്നവർക്ക് നേരെ ഉള്ള മോഷണമോ വഞ്ചനയോ പോലുള്ള സാമ്പത്തിക ചൂഷണം, അങ്ങനെ ഏതുമാകാം.
0: മുതിർന്നവരോടുള്ള പീഡനത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ എന്താണ് പരിഹാരങ്ങൾ? അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ചില പദ്ധതികളെക്കുറിച്ച് ആദ്യം കേൾക്കാം.
1: അതെ, നമുക്ക് സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ചില പദ്ധതികളെക്കുറിച്ച് നമുക്ക് കേൾക്കാം അല്ലേ ലക്ഷ്മി?

0: സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം സ്പോൺസർ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ചതുമായ AVYAYയെ അടിസ്ഥാനമാക്കിയുള്ള ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം, ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ. ശ്രമിക്കുക, വിവരങ്ങൾ ശേഖരിക്കുകയും പ്രയോജനങ്ങൾ നേടുകയും ചെയ്യുക.
1: ഞങ്ങളെ ഒരു ചെറിയ ഇടവേള എടുക്കാം, അതിനുശേഷം തിരിച്ചു വരാം.

ഭാരതത്തിലെ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിക്കുന്നു. എപ്പിസോഡ് 9, മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം. പരിപാടി തുടർന്ന് കേൾക്കും.

ശ്രോതാക്കൾ, മുതിർന്നവർ നമ്മുടെ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അവർ അനുഭവത്തിന്റെയും ജ്ഞാനത്തിന്റെയും നിറകുടങ്ങളാണ്. എന്നിരുന്നാലും അവർ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പീഡനത്തിനിടയാകുന്നു. അവർ നമ്മുടേതാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് സുരക്ഷിതത്വവും മാന്യവുമായ ജീവിതം നൽകാനുമുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമ്മൾ മടിയോ ഭയമോ കൂടാതെ അവർ അർഹിക്കുന്ന അന്തസ്സോടെ ജീവിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയണം.

0: അത് ശരിയാണ്. നിങ്ങളോ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലുമോ അത്തരമൊരു സാഹചര്യം നേരിടുന്ന ഒരു വൃദ്ധനെ കണ്ടാൽ അയാളെ സഹായിക്കാൻ നിങ്ങൾ നടപടി കൈക്കൊള്ളണം, നിങ്ങൾ മുന്നിട്ടിറങ്ങണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഭാരതത്തിൽ ഒരു പൗരന്റെ കടമ നിറവേറ്റപ്പെടുള്ളൂ. 1, 4, 5, 6, 7 നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം. 1, 4, 5, 6, 7 ഈ നമ്പറിൽ സമർപ്പിത മുതിർന്ന ഹെൽപ്പ് ലൈൻ പോലുള്ള പ്രാദേശിക ഹെൽപ്പ് ലൈനുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സഹായം ആവശ്യപ്പെടുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. ഒരു വയസ്സായ ആളിനെ അധിക്ഷേപിക്കുന്നത് കണ്ടാൽ മിണ്ടാതിരിക്കുക എന്നത് വളരെ ഗുരുതരമായ തെറ്റാണ് കേട്ടോ. നിങ്ങളും അങ്ങനെ കണ്ടാൽ ഇടപെടണം, ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. വാർദ്ധക്യമെന്നത് ജീവിത പുസ്തകത്തിൻ്റെ അവസാന അധ്യായമാണ്. എന്നെങ്കിലും നാം എല്ലാവരും ഈ പുസ്തകം വായിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് കണ്ണടച്ചാൽ ആ നാളെ നമ്മൾ നേരിടേണ്ടി വരും. പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കരുത്. പച്ചയിലയും ഒരിക്കൽ താനേ പഴുത്ത് താഴെ വീഴും.
1: ബോധവൽക്കരണം പലതരത്തിലും പ്രചരിപ്പിക്കാം. കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, മുതിർന്നവരെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ നിങ്ങളുടെ പ്രാദേശിക സംഘടനകളുമായും കമ്മ്യൂണിറ്റികളുമായും പല പരിപാടികളും സംഘടിപ്പിക്കേണ്ടത് പ്രധാനമാണ്. മുതിർന്നവരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരിക്കുക. സ്കൂളുകളിലും കോളേജുകളിലും വയോജനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ബോധവൽക്കരണ പരിപാടികളും നടത്താം.
0: ആ അതെ, ലക്ഷ്മി പറഞ്ഞതുപോലെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. വിവരങ്ങൾ ഒരു നിമിഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നീങ്ങുന്നു, അല്ലേ?
1: തികച്ചും ശരിയാണ് മുത്തച്ഛ. നിങ്ങൾ ഹൈടെക് ആവുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു മുതിർന്ന വ്യക്തിയോട് എന്തെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നടക്കുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസുമായി ബന്ധപ്പെടാം. നിങ്ങൾക്ക് 1, 4, 5, 6, 7 എന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ എൽഡർ അബ്യൂസ് അവേർനെസ് ഉപയോഗിച്ച് ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കും. മുത്തച്ഛ, ഇന്ന് എന്റെ സുഹൃത്ത് മുതിർന്ന പൗരന്മാർ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഇന്റർനെറ്റിൽ മുതിർന്നവരോടുള്ള പീഡനത്തെ കുറിച്ച് തിരയാൻ തുടങ്ങി. ആ അത് സംഭവിച്ചതാണോ എന്ന് ഞാൻ അന്നു മുതൽ ചിന്തിക്കുന്നു. മുത്തച്ഛ, ഇത് ശാരീരിക പീഡനം മാത്രമാണോ?

0: സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം സ്പോൺസർ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ചതുമായ AVYAYയെ അടിസ്ഥാനമാക്കിയുള്ള ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം, ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ. ശ്രവിക്കുക, വിവരങ്ങൾ ശേഖരിക്കുകയും പ്രയോജനങ്ങൾ നേടുകയും ചെയ്യുക.
1: ഞങ്ങളെ ഒരു ചെറിയ ഇടവേള എടുക്കാം, അതിനുശേഷം തിരിച്ചുവരാം.

0: ഭാരതത്തിലെ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിക്കുന്നു. എപ്പിസോഡ് 9, മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം. പരിപാടി തുടർന്ന് കേൾക്കൂ.
1: ഇനി ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു റേഡിയോ നാടകം അവതരിപ്പിക്കുന്നു.

0: നമസ്തേ മുത്തച്ഛ. മുത്തച്ഛനും കൊച്ചുമകളും തമ്മിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്?
1: ആ അനില മോളെ, സുഖമാണോ? ആ വാ ഇരിക്കി. സുനിതയുടെ സ്കൂളിലെ മുതിർന്നവർക്കെതിരെയുള്ള അധിക്ഷേപത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ?
0: ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് മുത്തച്ഛ. ഞങ്ങളുടെ അയൽപക്കത്ത് എപ്പോഴും ദുഃഖിതയായ പ്രായമായ ഒരു സ്ത്രീയെയും ഞാൻ കണ്ടു.
1: നിങ്ങൾ അവളെ സഹായിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെങ്കിൽ അവളുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കണം കേട്ടോ.
0: അത് നന്നായിട്ടുണ്ട്. നാളെ നമുക്ക് അവരുടെ വീട്ടിൽ പോയി അവരെ വിഷമിപ്പിക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കാം. ഒരുപക്ഷെ നമുക്ക് അവരെ സഹായിക്കാനാകും.
1: ആ നമസ്തേ വിമല സഹോദരി, എല്ലാം ശരിയാണോ? നിങ്ങൾ അല്പം അസ്വസ്ഥയാണെന്ന് തോന്നുന്നു. എപ്പോഴും ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണെന്ന് അനിൽ പറഞ്ഞിട്ടുണ്ട്. കേട്ടതൊക്കെ ശരിയാണോ വിമലെ?
2: നമസ്തേ ഭായി സാഹിബ്, എനിക്ക് സുഖമാണ്. പക്ഷേ തനിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
0: ദയവായി ഞങ്ങളോട് പറയാൻ മടിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം.
2: നിങ്ങളുടെ ആശങ്കയ്ക്ക് നന്ദി. എന്നാൽ എന്റെ കുടുംബം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ അല്പം അസ്വസ്ഥയാകുന്നത്.
0: ആദ്യം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്ക്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നേരിടുന്നുവെങ്കിൽ സഹായം തേടേണ്ടത് പ്രധാനമാണ്.
2: നിന്റെ വാക്കുകൾ കേട്ട് എനിക്ക് സന്തോഷം തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്.
1: ശരി വിമല സഹോദരി, സ്വയം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക കേട്ടോ.
2: ശരി സഹോദരാ.

0: അനിലമോളെ, നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കണം. കാരണം വിമലയെപ്പോലെ പലതരം പ്രശ്നങ്ങൾ നേരിടുന്ന നിരവധി മുതിർന്നവരുണ്ട് കേട്ടോ.
1: തീർച്ചയായും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മുത്തച്ഛ.
0: ശരി ലക്ഷ്മി, നിങ്ങൾക്ക് സ്കൂളിൽ ഇതൊരു പ്രോജക്റ്റായി ചെയ്തുകൂടെ?

എല്ലാവരും ഓർക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്കൊത്തൊരുമിച്ചാൽ ഇവിടെ മാറ്റം കൊണ്ടുവരാം.

ഈ റേഡിയോ നാടകത്തിൽ നിന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കിടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്കൊത്തുചേരാം, നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കാം, അവരുടെ സുരക്ഷ ഉറപ്പാക്കാം.

0: സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം സ്പോൺസർ ചെയ്യുന്നതും കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ചതുമായ AVYAYയെ അടിസ്ഥാനമാക്കിയുള്ള ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം, ഹമാരെ ബുസുർഗ് ഹമാര അഭിമാൻ. ശ്രവിക്കുക, വിവരങ്ങൾ ശേഖരിക്കുകയും പ്രയോജനങ്ങൾ നേടുകയും ചെയ്യുക.
1: ഞങ്ങളെ ഒരു ചെറിയ ഇടവേള എടുക്കാം, അതിനുശേഷം തിരിച്ചുവരാം.

ഭാരതത്തിലെ മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവരോട് ഇടപഴകാനും ഞങ്ങളുടെ മുതിർന്നവർ ഞങ്ങളുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷനുമായി സഹകരിക്കുന്നു. എപ്പിസോഡ് 9, മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം. പരിപാടി തുടർന്ന് കേൾക്കും.

പ്രിയപ്പെട്ട റേഡിയോ സുഹൃത്തുക്കളെ, മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം എങ്ങനെ നമുക്ക് തടയാം എന്ന ഈ പരിപാടി ശ്രദ്ധിച്ചു കാണുമല്ലോ. ശാസ്ത്രീയ വീക്ഷണകോണിൽ വാർദ്ധക്യം അനിവാര്യമായ ഒരു ശാരീരിക അവസ്ഥയാണ്. തങ്ങളും ഈ കാലചക്രത്തിലൂടെ ഒരിക്കൽ കടന്നുപോകേണ്ടി വരുമെന്ന് ഇക്കാര്യത്തിൽ യുവാക്കൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ക്രമം നിലനിർത്തുന്നത് വലിയ വെല്ലുവിളിയാകും. മുതിർന്നവരെ സേവിക്കുന്ന മൂല്യങ്ങൾ യുവാക്കൾ കാത്തുസൂക്ഷിക്കണം. മുതിർന്നവർ ഒരു ഭാരമല്ലെന്ന് വരും തലമുറയോട് പറയണം. ബഹുമാനം, സേവനം എന്നിവയെല്ലാം അവരുടെ അവകാശങ്ങളാണ്. അവർക്കത് നിഷേധിക്കാനാവില്ല. മുതിർന്നവരോട് അനാദരവ് കാണിക്കുന്നത് കുറ്റകരമാണെന്ന് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. മുതിർന്നവരെ ബഹുമാനിക്കുക, മുതിർന്നവരെ സ്നേഹിക്കുക, മുതിർന്നവരെ പരിചരിക്കുക, മുതിർന്നവരെ ചേർത്ത് പിടിക്കുക. ഇതാവണം പുതുതലമുറയുടെ ലക്ഷ്യം.

0: അങ്ങനെയെങ്കിൽ അത് മുതിർന്നവരെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രത്യേക പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡായിരുന്നു. നമ്മുടെ മുതിർന്നവർ നമ്മുടെ അഭിമാനം. സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയവും കമ്മ്യൂണിറ്റി റേഡിയോ ഓർഗനൈസേഷനും ചേർന്നാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി കൊണ്ടുവന്നത്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി പങ്കിടാം. അതുകൊണ്ട് ഞങ്ങൾ
1: എപ്പിസോഡ് 9 മുതിർന്നവർക്ക് നേരെയുള്ള അതിക്രമം
0: ഇന്ന് വിട വാങ്ങുന്നു. നമസ്കാരം.
2: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.

നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ അയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കരുണാസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: പോലെ മനസ്സോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 10 കൽപ്പനകൾ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം റംല ബീഗം.
2: മൂസയെ വധിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് തൽക്ഷണം മാസിയ ബീവി ഫിറോന്റെ സന്നിധിയിലെത്തി. പ്രാണനാഥ, അങ്ങനെ പാരിതോഷികമായി നൽകിയ ഈ കുട്ടിയിൽ നിന്ന് എന്താണ് സംഭവിച്ചത്? യാതൊരു വിശേഷ ബുദ്ധിയും ഇല്ലാത്ത ഈ കുഞ്ഞിനോട് അങ്ങ് ഇത്രയ്ക്ക് കോപിഷ്ടനാകുന്നുവോ? കൊച്ചുനാളിൽ കുഞ്ഞുങ്ങൾ എന്തൊക്കെയോ പ്രവർത്തിക്കും, അത് ക്ഷമിക്കാൻ സഹിക്കുകയും വേണം. നീ പറയുന്നത് ശരിയല്ല. തീർച്ചയായും ഇവൻ നമ്മുടെ ശത്രുവാണ്, യാതൊരു സംശയമില്ല. കൊല്ലുക തന്നെ. തമമണിയാക്കിയ ദേവി പറഞ്ഞു, ദൈവനിലേ കിടന്നമ്മ കരിവണ ചൂടിയ ദേവി ഉരൈത്തി തക്ക പരീക്ഷണം ഞാനോതാം. തങ്കം തീയിൽ കയ്യിൽ വെച്ചാൽ കുഞ്ഞു പിടിക്കുന്നതിലേതാം. ധർമ്മമല്ല ഇരക്കൂടത്തെ തച്ചുപൊളിച്ചാൽ എന്തേതം. കാണുവാൻ ഞാനൊപ്പം തന്നെ കാലമടഞ്ഞിടും നിന്നെ. നവമണി വെച്ചു പതിച്ചുള്ള താരനിയും നാടവസാമന മാറിക്കോടുകനായല്ലോ. അവനീ എന്നെ കതിക്കുവാനുള്ളൊരു പാമ്പണി കുഞ്ഞ് അകലെയും വെച്ചിട വേണ്ടിവനെ വധിച്ചിടണം. എങ്കിൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഈ കുഞ്ഞിനെ നമുക്കൊന്ന് പരീക്ഷിക്കാം. എന്ത് പരീക്ഷണമോ?
3: അതെ.
2: എന്താ പരീക്ഷണം?
3: മറ്റൊന്നുമല്ല,
2: ഒരു പാത്രത്തിൽ തീയും മറ്റൊരു പാത്രത്തിൽ വൈരവും നിറച്ച് കുട്ടിയുടെ സമീപം വയ്ക്കാം. വൈരമാണ് എടുക്കുന്നതെങ്കിൽ അങ്ങയോട് പ്രവർത്തിച്ചത് മനഃപൂർവ്വമാണ്. അങ്ങനെയാണെങ്കിൽ കൊല്ലുക തന്നെ. അതല്ല, തീയാണെടുക്കുന്നതെങ്കിൽ ശിശു ചാപല്യമാണെന്ന് കരുതി ഈ കുട്ടിയോട് ക്ഷമിച്ചു കൊടുക്കുകയും വേണം. ഫിറോൻ ഈ പരീക്ഷണത്തോട് യോജിച്ചു. വൈരവും തീയും കുട്ടിയുടെ സമീപം വെച്ചു. മൂസ വൈരമെടുക്കുവാൻ വേണ്ടി കൈനീട്ടി. തൽക്ഷണം അള്ളാഹുവിന്റെ ആജ്ഞാനുസരണം ജിബ്രീൽ അലൈഹി സലാം തീയുടെ നേർക്ക് കൈതിരിച്ചുവിട്ടു. മൂസ തീവാരി നാവിൽ വെച്ചു. ആ സന്ദർഭത്തിൽ നാവിന് അല്പം കരിവ് സംഭവിച്ചു. അക്കാരണത്താൽ മൂസയുടെ സംസാരത്തിന് നേരിയ കൊഞ്ഞ അനുഭവപ്പെട്ടു.

ഫിറോന്റെ കോപാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട മൂസ എല്ലാവിധ സംരക്ഷണയിലും വളരുവാൻ തുടങ്ങി. മൂസ ഇന്ന് തികഞ്ഞ ഒരു യുവാവാണ്. രാജാവിന്റെ വസ്ത്രങ്ങൾ ധരിക്കുകയും അവന്റെ വാഹനങ്ങളിൽ സഞ്ചരിക്കുകയും

0: ഫിറൗന്റെ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അക്കബിത്തിക്കാരൻ ഒരു ഇസ്രായേൽക്കാരനെ കഠിനമായി മർദ്ദിക്കുന്നതാണ് മൂസാ നബിക്ക് കാണുവാൻ കഴിഞ്ഞത്. ഉടനെ ഇസ്രായേലുകാരൻ മൂസയോട് പറഞ്ഞു, എന്നെ ഇവന്റെ മർദ്ദനത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് കേണപേക്ഷിച്ചു.
1: അന്യായ മർദ്ദനം തെറ്റന്നെ മൂസായും ന്യായീകരിക്കുന്നേ സമയം അക്ഷമനായ

പ്രശ്നം. ഉടനെ കിബിത്തിക്കാരൻ കുബ്ബാസ് പറഞ്ഞു, നിന്റെ പിതാവിന്റെ ഊട്ടുപുരയിലേക്ക് ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള വിറക് ചുമക്കുന്നതിന് ഇവൻ വിസമ്മതിച്ചു. അതാണ് ഇവനെ ഇടിക്കാനുണ്ടായ കാരണം. ഇനി ഞാൻ ഇവനെ ശരിക്കും പെരുമാറും. മൂസ, ഇതിലൊന്നും ഇടപെടേണ്ടതില്ല. മൂസയുടെ സാന്നിധ്യത്തിൽ വീണ്ടും കുബ്ബാസ് സാമീരിയെ ഇടിക്കുവാൻ തുടങ്ങി. എടാ, ഇനി നീ അവനെ ആക്രമിക്കരുത്. മൂസ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ കുബ്ബാസ് കൂട്ടാക്കിയില്ല. പിന്നെയോ എന്നേ

മാധ്യസ്ഥം വഹിച്ചിരുന്ന മൂസ ഖുബ്ബാസിന്റെ നീചമായ പ്രവൃത്തിയെ ക്ഷമയേറ്റ് യാതൊന്നും ചിന്തിക്കാതെ ആഞ്ഞരടി കൊടുത്തു. അടികൊണ്ട മാത്രയിൽ ഖുബ്ബാസും മരിച്ചു വീണു.

പ്രസ്തുത വിവരങ്ങൾ അറിഞ്ഞ ഖിബിത്തുകൾ ബഹളം കൂട്ടുവാൻ തുടങ്ങി. ഫിറോവിനെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തി: മഹാനായ രാജാവേ, അവിടുത്തെ വളർത്തുപുത്രൻ ഞങ്ങളിൽ ഒരുവനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. രാജാവ് ഇതിന് ശരിയായ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കുകയില്ല. ഇസ്രയേലിയരോട് ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഫിറോവിന് ഇതുകൂടി കേട്ടപ്പോൾ അയാൾക്കുണ്ടായ കോപം എത്ര മാത്രമാണെന്ന് പറഞ്ഞറിയിക്കുക അത്ര എളുപ്പമല്ല. കോപാക്രാന്തനായ ഫിറോവിൻ കൊലയാളിയെ തന്റെ സന്നിധിയിൽ ഹാജരാക്കുവാൻ ഉത്തരവിട്ടു. മൂസയെ പിടിച്ചുകൊണ്ടുവരുവാൻ ചാരന്മാരെ നിയോഗിച്ചു.

നിസ്സഹായനും ഭയാക്രാന്തനുമായ മൂസ എവിടെയാണ് രക്ഷപ്പെടുക? ഏത് സ്ഥലമാണ് അഭയം തേടുക? ഇങ്ങനെയുള്ള അഗാധമായ ചിന്തയിലായിരുന്നു അപ്പോൾ ഒരാൾ തന്നെ സമീപിക്കുകയും ഫിറവന്റെ തീരുമാനത്തെക്കുറിച്ച് മൂസയെ ധരിപ്പിക്കുകയും ചെയ്തു.

ചിന്താധീനനായ മൂസാ നബിക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാളെ കാണുവാൻ കഴിഞ്ഞു. കുതിരക്കാരൻ മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ട, എന്നോടുകൂടെ വരൂ.

0: മൂസ ചോദിച്ചു, നിങ്ങൾ ആരാ? എനിക്ക് പരിചയമില്ലല്ലോ.
1: ഞാൻ അള്ളാഹുവിന്റെ മലക്കാകുന്നു. വന്നയാളോടൊന്നിച്ച് ദീർഘമായ 8 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മദയനി എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ഷുഐബ് നബിയുടെ ഭവനം മൂസാ നബിക്ക് അഭയം നൽകുകയും ചെയ്തു. തനിക്ക് സംഭവിച്ച ദുരവസ്ഥ താൻ ഷുഐബ് നബിയോട് വിവരിച്ചു. നബിയുടെ ആജ്ഞാനുസരണം തന്റെ മകളെ വിവാഹം ചെയ്യുകയും മകളുടെ മഹറിനു വേണ്ടി 8 വർഷം ആട്ടിൻപറ്റങ്ങളെ മേയിക്കാമെന്ന് മൂസ സമ്മതിക്കുകയും ചെയ്തു. ആട്ടിൻപറ്റങ്ങളെ മേയിക്കുന്നതിന് സഹായകരമായി ഷുഐബ് നബി മൂസാ നബിക്ക് ഒരു വടിയും കൊടുത്തിരുന്നു. ഈ വടിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്.
2: വർഷങ്ങൾ ദ്രുതതരമിരമ്പിപ്പാഞ്ഞു, 8 വർഷങ്ങൾ കൊടുങ്കാറ്റിൽ സഞ്ചാരവേഗത്തോടെ.
1: 8 വർഷങ്ങൾ തികയുന്നു. മൂസാ നബി ഈജിപ്തിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കങ്ങളായി. ഭാര്യയും ഒന്നിച്ച് ഷുഐബ് നബിയുടെ നിർദ്ദേശപ്രകാരം മൂസാ അലൈഹിസലാം യാത്ര തുടർന്നു.

യാത്രാ മധ്യേ മൂസാനബിയുടെ ഭാര്യ ബി വി സബൂറായിക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. ശുശ്രൂഷയ്ക്ക് സഹായകരമായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മൂസാനബി ആ വനാന്തരത്തിൽ താവളമുറപ്പിച്ചു.

0: അർദ്ധരാത്രിയോടെ മൂസ അലൈഹിസലാം തന്റെ കൂടാരത്തിൽ നിന്നും പുറത്തിറങ്ങി. നാല് ഭാഗവും നോക്കി, ഒന്നും കാണുന്നില്ല, എങ്ങും നിശബ്ദത, എങ്ങും കൂരിട്ട്. ഈ സമയം തൂറിസിന പർവ്വതത്തിന് സമീപം
1: കരിമുകിലുകൾ കത്തിയെറിയുന്ന മാതിരി തെരുതരപ്പാറയിൽ മിന്നൽ പിളരുകൾ.
0: പർവ്വതത്തിന് സമീപത്തു നിന്നും ശക്തിയായൊരു പ്രകാശം കാണുവാനിടയായ മൂസ തന്റെ ഭാര്യയെ സാന്ത്വന വാക്കുകളാൽ സമാധാനപ്പെടുത്തിയ ശേഷം അല്പം തീ കൊണ്ടുവരുന്നതിന് വേണ്ടി പർവ്വതത്തെ ലക്ഷ്യമാക്കി നടന്നു. ഇരുട്ടിനെപ്പോലും വകവയ്ക്കാതെ പർവ്വതത്തെ സമീപിച്ചപ്പോൾ ഒരു വൃക്ഷം ആ സകലം കത്തുന്നതായി തോന്നി. തീയെ ലക്ഷ്യമാക്കി മൂസ പർവ്വതത്തിനുള്ളിലുള്ള ഗുഹയിലേക്ക് കടന്നപ്പോൾ അല്പം പോലും വെളിച്ചം കാണാതായി. ഇരുട്ടിന്റെ അന്ധകാരത്തിൽപ്പെട്ട് ഭയന്ന് മടങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ ഒരശരീരി, യാ മൂസ, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിനെ മാറ്റുക. ഒരു പരിശുദ്ധ സ്ഥലത്താണ് നിന്ന് നിൽക്കുന്നത്, ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. ഇത് കേട്ട മൂസ ഭയന്ന് വിറച്ച് പ്രത്യേറ്റ് വീണു. തൽക്ഷണം ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ട് മൂസയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വന്നയാൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്? ഇതൊരു വടിയാണ്. ഉടനെ ആ വടി തറയിലേക്കിടുവാൻ ആജ്ഞയുണ്ടായി. ആജ്ഞാനുസരണം കയ്യിലുണ്ടായിരുന്ന വടി താഴെയിട്ടു. മാത്രയും അതൊരു വലിയ തർക്കമായി രൂപാന്തരപ്പെട്ടു. ഇത് കണ്ട് മൂസ ഭയന്ന് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. ഓടരുത്, നിങ്ങൾ ഓടരുത്, ഒന്നും തന്നെ ഭയപ്പെടേണ്ട, അതിനെ പിടിക്കൂ. ഇതൊക്കെ കേട്ടുവെങ്കിലും മൂസയ്ക്ക് ആ സർപ്പത്തെ പിടിക്കുന്നതിന് യാതൊരു ധൈര്യം ഉണ്ടായില്ല. എങ്കിലും ആജ്ഞാനുസരണം കടന്നു പിടിച്ചു. നബിയുടെ കരസ്പർശനം ഏറ്റതോടെ ആ ഭീകര സർപ്പം കയ്യിലുണ്ടായിരുന്ന വടിയായി രൂപാന്തരപ്പെട്ടു. താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനുള്ളിലേക്ക് കൈകടത്തുവാൻ ആജ്ഞാപിച്ചു. വസ്ത്രത്തിനുള്ളിൽ നിന്നും കൈ പുറത്തേക്കെടുത്തപ്പോൾ കണ്ണുകൾ കൊണ്ട് നോക്കാൻ പാടില്ലാത്ത വിധമാണ് അതിന്റെ പ്രകാശം. അള്ളാഹു അരുൾ ചെയ്തു, ഇവ രണ്ടും വിശേഷപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളാണ്. ഇവയുമായി നിങ്ങൾ ദുഷ്ടനായ ഫിറവനെയും അവന്റെ വഴിപിഴച്ച ജനങ്ങളെയും സമീപിക്കുക. അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു.

സർവശക്തനായ തമ്പുരാനെ, അവന്റെ പ്രജകളിൽ ഒരുവരെ ഞാൻ കൊന്നിട്ടുണ്ട്. അക്കാരണത്താൽ അവൻ എന്നെയും വധിക്കും. താനേക്കേണ അപേ

റബ്ബേ, എന്റെ സഹോദരൻ ഹാറൂൻ എന്നേക്കാൾ സമർത്ഥനാണ്. അദ്ദേഹത്തെ കൂടി എനിക്ക് സഹായകരമായി തരികയും എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരികയും വേണം. ഇത്തരത്തിലുള്ള അപേക്ഷകൾ മൂസ നബി ആ മഹൽ സന്നിധിയിൽ അർപ്പിച്ചു. മൂസയ്ക്ക് കിട്ടിയ മറുപടി ഇതായിരുന്നു: നിങ്ങൾ രണ്ടു വ്യക്തികളും എന്റെ സംഘടനയിൽപ്പെട്ടവരാണ്. ഞാൻ നിങ്ങളോടുകൂടെ കാണുന്നവനും കേൾക്കുന്നവനുമാണ്. സർവ്വസഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇങ്ങനെ മൂസ നബിയുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും നൽകുമാറ് പല വാക്യങ്ങളും ആ മഹൽ സന്നിധിയിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. എല്ലാവിധ അനുഗ്രഹാശസ്സുകളോടെ മൂസ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. വേർപെട്ട തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും മദയനി ദേശക്കാരായ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കുന്നവരൊന്നിച്ച് യാത്ര അയച്ചു.

സർവശക്തനായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ നബിയും ഹാറൂൻ നബിയും ഫിറോന്റെ കൊട്ടാരത്തിലെത്തി. മൂസയെ കണ്ടതോടെ ഫിറോൻ ചോദിച്ചു, നിങ്ങൾ ആരാ? ഞങ്ങൾ അള്ളാഹുവിന്റെ സത്യപ്രവാചകരാണ്. ആര്? അള്ളാഹുവിന്റെ ദൂതന്മാരോ? അതെ. അല്പസമയം കൊണ്ട് ഫിറോൻ മൂസയെ മനസ്സിലാക്കി കഴിഞ്ഞു. കൊള്ള, ഇത് വിചിത്രം തന്നെ. വളരെക്കാലം എന്റെ മകനായി പോറ്റി വളർത്തുകയും അക്രമമായി ഒരു കൊല എന്നിൽ നടത്തി നീ ഒളിച്ചോറി പോവുകയും ചെയ്തു. ഇപ്പോൾ തട്ടിപ്പും കണ്ടെന്നെ വഞ്ചിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ? വാസ്തവമാണ്, ഞാൻ ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും എനിക്ക് ക്ഷമിച്ചു തരികയും ചെയ്തു. കൂടാതെ നിങ്ങൾ എന്നെ വളർത്തി എന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഞാൻ ജനിക്കുമെന്ന ഭയത്താൽ എത്രയോ ഇസ്രായേലി സന്തതികളെയാണ് നീ നിർഭയം കൊന്നെടുക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മൂസ, ഞാൻ നിന്നോടൊന്ന് ചോദിക്കുന്നു, നിന്നെ എന്റെ അടുക്കിലേക്ക് അയച്ച ഇലാഹ് ആരാണ്? ആ ദൈവം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? സദസ്സിൽ കൂടിയിരുന്നവരോട് ഫിറോൻ പറഞ്ഞു, നമ്മളിലെ

താഴേക്കിട്ടു. ക്ഷണത്തിൽ അതൊരു ഭീകര സർപ്പമായി മാറി. ഇത് കണ്ട് പലരും ഭയന്നു. ഖുർആൻ പറഞ്ഞു, മൂസ, ഇതുപോലെ എത്രയോ മായാജാലങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു. ഇതൊന്നും നിന്റെ ദൈവത്തെക്കുറിച്ചുള്ള തെളിവുകളല്ല. ഇതിലുപരി ഞാനും കാണിക്കാം, നിനക്ക് കാണണോ? എന്നാലതൊന്ന് കാണട്ടെ. ഫിറൗൻ ഈജിപ്തിലുള്ള എല്ലാ മന്ത്രവാദികളെയും ക്ഷണിച്ചു വരുത്തി അവർക്ക് വേണ്ട വിദഗ്ധമായ നിർദ്ദേശങ്ങൾ കൊടുത്തു. മൂസ അലൈഹിസ്സലാം ആ മന്ത്രവാദികളോടായി ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ സത്യപ്രവാചകരിലും കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണോ ഇവിടെ കൂടിയിരിക്കുന്നത്? എങ്കിൽ തീർച്ചയായും കഠിനമായ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പരിഹസിച്ചുകൊണ്ട് മന്ത്രവാദികൾ

0: മന്ത്രവാദികൾ കൊണ്ടുവന്ന വടികൾ ഓരോന്നായി താഴേക്കിടുവാൻ തുടങ്ങി. അത് പല തരത്തിലുള്ള പാമ്പുകളായി മാറി. ഇനി മൂശയുടെ പ്രയോഗം എന്താ? അത് നടക്കട്ടെ എന്നുള്ള ആർപ്പ് വിളികളായിരുന്നു. ഉടനെ മൂസ അലൈഹിസലാം തന്റെ കയ്യിലുണ്ടായിരുന്ന വടി തറയിലേക്ക് എറിഞ്ഞു. മന്ത്രവാദികളുടെ പാമ്പുകളേക്കാൾ കറുത്തതും തടിച്ചതും തന്നെയുമല്ല അത് നാല് കാലിൽ നടക്കുന്നതുമായിരുന്നു. ശക്തിയായ രീതിയിൽ ശക്തിക്കുവാനുള്ള കഴിവും സാധാരണ സർപ്പങ്ങളിൽ വെച്ച് വിശേഷപ്പെട്ടവയുമായിരുന്നു. ഇട്ടിനാദം മുഴങ്ങുന്നത് പോലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് മറ്റുള്ള പാമ്പുകളുടെ നേർക്ക് ചീറി പാഞ്ഞു. ഇത് കണ്ട് ഫിറഔനും കൂട്ടരും വിറച്ച് വിഭ്രാന്തി കൊണ്ട് നാനാ ഭാഗത്തേക്കായി ഓടിത്തുടങ്ങി. മൂസയുടെ വടിയുടെ ശക്തി നേരിൽ കാണുവാൻ കഴിഞ്ഞ മന്ത്രവാദികൾ പരസ്പരം പറഞ്ഞു തുടങ്ങി, ഇത് ജാലവിദ്യ കൊണ്ടോ മറ്റോ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളതല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ നമുക്കും പ്രയോഗിക്കാമായിരുന്നു. നാം കൊണ്ടുവന്ന വടികൾ ഒന്നും തന്നെ കാണാനില്ല. ദൃക്സാക്ഷികളായ മന്ത്രവാദികൾ മൂസയ്ക്ക് കീഴടങ്ങി. തന്നെയുമല്ല, മൂസയെ പ്രവാചകനായി അംഗീകരിക്കുകയും ചെയ്തു. മൂസയിൽ വിശ്വസിച്ചിരുന്നവരെ കയ്യോടെ വിഴിച്ചു കെട്ടി അവരുടെ കൈകാലുകൾ ഛേദിച്ചും ചെവികൾ മുറിച്ചും കണ്ണുകൾ പിടിച്ചെടുത്തും അംഗഭംഗങ്ങൾ വരുത്തി ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരുന്നു. മനുഷ്യർ മരിച്ചു പല ഭാഗത്തിക്കുന്നപ്പോൾ കൂടിക്കിടക്കുന്നു കഷ്ടം നടാ മാനവ രക്തം തിങ്ങിത്തളം കെട്ടി നിൽക്കുന്നതു കണ്ടാൽ. ഈ മൃഗീയമായ പ്രവൃത്തിയിൽ പൊറുതിമുട്ടിയ ഫിറൌന്റെ പത്നി ആസിയ ബീവി ചോദിച്ചു,
1: ദുഷ്ടനായ മനുഷ്യ, നിങ്ങൾ എന്ത് കൊലപാതകമാണ് ഈ നടത്തുന്നത്? ഇതാര് സഹിക്കും? അള്ളാഹു നിങ്ങളെ ഭയങ്കരമായി ശിക്ഷിക്കുമെന്ന് അല്പം പോലും വിചാരമില്ലല്ലോ.
0: വെറികൊണ്ട് നിന്ന ഫിറൌന് ഇതുകൂടി കേട്ടപ്പോൾ അവൻ ഗർജിച്ചു,
1: മറ്റുള്ളവരെ പോലെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ?
0: ഭ്രാന്ത്? എനിക്ക് യാതൊരു ഭ്രാന്തുമില്ല. ഞാൻ സർവശക്തനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവളാണ്.
1: ഓഹോ, എങ്കിൽ നിനക്കും ഭ്രാന്ത് തന്നെ, യാതൊരു സംശയമില്ല. ഞാൻ പറയുന്നു.

നീചനായ ഫിറോൻ തന്റെ ഭാര്യ ആസിയ ബീവിയെ ആണി തറച്ചു കൊല്ലുവാൻ കൽപ്പിച്ചു. പരിപാവനമായ ആ ഉടലിൽ നിന്നും ആത്മാവ് വേർപെടുന്ന സന്ദർഭത്തിലും അല്ലാഹു ഒരുവൻ, അല്ലാഹു ഒരുവൻ എന്ന് പ്രഖ്യാപിച്ചു. ആസിയ ബീവിയുടെ മരണാനന്തരം ഫിറോൻ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു, നീചമായ മർദ്ദനങ്ങളും കൊലപാതകങ്ങളും നടത്തുവാൻ തുടങ്ങി. ചൂടുപിടിച്ച രൂക്ഷമായ ഈ പരിതസ്ഥിതിയിൽ ഇസ്രായേലുകാർ മൂസാ നബിയിൽ അഭയം പ്രാപിച്ചു.

ഇസ്രായേലിയരെയും കൊണ്ട് മൂസ അലഹിസലാം ചെങ്കടൽ തീരത്തേക്ക് യാത്ര തുടർന്നു. അടുത്ത പ്രഭാതത്തിൽ ഇസ്രായേലിയരെ ഒരെണ്ണത്തിനെ പോലും കാണാൻ കഴിയായികയാൽ ഫിറോനും കൂട്ടരും കള്ള പ്രചരണങ്ങൾ നടത്തുവാൻ തുടങ്ങി. നമ്മുടെ ധാന്യങ്ങളെല്ലാം നശിപ്പിച്ച് സമ്പത്തുക്കളെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് സിഹ്റുകാരനായ മൂസ ഇസ്രായേലിയരെയും കൊണ്ട് നാട് കടന്നിരിക്കുന്നു. ഫിറോന്റെ ആജ്ഞ കേട്ട്

ഫിറൗന്റെ കള്ള പ്രചരണങ്ങൾ കേട്ട് കിബിത്തികൾ ആവേശഭരിതരായി. ആയുധധാരികളും സായുധ ഭടന്മാരും അണിനിരന്ന് കഴിഞ്ഞു. 100,000 വരുന്ന അശ്വഭടന്മാരുടെ സാന്നിധ്യത്തിൽ ഫിറൗൻ മൂസയെയും കൂട്ടരെയും പിടിച്ചുകൊണ്ടുവരുവാൻ യാത്ര തുടർന്നു. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരമാണ് മൂസാനബിയും ഇസ്രായേലിയരും ചെങ്കടൽ തീരത്തേക്ക് യാത്ര തിരിച്ചത്.

അല്ലയോ നബിയെ, നാം ഇനി എവിടെയാണ് രക്ഷപ്പെടുക? എവിടെയാണ് അഭയം തേടുക? മുൻവശത്തെ കടൽ, പിൻഭാഗത്ത് ശത്രുക്കൾ പാഞ്ഞു വരുന്നു.

ഭയന്നവരോടായി മൂസാനബി പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കൂ, യാതൊന്നും ഭയപ്പെടേണ്ട. ഏതവസ്ഥയിലും സർവശക്തനായ അള്ളാഹു നമ്മെ രക്ഷിക്കും. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ സന്ദേശം, യാ മൂസ, നിങ്ങൾ യാതൊന്നും ഭയപ്പെടേണ്ട, കയ്യിലിരിക്കുന്ന വടി കൊണ്ട് കടലിൽ അടിക്കുക. മൂസ അലൈഹിസലാം കയ്യിലിരുന്ന വടി കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയാൽ നീ പിളരുക എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്കടലിൽ അടിച്ചു. കടൽ 12 ശാഖകളായി പിളർന്നു. ഓരോ വഴിയിലും മുറച്ചു നിന്നിരുന്ന വെള്ളം ശക്തിയേറിയ പർവ്വതങ്ങളായി മാറി. മൂസയും കൂട്ടരും കടലിന്റെ ഉപരിഭാഗത്തുള്ള വഴിയിലൂടെ യാത്ര തുടർന്നു. മധ്യത്തിലെത്തിയപ്പോൾ ഫിറഔനും കൂട്ടരും കരയിലെത്തിയതേയുള്ളൂ. ആരും തന്നെ കടലിലേക്ക് ഇറങ്ങുവാൻ കൂട്ടാക്കിയില്ല. നീ ഇറങ്ങ്, ഞാൻ ഇറങ്ങ് എന്ന ഭാവത്തിലാണ്. ഈ സമയം അശ്വഭടക്കില്ല. നീ ഇറങ്ങ്, ഞാൻ ഇറങ്ങ് എന്ന ഭാവത്തിലാണ്. ഈ സമയം അശ്വഭടന്മാരിൽ നിന്നും ഒരു പെൺകുതിര അണികളെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അല്ല, ശത്രുക്കളെയും പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നത്. വരീൻ, വേഗം വരീൻ, നിങ്ങൾ എല്ലാവരും വരീൻ എന്ന് പറഞ്ഞ് ആ ധീരയോദ്ധാവ് പെൺകുതിരയെ മുന്നോട്ട് നയിച്ചു. ആ പെൺകുതിരയുടെ ചുറുചുറുക്കും ധീരതയും കണ്ട് മറ്റാൺകുതിരകളെ നയിച്ചിരുന്നവർ അതിനെ അനുഗമിച്ചു. പെൺകുതിരയെ നയിച്ചിരുന്നത് ജിബ്രീൽ അലൈഹിസലാം ആയിരുന്നു. മൂസാനബിയും ഇസ്രയേലിയരും മറുകരയിൽ അഭയം പ്രാപിച്ചപ്പോൾ ഫിറഔനും സൈന്യങ്ങളും കടലിന്റെ മധ്യത്തിലെത്തി. കരയേ

0: പർവ്വതങ്ങളായി രൂപാന്തരപ്പെട്ടിരുന്ന വെള്ളം അള്ളാഹുവിന്റെ കൽപ്പനയാൽ നിമിഷം നേരം കൊണ്ട് പഴയ അവസ്ഥയിലായി. ജലപ്രളയത്തിൽപ്പെട്ട് ഫിറഔനും കൂട്ടനും ശ്വാസം മുട്ടി മുങ്ങി മുങ്ങി മരിച്ചു. പത്ത് കൽപ്പനകൾ ഞാനിങ്ങനെ അവസാനിപ്പിക്കുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പത്ത് കൽപ്പനകൾ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം റംല ബീഗം.
2: ശ്രോതാക്കൾ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ നേരം. മഴ മാറി വെയിലിൻ്റെ സുതാര്യത ഇങ്ങനെ നിൽക്കുന്ന ഈ സമയം ഹൃദ്യമാണ്, അതുപോലെ തന്നെ സന്തോഷദായകവുമാണ്. ഓരോ ദിവസവും പ്രത്യേക പോക്കുവയിലിൽ ആരാണെന്നറിയാനുള്ള ഉദ്വേഗം ശ്രോതാക്കൾ കാത്തു സൂക്ഷിക്കുന്നു. ഇന്ന് രാവിലെയും ചോദിച്ചു, ആരായിരിക്കുമെന്ന് ചോദിച്ചു. പക്ഷെ അതെപ്പോഴും ഒരു ഉദ്വേഗത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി പറയാറില്ല. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടും എന്നാലും ആളുകൾക്കറിയാം. എന്നോട് ചോദിച്ചു, കവിയാണോ അധ്യാപകനാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നാലും അത് പറയാറില്ല. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് പോകുമല്ലോ അല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയാറില്ല. ഇന്ന് നമ്മൾ വളരെ സാദരം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, സ്നേഹിതനെ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു സന്തോഷകാര്യം പറയാനുള്ളത്, പോക്കുവയിൽ പ്രത്യേക പോക്കുവയിൽ ബുധനാഴ്ചയാണ്. മറ്റെല്ലാ ദിവസവുമുള്ള പോക്കുവയിലിൽ ഏറ്റവും പ്രിയപ്പെട്ട ലേഖ ടീച്ചർ, ശ്രോതാക്കളുടെ ലേഖ ടീച്ചറുടെ വളരെ വിശിഷ്യമായ ഒരു ജന്മദിനമാണിന്ന് എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട്, ശ്രോതാക്കളെ അറിയിച്ചുകൊണ്ട്, ലേഖയാണല്ലോ പോക്കുവയിലിൻ്റെ ആളെന്ന് പറയുന്നത്. ഞാനൊരു ദിവസം മാത്രമാണ് പോക്കുവയിലുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താറുള്ളത്. മറ്റെല്ലാ പോക്കുവയിലും ലേഖ ടീച്ചറാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ശ്രോതാക്കളുടെയും അതുപോലെ സ്റ്റുഡിയോയുടെ എല്ലാവരുടെയും വ്യക്തിപരമായ എൻ്റെയും പേരുള്ള എൻ്റെയും ജന്മദിനാശംസകൾ ലേഖ ടീച്ചറിന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രത്യേക പോക്കുവയിലേക്ക് കടക്കാം. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് കവിയും അധ്യാപകനുമായ, അധ്യാപകനെന്ന് വെച്ചാൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ, ഉഴമലക്കലാണ് SNHS. അവിടുത്തെ അധ്യാപകനും ശിഷ്യ കവിയും ഞങ്ങളുടെ പ്രിയ സ്നേഹിതനുമായ ദിലീപ് കുമാർ ആനാടാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. ഉഴമലക്കൽ നിവാസികൾക്കും മാറിനാട് നിവാസികൾക്കൊക്കെ പരിചിതനായിരിക്കും ദിലീപ് കുമാർ ആനാട് എന്ന കവി, സ്നേഹിതൻ, അധ്യാപകൻ. അദ്ദേഹത്തെ വളരെ സാദരം, സ്നേഹപൂർവം അധ്യാപകനായതുകൊണ്ട് തന്നെ വിശിഷ്യ കുറച്ച് ബഹുമാനത്തോടുകൂടി പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാർ, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അങ്ങേക്ക് പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം.
1: നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വന്നു ചേരാൻ കഴിഞ്ഞതിൽ. ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ ഞാൻ ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപകനാണ്. ധാരാളം നാട്ടുകാരുമായിട്ട് നല്ല ബന്ധവും സൗഹൃദവുമുണ്ട്. ഞാൻ താമസിക്കുന്നത് ആനാടാണ്. ആനാട് സ്കൂളിന് അടുത്തായിട്ട് ഞാൻ താമസിക്കുന്നു. ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏതാണ്ട് 19 വർഷങ്ങളായിട്ട് ജോലി ചെയ്തു വരുന്നു. നാട്ടുകാരുമായും അതുപോലെ എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നു. ഈ വെള്ളനാടിൻ്റെ ഭാഗങ്ങളിലും അതുപോലെ അരിനാടിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളും അതുപോലെ പഠിപ്പിച്ച കുട്ടികളും ഒക്കെ ഉണ്ട്. അധ്യാപനം ആകെ നോക്കിയാൽ ഒരുപാട് വർഷങ്ങളായി. സ്കൂളിലെത്തുന്നതിന് മുൻപ് വേറെ പല മേഖലകളും TTI ലെക്ചറായിരുന്നു. അതുപോലെ അതിനു മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് അധ്യാപകനായിരുന്നു. പിന്നെ വർഷങ്ങളോളമുള്ള ട്യൂട്ടോറി അധ്യാപനം. അങ്ങനെ നീണ്ടൊരു കാലത്തിൻ്റെ കഥ പറയാൻ അതിലുണ്ട്. എന്തായാലും ഇവിടെ എത്തിയതിലും ഈ പോക്കുവയിലിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. പ്രിയ ശ്രോതാക്കൾക്കും അതിൻ്റെ സന്തോഷവും നന്ദിയും എല്ലാം അറിയിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
0: ഒരു മലയാള അധ്യാപകൻ

0: പ്രത്യേകിച്ച് ട്യൂട്ടോറിയൽ കോളേജ് മുതൽ ഇതുവരെയുള്ള യാത്രയിൽ മലയാള അധ്യാപകൻ, പിന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാരുമായി ഒക്കെ വളരെ നല്ല സൗഹൃദം പുലർത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വളരെ വലുതാണ്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നു. ആ ശ്രോതാവ് അധികം വൈകാതെ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറും എന്നുള്ളതിന് ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ
1: ഹലോ
0: ഹലോ,
1: രണ്ടുപേർക്കും നമസ്കാരം സാർ.
0: രണ്ടുപേരും നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. റേഡിയോയുടെ ശബ്ദം കുറച്ചു വെച്ച് ദിലീപ് കുമാർ ആനാട് സാറിന് ഒന്നുകൂടെ നമസ്കാരം പറഞ്ഞ് തുടങ്ങിക്കോളൂ. കുറച്ചോട്ടെ കുറച്ചോട്ടെ, അതെ അല്പം കൂടെ. ആ ഇപ്പൊ ശരിയായി തോന്നുന്നു. ഇനി ദിലീപ് കുമാർ സാറിനോട് സംസാരിക്കാം.
1: ദിലീപ് കുമാർ സാറിനും മധുജൻ സാറിനും രണ്ട് നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം. സന്തോഷം.
1: നമസ്കാരം. ആ പിന്നെ ട്യൂട്ടോറിയൽ കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് കൂടുതൽ ആഗ്രഹമുള്ളത് ഗാലക്സി മോഡല്, എനിക്ക് മധുജൻ സാറുമായിട്ട് ബന്ധമുണ്ട് ഗാലക്സി ട്യൂട്ടോറിയൽസുമായിട്ട്. അതുകൊണ്ട് എനിക്ക്
0: ഈ സംസാരിക്കുന്ന ആളിനെ എനിക്കറിയാം, പക്ഷെ ദിലീപ് കുമാർ സാറിനോട് പറയണ്ടേ ആരാണ് എവിടുന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ.
1: കരുണാസായി ഒരു 100 കിലോമീറ്റർ താഴെ അനശ്വര ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
2: ഓ സന്തോഷം സന്തോഷം. ചായക്കട നടത്തുന്നു അല്ലേ. വീട്ടിലാരൊക്കെയാ?
1: വീട്ടില് ഞങ്ങള് 4 മക്കളും ഭാര്യയും ഞാനും.
2: ആ ശരി ശരി ശരി. മക്കളൊക്കെ എന്ത് പഠിക്കുന്നു?
1: ഭാര്യ ഹൗസ് വൈഫ്, മക്കള് ഒരാള് ആട്ടോ ഡ്രൈവർ, ഒരാള് ചെടി അഗ്രികൾച്ചർ ചെടിയിലെ ഡ്രൈവറും സെയിൽസ്മാനുമാണ്. അത് കഴിഞ്ഞ് 2 പെണ്ണുങ്ങള് ഇരട്ടകളാണ്. അതില് 2 പേരും BA-ക്കാരാണ്. ഒരാളിപ്പോ ഒരു ഓർത്തോയിലെ ഡോക്ടറോടെ പ്രൈവറ്റ് ആയിട്ട് പോവുകയാണ്.
2: ചെറിയ കുട്ടികളായിരിക്കുന്നു, അതാ എന്ത് പഠിക്കുന്നത് എന്ന് ചോദിച്ചത്. എന്തായാലും അവരൊക്കെ ഓരോരോ ജീവിത മാർഗങ്ങളിലേക്ക് എത്തിയല്ലോ, അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും ധാരാളം പരിചയക്കാരുണ്ട് ഈ വെള്ളനാട് മേഖലയിലാകെ. എത്ര വർഷമായിട്ട് കട നടത്തുന്നു?
1: ഞാന് 45 വർഷം കൊണ്ട് വെള്ളനാട് കേന്ദ്രീകരിച്ച് മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ കട നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ എനിക്ക് ഇത്തിരി കണ്ണിന് ചെറിയൊരു ഇത് വന്ന തിമിരത്തിന്റെ ഇത് വന്നോണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇത്തിരി വെയിറ്റിംഗ് എടുക്കാനുള്ള നല്ല ബുദ്ധിമുട്ടും ഉണ്ട്. കട മതിയാക്കിയിട്ട് ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കുന്നതിന് പകരം വന്ന് ഇരിക്കുമ്പോൾ ഇരിക്കുകയാണ്. ഇല്ല ഇല്ല, സഹായത്തിനൊന്നും ഇല്ല. ഇന്നത്തെ സാഹചര്യത്തില് ചായക്കടയൊന്നും സഹായത്തിന് ചെറിയ കടയൊന്നും ചെയ്യാൻ പറ്റൂല സാറേ.
2: പ്രയാസമാണ്, പ്രയാസമാണ്. ഗ്യാസിന്റെ വലിയ വില കൂടുതൽ.
1: വീണ്ടും തട്ടായി.
2: ശരി ശരി ശരി ശരി. അതുപോലെ വരുന്ന ഒരാളിനും അവരുടെ കുടുംബം നടന്നു പോകാനൊരു നല്ല പൈസ കൊടുത്താലല്ലേ പറ്റൂ. അപ്പോൾ അതുമെല്ലാം ഒരു ചെറിയ കടയിൽ നിന്നുണ്ടായി വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതെ അതെ അതെ അതെ. എത്ര മണിക്കാ കട തുടങ്ങുന്നത് രാവിലെ?
1: ഞാൻ രാവിലെ ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് രാവിലെ ഒരു 4 മണിക്കൊക്കെ തുടങ്ങും. പക്ഷെ മഴയാണെങ്കിൽ പിന്നെ അവര് വെളിയിൽ ഇറങ്ങൂലല്ലോ.
2: അതെ അതെ.
1: അങ്ങനെ 4 മണിക്ക് തുടങ്ങും. ഒരു 11 മണി വരെ ഇരുന്നിട്ട് 11 മണിക്ക് ശേഷം തൊട്ട് മുകളിലാണ് വീട്. വീട്ടിൽ കയറി ഊണം കഴിച്ച് 2 മണിക്ക് ഇറങ്ങും. പിന്നെ എനിക്ക് കഥാപ്രസംഗത്തിൻ്റെ വലിയ താല്പര്യമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ കഥാപ്രസംഗം ഉള്ളതിൻ്റെ അന്ന് കൃത്യമായിട്ടും 2 മണിക്ക് ഇവിടെ ഇറങ്ങിയിരിക്കും.
2: വേദന തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ. അല്ലേ, മറക്കുമോ 45 വർഷമായിട്ട് കടയൊക്കെ നടത്തി ഇങ്ങനെ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പണ്ട് വി സാംബശിവൻ, പ്രൊഫസർ വി സാംബശിവന്റെ കഥാപ്രസംഗം കേൾക്കാൻ എല്ലായിടത്തും പോയിട്ടുണ്ടാവും അല്ലേ, സൈക്കിളിലും നടന്നും വീട്ടുകാരും ഒന്നിച്ചും ഒക്കെ.
1: ഞാൻ ഒഴമലയ്ക്കൽ ചക്രവാണിപുരത്ത് ഒക്കെ അവിടെയൊക്കെ കഥാപ്രസംഗം കേൾക്കാനും നാടകം കാണാനും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ അവിടെ അങ്ങ് അതിശയിച്ചു. ഈ പഴയ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോ
2: അതെ അതെ അതെ, സ്ഥലം അല്ലാതെ മാറിപ്പോയി. ഇപ്പൊ വലിയ നല്ല റോഡാണ്,
1: വല്ലാതെ മാറിപ്പോയി.
2: സ്ഥാപനവും സ്കൂളും അമ്പലവും എല്ലാം വല്ലാതെ വികസിച്ചു. എൽ പി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിഭാഗങ്ങളെല്ലാം ഉണ്ടായി. എല്ലാ സൗകര്യമുള്ള ധാരാളം പേര് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ. നമ്മുടെ സ്കൂളിന്റെ ഒരു നേട്ടമാണത്. ഒരുപാട് പേര് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും വലിയ പ്രയാസമില്ലാതെ ആളുകൾ ജീവിച്ചു പോകുന്ന ഒരിടമാണ്. അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. അപ്പോ
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് നിന്റെ കവളിത്ര ചുവന്നിട്ടില്ല, കൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി.
0: വേണേ പാടാം.
2: അതിൽ കുഴപ്പമില്ല, അങ്ങ് പാടിയാ മതി, ഇതൊക്കെ ജീവിതത്തിന് സന്തോഷമല്ലേ.
0: അപ്പൊ ആ പാട്ടാണ് വേണ്ടത്. പാട്ടിലേക്ക് പോണതിന് മുമ്പ് ദിലീപ് കുമാർ സാറിന്റെ ഒരു കവിത നമുക്ക് അങ്ങ് കേൾക്കണ്ടേ? കവിയാവുമ്പോ പിന്നെ കവിത ചൊല്ലാതെ നമുക്ക് പാട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് എം എസ് ബാബുരാജ് എന്താണ് സംഗീതം ചെയ്ത, പി ഭാസ്കരൻ രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് ആലപിച്ച പരീക്ഷ എന്ന ചിത്രത്തിലെ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്ന പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ഒരു കവിത കേട്ടിട്ട് നമുക്ക് ഫോൺ വിളിക്കാം. അപ്പൊ കവിതയിലേക്ക്
2: പോവാം. കുറച്ച് വരികൾ നീണ്ട കവിതയായതുകൊണ്ട് മൊത്തം അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരു കുറച്ച് വരികൾ. എൻ്റെ ഏകാന്തം എന്ന പുസ്തകത്തിൽ രണ്ട് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒറ്റയ്ക്കൊരു പക്ഷി, ഏകാന്തം എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങൾ. അതിൽ ഏകാന്തം എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കവിത ഒറ്റയ്ക്ക് എന്നൊരു കവിതയാണ്. അത് വായിക്കാം. ഒറ്റയ്ക്ക്. മുറ്റത്തു വിടരുന്ന ഓരോ പൂവും ഹൃദയത്തിൽ വന്നു തൊടുന്നു. മുറ്റത്തു വിടരുന്ന ഓരോ പൂവും ഹൃദയത്തിൽ വന്നു തൊടുന്നു. കാണാക്കുമ്പത്തിരുന്നു പാടുന്ന കിളികളുടെ ഈണം കരളിൻ തന്ത്രികളെ തൊട്ടുതലോടുന്നു. മഴയുടെ സംഗീതം, മഞ്ഞിൻ്റെ ഈർപ്പവും, നിലാവിൻ്റെ കുളിരും മനസ്സിനെ തഴുകുന്നു. ഓണപ്പാട്ടിൻ്റെ ഒഴുക്കുപോലെ ശരൽക്കാലമോപനിച്ച പുഴ, ഓണപ്പാട്ടിൻ്റെ ഒഴുക്കുപോലെ ശരൽക്കാലമോപനിച്ച പുഴ, അസ്തമയ സന്ധ്യയ്ക്കും ചുവന്ന സൂര്യൻ അലിഞ്ഞ തടാകത്തിനും ഉറക്കമില്ലാത്ത തിരമാലകൾക്കും ചില്ലമാറിയിരിക്കുന്ന രാക്കിളികൾക്കും ഇരുളിലും വെളുക്കെ ചിരിക്കുന്ന പൂവിനും പ്രഭാതത്തെ പാടി വരവേൽക്കും പറവകൾക്കും രാത്രിയുടെ നോവറിയാം. ചഞ്ഞു വീഴുന്ന ചട്ടൽ മഴയിൽ അകലെ വിരിഞ്ഞ മഴവിൽക്കിനാക്കളിൽ തുള്ളിവഴ തങ്ങിയൊരാർദ്രമാം കാഴ്ച. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നൂറിയൊരു കണ്ണീർക്കണം പോലെ. അപ്പോ സന്തോഷം, വളരെ
1: സന്തോഷം.
2: നിങ്ങളെപ്പോലെ ഉള്ള ആളുകൾ ഇതുപോലെ സ്നേഹത്തോട് തിരിച്ചൊരു വാക്ക് പറയുമ്പോൾ നമ്മുടെയും മനസ്സ് കുളിർക്കുകയാണ്. ശരി, നമുക്ക് പാട്ടിലേക്ക്.
1: അടുത്ത മധുജൻ സാറിന് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു സൈക്കിൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു ഇവിടെ ഇന്ന് എല്ലാവർക്കും.
0: ആണല്ലേ.
1: പിന്നെ അത് കഴിഞ്ഞ് കഥാപ്രസംഗത്തിന് എല്ലാരെക്കാലം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്നത്തെ റംലാ ബീഹത്തിലെ കഥാപ്രസംഗം ഒന്ന് പറഞ്ഞുകൊണ്ട് നല്ല അഭിപ്രായമുണ്ട്.
0: ആണല്ലേ.
1: ഓ, ഇന്നലെ ഇന്നും
0: വളരെ സന്തോഷം. ആ അഭിപ്രായങ്ങൾ ഇതുപോലെ പറയണം. അപ്പം ആ അഭിപ്രായങ്ങളെല്ലാം പറയണം പറയണം.
1: 11-ാം തീയതിയിലെ അടുക്കള നന്നായിരുന്നു.
0: ഓക്കേ.
1: അടുക്കളയെ പറ്റി ഇവിടെ നേരത്തെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, മോശമാണെന്ന്. മോശമല്ല, അടുക്കളയിലെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന്.
0: അടുക്കള എന്ന പേരേ ഉള്ളൂ എന്ന്.
1: പേരേ ഉള്ളൂ, അടുക്കളയിലെ പേര് മാറ്റിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ അന്നത്തെ അടുക്കള വളരെ ഇഷ്ടപ്പെട്ടു.
0: ഓക്കേ. അപ്പൊ ഇങ്ങനെ എണ്ണി എണ്ണി അഭിപ്രായം പറയുന്നതിൽ വലിയ സന്തോഷം.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ന് മേഘാ ടീച്ചറിന്റെ ജന്മദിനം അല്ലേ?
0: അതെ. ഒരാശംസ വേണമെങ്കിൽ പറയാം.
1: 1000 ആശംസ. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ 6 അംഗങ്ങൾ ഉള്ളതിൽ ഒരു അംഗം കൂടെ ആയിരിക്കുകയാണ് കരുണാസായി റേഡിയോ.
0: ആ അതെ.
1: അപ്പൊ ഒരാളുകൂടെ കൂടി 7 ആയി. അത് നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം വളരെ.
0: തീർച്ചയായിട്ടും. അപ്പോ ദിലീപ് കുമാർ സാറിന് ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: ദിലീപ് കുമാർ സാറിനും മധുജൻ സാറിനും എല്ലാവർക്കും 1000 നമസ്കാരം.
2: നമസ്കാരം, നമസ്കാരം, വളരെ സന്തോഷം.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: പാട്ടിലോട്ട് പോവാം.
0: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവിയും അധ്യാപകനും പ്രിയ സ്നേഹിതനുമായ ദിലീപ് കുമാർ ആനാടാണ്. കവിതകളും പാട്ടുകളും ഒക്കെ കേട്ട് ഒരു പോക്കുവയിൽ നേരം ഹൃദ്യമാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സന്തോഷദായകമായി മറ്റെന്താണുള്ളത് അല്ലേ? ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ,
1: നമസ്കാരം സാർ രണ്ടുപേർക്കും.
2: നമസ്കാരം. നമസ്കാരം.
0: നമസ്കാരം. നമസ്കാരം.
1: എന്റെ പേര് വിജയകുമാരി എന്നാണ്, വെമ്പന്നൂർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ചിട്ടുണ്ട് സാറിന് അറിയാം, അജൻ സാറിന് അറിയാം.
2: അരുവിക്കര ഡാം കഴിഞ്ഞ് മേലോട്ട് വലതോട്ട് പോകുന്ന ഒരു സ്ഥലം അല്ലേ?
1: അതെ അതെ അതെ.
2: അവിടെ ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ അധ്യാപക സംഘടനയുടെ ഒരു

0: പറഞ്ഞിട്ടുണ്ട് മുമ്പ്.
1: ഏതാ സബ്ജക്ട്? മോളുടെ സബ്ജക്ട് ഏതാ?
0: സബ്ജക്ട് ജേണലിസ്റ്റ്.
1: ഓ, ജേണലിസ്റ്റ് ആണ്. രണ്ടുപേരും പത്രപ്രവർത്തനത്തിന്റെ ഒരു വഴികളിലാണ്.
0: രണ്ടുപേരും വെള്ളനാട് സ്കൂളില് ഹൈ ലെവലിലൊക്കെ ജയിച്ച
1: കുട്ടികളാണ് രണ്ടുപേരും.
0: പ്രീ ഡിഗ്രിക്ക് മോൻ പഠിച്ചത് ബയോളജി സയൻസ് ആയിരുന്നു. അപ്പൊ അവന് ഡോക്ടർ ആവണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ എന്തോ അതിനോട് നമുക്ക് പറ്റിയില്ലായിരുന്നു എല്ലാം പറയാം സാമ്പത്തികമായിട്ട്. ഞാൻ വീട്ടിൽ തന്നെ സാറേ. ഞാൻ ഒത്തിരി ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ആധാര ഹെൽത്ത് ഓഫീസിൽ മൂന്നാല് വർഷം വർക്ക് ചെയ്തു. ഫൈനാൻസിൽ അങ്ങനെ ഈ മക്കളെയൊക്കെ പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട്
1: അഭിമാനമുണ്ട്
0: സാറേ. കാരണം മക്കളുടെ അത് കൊണ്ട് എനിക്ക് ഭയങ്കര
1: ഒരിതാണ് മക്കളെ കാര്യം.
0: രണ്ടുപേരെ
1: പറ്റി
0: എനിക്ക് നല്ല മോളെ കല്യാണം കഴിഞ്ഞു. മോളെ അയച്ചിരിക്കുന്നത് വേങ്കവള പ്രോപ്പർ ബ്ലോക്ക് ഓഫീസിന്റെ
1: അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ മോനെ ഞാൻ താമസിക്കുന്നിടത്തേക്ക് അവിടുന്ന് ഒരു 1.5 kilometer.
0: സ്കൂളിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഞാനൊരു പിന്നെ നമ്മുടെ കൊറോണ സമയത്താണ് SSLC എഴുതിയെടുത്തത് സാറേ. അങ്ങനെ അവിടെ
1: ആണ്.
0: ഓർമ്മിക്കാൻ ഒരുപാട് ദുഃഖവും ഉണ്ട്, എന്നാ അതിലുപരി സന്തോഷം തന്നെ പറയാം. ഇപ്പൊ
1: ഈ സങ്കടങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരാരുമില്ല.
0: ജീവിതത്തിന്റെ തന്നെ സാറേ തന്നെ
1: നിലാവും പോലെ സങ്കടവും പിന്നെ സന്തോഷവും ഒരുമിച്ച് ചേരുന്നു. ആണല്ലോ ജീവിതം.
0: അതാണ് അതാണ് നമ്മുടെ ജീവിതം.
1: അങ്ങനെ പാടിയതുപോലെ ഹരിഭൂഷ്യമാവും. അങ്ങനെയാണ് സന്തോഷവും സങ്കടവും ഒരുമിച്ച് പോവും.
0: പിന്നെ മധുജൻ സാറിനോട് എനിക്ക് പറയാനുള്ളത് ലേഖം എടത്തോട് പ്രത്യേകം ഇന്ന് ഹാപ്പി ബർത്ത്ഡേ. എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുകയാണ്.
2: ടീച്ചർ എവിടെയോ ഇരുന്ന് റേഡിയോ കേൾക്കുന്നുണ്ട്.
0: കേൾക്കട്ടെ. എന്റെ കൊച്ചുമോളുടെയും ബർത്ത്ഡേ ഈ മാസമാണ്. കർക്കിടകത്തിലെ മകന്നാളാണ്. അത് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പം കിട്ടുകയാണെങ്കിൽ ടീച്ചറിനോട് പറയാം. കൊച്ചുമോക്ക് കൊച്ചുമോളുടെ നാള് ഈ മാസമാണ്.
2: അപ്പം
0: പ്രത്യേകിച്ച് ടീച്ചറിനോട് എന്റെ എന്താ പറയാ എനിക്ക് വാക്കുകൾ
1: കിട്ടുന്നില്ല.
0: ജന്മദിനാശംസകൾ. എന്നാ ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇന്നലെ നമുക്ക് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതായിരുന്നു.
2: അഡ്വാൻസ് ആയി പറയുന്നതിന് പകരം ഇൻസ്റ്റന്റ് ആയിട്ട് പറയുന്നതാണ് കുറച്ച്.
0: അതാണ് നല്ലതല്ലേ സാറേ. പിന്നെ രണ്ടു വരി പാടട്ടെ സാർ.
1: തീർച്ചയായും.
2: അവിടുന്ന്
1: ഞങ്ങൾ കാത്തിരിക്കുന്നു.

0: പിന്നെ
1: അഭിനന്ദനങ്ങൾ. പോരാത്തതിന് ഹൃദയം ദേവാലയം ആയതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഇത്രയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ട് മക്കളെയും മിടുക്കരാക്കി കടന്നു പോകുന്നെന്ന് പറയുമ്പോ തന്നെ ഹൃദയം ദേവാലയമാണ്. വളരെ നന്നായിരുന്നു പാട്ടും പാട്ടിന്റെ ഈണവും ഒക്കെ വളരെ നന്നായിരുന്നു. നമ്മളൊന്നും പ്രൊഫഷണൽ പാട്ടുകാരല്ലോ, പാട്ട്
0: സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിന് മോശമായിരുന്നെങ്കിലും കലാപരിപാടികൾക്കൊക്കെ മുൻപന്തിയിലാണ്.
1: അത് അതുകൊണ്ടാണ് ഹൃദയം ഇത്ര വിശുദ്ധമായി തീർന്നത്. വാളല്ലൻ സമരായുധം ചണചണധ്വാനം മുഴക്കിടുവാനാളല്ല കരവാളു വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ. വയലാർ പറയുന്നതാ, എന്റെ ആയുധങ്ങളല്ല പ്രധാനം, മറിച്ച് ഒരു മണിവീണയാണ്. ആ മണിവീണ വീട്ടിൽ മാത്രമേ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയൂ. അതായത് കലയിലൂടെ മാത്രം, ആ കലയിലൂടെ. അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ ഈ പഠിപ്പിക്കുന്നത് തന്നെ കഥയിലൂടെയും പാട്ടുകളിലൂടെയും അങ്ങനെയാക്കിയത്. അല്ലാതെ പിന്നെ വളരെ കടുകട്ടി തത്വശാസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുന്നള്ളിച്ച കുട്ടികൾക്ക് മനസ്സിലാകുകയൊന്നുമില്ല. അവരെ കഥയിലൂടെയും പാട്ടിലൂടെയും അവരുടെ ഹൃദയത്തെ ഇങ്ങോട്ട് പിടിച്ചെടുത്താണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോഴാണ്

0: അത് മനസ്സിലാവുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം.
1: മോനും കഥയും കവിതയൊക്കെ എഴുതും സാറേ,
0: കഥയും
1: കവിതയൊക്കെ എഴുതും, ജി കെയിലൊക്കെ എഴുതും. എല്ലാ മാസവും ജി കെയിലും ഓരോ ഫീച്ചറൊക്കെ കാണും, രണ്ടുപേരതും കാണും.
0: അങ്ങനെയൊക്കെ
1: എഴുതാറൊക്കെ ഉണ്ട്.
0: മോനോടും മോളോടും ഞങ്ങൾ രണ്ടാളുടെയും അന്വേഷണം പ്രത്യേകം പറയണം. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി അവർ രണ്ടുപേരും തന്നെ പറയണം. കുട്ടികൾ അങ്ങനെ നന്നാവുമ്പോഴാണല്ലോ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവുക.
1: അപ്പൊ
0: അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പ്രത്യേകം അന്വേഷിച്ചു, ഞങ്ങളുടെ അഭിനന്ദനങ്ങളും സ്നേഹവും പ്രത്യേകം അറിയിച്ചു എന്ന് പറയണം.
2: ഇടയ്ക്ക് പറഞ്ഞല്ലേ അവര് ഡോക്ടർ ആക്കാനാണ് ആഗ്രഹിച്ചത്, അതുകൊണ്ട്
1: സാമ്പത്തിക
2: അതിനേക്കാൾ വലിയൊരു പൊസിഷനിൽ ഇരുന്ന് ഇപ്പൊ എഴുതുകയും ഒക്കെ ചെയ്യുന്നില്ലേ, അതല്ലേ ഏറ്റവും വലിയ
1: കാര്യം.
2: അയാളെ ഏറ്റവും യോജിച്ച ഒരു സ്ഥലത്ത് തന്നെയാണ് എത്തിച്ചേർന്നത്. അതെ
0: അതെ അതെ, മാതൃഭൂമി മികച്ച നിലവാരം പുലർത്തുന്ന പത്രമാണല്ലോ, അപ്പൊ അതുകൊണ്ട് വളരെ നല്ലത്.
1: ഇപ്പൊ അവൻ തന്നെ ഇരുന്ന് ക്രിക്കറ്റ് ഫുട്ബോളിന്റെ ഇതായിട്ടൊക്കെ മെയിൻ ആയിട്ട് ടിവിയിലൊക്കെ സാറ് കണ്ടിട്ടുണ്ട്. അഖിൽ അഖിൽ എന്നാണ് പേര്, അഖിൽ കി.
2: ഡോക്ടർ ആയിരുന്നെങ്കിൽ ഒരു മുറി ഇരുന്ന് കൺസൾട്ടേഷൻ നടത്താനല്ലേ പറ്റുള്ളൂ.
1: ഭയങ്കര ഇഷ്ടമായിരുന്നു സാറേ അവന്, പക്ഷെ എന്താ പറയാ നമ്മുടെ
2: അതിനേക്കാൾ വലിയ ജോലിയാണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറയൂ. ഏത് പാട്ടാ വേണ്ടേ?
1: ആലില മനുഷ്യനിൽ നീരാടുവാൻ എന്നുള്ള പാട്ടാണ് സാറേ.
2: അതിനു മുമ്പ് നമുക്കൊരു കൊച്ചു കവിത കേട്ടാലോ?
1: ഓക്കെ.
2: ഇങ്ങോട്ടാവുമ്പോ അങ്ങോട്ടും വേണ്ടേ?
0: കവിത പ്രളയാനന്തരം. കടലു കാണാൻ പുഴകളെല്ലാം മതിച്ചു പായുന്നു, മിഴി പൊഴിച്ച ചൂടു കണ്ണീർ കരളുരുക്കുന്നു, നറുചിരിയാം പൂക്കൾ വന്നു കനലണയ്ക്കവേ, കരുതി നാം ഇന്നൊരുമയോടെ മനുഷ്യനാണെന്ന്. വിരലിലെണ്ണിക്കൊഴിഞ്ഞു നാളുകളാകെ മാറവേ, ചേർത്തു മണ്ണിൽ മറുകുപോലെ പ്രളയസ്മരണകൾ, ഒഴുക്കുവെള്ളമിട്ടുപോയി ചില അശുദ്ധികൾ, നുരഞ്ഞു ചീറ്റി അഞ്ഞുകേറും ദുഷ്ടചിന്തകൾ. പ്രളയത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും പഴയതുപോലെ ജാതി മതം വേർതിരിവുകൾ അകൽച്ചകൾ ഇതൊക്കെ ഉണ്ടായിപ്പോയി, അതൊക്കെ മനസ്സിൽ നിന്ന് മാറണം. അപ്പോൾ ഹൃദയം ദേവാലയമായിട്ട് മാറും എന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത്.
1: കവിതയായിട്ട് ഹൃദയം നിറഞ്ഞു, സത്യം
0: സന്തോഷം.
1: എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: നമ്മളൊക്കെ സഹോദരങ്ങൾ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ?
1: പിന്നെ അതാണ് ഞാൻ എപ്പോഴും മേഡത്തോട് പറയും, ഇപ്പൊ രണ്ടു ദിവസം ഇടയ്ക്ക് വെച്ച് ഇല്ലാതിരുന്നപ്പോ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഇതായിരുന്നു. എന്നുവെച്ചത് രാവിലെ തൊട്ട് ഓൺ ചെയ്ത 11 മണി വരെ എന്റെ ഒരു ജീവിത ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് റേഡിയോ. മോ ഇവിടെ ഉണ്ടെങ്കിൽ പറയും, അമ്മ കുറച്ചെങ്കിലും അതൊരു റെസ്റ്റ് വിടമ്മ, അതിന് ഇത്തിരി ഒന്ന് നിർത്തി വരുമ്പോ ഞാൻ പറയും പോടാ എന്ന് പറയും. എപ്പോഴും എന്റെ റൂമില് എനിക്ക് ഈ റേഡിയോയാണ് എനിക്ക് ആശ്രയം.
0: ഒരുപാട് ആളുകൾ അങ്ങനെയാ അവരുടെ ജീവിതത്തിൽ, രാവിലെ റേഡിയോ അവരണീക്കുമ്പോ റേഡിയോ ഓൺ ചെയ്യുന്നു, രാത്രിയിൽ
1: അത്
0: തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരുപാട് ഒരുപാട് പരിപാടികൾ നമുക്ക്
1: അറിവുകളൊക്കെ
0: നമ്മുടെ ജീവിതം ആകെ ഒന്ന് ചലനാത്മകമാണ്
1: തന്നെ. ഇത് കേൾക്കുമ്പോ നമുക്കൊരു എന്തോ നമുക്കൊരു എനർജിയാണ്, ഫുൾ എനർജിയാണ്.
0: അല്ലെങ്കിൽ തന്നെ പാട്ടിന്റെ ശക്തി വലുതാണല്ലോ. പിന്നെ ഇതുപോലെയൊക്കെ തുറന്ന് നമുക്ക് അടുത്ത ബന്ധുക്കളെ പോലെ ബന്ധുക്കളായിട്ട് അല്ലെങ്കിൽ വളരെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കാൻ കഴിയുമ്പോൾ,
1: അപ്പൊ
0: തന്നെ നമ്മൾ രണ്ടും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും വളരെ കാലമായിട്ട് അറിയുന്ന രണ്ട് അയൽക്കാർ സഹോദരൻ
1: എന്നിവരും
0: പോക്കുവയിൽ ഇത്തരം പരിപാടികൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം. ഞാനും അതുപോലെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. നിങ്ങളെയോടൊക്കെ മിണ്ടാൻ പറ്റിയത് വലിയ സന്തോഷം.
2: അപ്പൊ സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് സൂര്യഗായത്രി എന്ന ഹൃദയം നിറഞ്ഞു കവിത കേട്ടു അല്ലേ? ഇതിൽ പരം ഈ പോക്കുവയിൽ വേറെ എന്താ വേണ്ട?
1: ഇതൊക്കെ ആണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിമിഷങ്ങൾ, നിർണായകമായ നിമിഷങ്ങൾ.
2: അതെ. അപ്പൊ സൂര്യഗായത്രി എന്ന ചിത്രത്തില് വേണ്ടിയിട്ട് രവീന്ദ്രൻ ഈണം പകർന്ന് ഒ എൻ വി രചിച്ച് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ആ മധുര മനോഹരമായ ഗാനം എല്ലാവർക്കും വേണ്ടി ദാ കേൾപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ
1: സായാഹ്ന നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം.
2: പാടലോട്ട് പോകാം.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്താം. പാട്ടും കവിതയും കൂട്ടും സല്ലാപങ്ങളുമൊക്കെയായി ഒരു പകൽ നേരം, ഹൃദ്യമായ പോക്കുവയിൽ നേരം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കാം 8891 7739912. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിൽ നേരത്ത് നമ്മളോടൊപ്പം സ്നേഹിതനായിട്ടുള്ളത് കവിയും അധ്യാപകനുമായ ദിലീപ് കുമാർ ആനാടാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ കേൾക്കാം, കവിതകളും കേൾക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8891 8849912. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സർ, ഞാൻ ശങ്കരൻ നായർ.
0: ശങ്കരൻ ചേട്ടാ, എന്തോ ഒരു തണുപ്പ് പോലെ.
1: അങ്ങനെ ഒരു രസത്തിലാണ്
0: കേട്ട് സുഖിച്ച് രസിച്ചിരിക്കുക, അങ്ങനെയാണ്.
1: ഞാൻ ആലോചിക്കുകയാണ് സാർ, ഈ ഓരോ വായിച്ചു ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടിരിക്കാൻ നമ്മൾ എങ്ങനെ വിളിക്കാതിരിക്കും.
0: അതെ, ഇങ്ങനെ കൊണ്ടിരിക്കും, ഞാൻ തപ്പിക്കൊണ്ടുവരുന്നതാണ്.
1: സത്യം പറഞ്ഞാൽ അതിന്റെ വിളിക്കില്ലാതെ വിചാരിച്ചിരുന്നതാണ്. അപ്പൊ പിന്നെ ഈ കേൾക്കുമ്പോ നമുക്ക് അങ്ങനെ വിളിക്കാതിരിക്കാൻ തോന്നുന്നു.
0: ഇത്രയും മനോഹരമായ കവിത കേൾക്കുമ്പോ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലേ.
1: കവിതയും അതുപോലെ കവിതയും അതുപോലുള്ള സംസാരവും, കാരണം ഇപ്പൊ ഒരാഴ്ചത്തേക്കുള്ള നമുക്ക് സാറ് നേരത്തെ തരുകയാണ്.
0: അതെ, അപ്പൊ ഇനി അധികം നമ്മൾ വർത്താനം പറഞ്ഞു മുഷിയണ്ട. ശരി
2: ശങ്കർ ചേട്ടാ, നമസ്കാരം.
1: ഓ സാർ നമസ്കാരം.
2: നമസ്കാരം നമസ്കാരം.
1: ഞാൻ
2: ആനാടാണ്. ആനാടാണ്. എന്റെ വീട്ടിൽ ഞാന് ഭാര്യ, മകൾ. മകള് ഇപ്പൊ എം എക്ക് പഠിക്കുന്നു. ഭാര്യ ചുള്ളിമാനൂരിൽ ക്രിസ്തുജ്യോതി എന്ന് പറയുന്ന സ്കൂളിൽ അധ്യാപികയാണ്. ഓ ശരി ശരി ശരി. ബസ് അവിടെ കൊണ്ടിടുന്നത് കൊണ്ട് വേറെ തടസ്സമോ വഴി തടയുകയോ ഒന്നും രാവിലെ കണ്ടുകൊണ്ടിരിക്കുന്ന എഴുന്നേക്കാമല്ലോ, സന്തോഷമുള്ള
1: ആയിക്കോട്ടെ
2: ആയിക്കോട്ടെ. ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത്? മുണ്ടേല തന്നെ. ആ ശരി ശരി. ആ ഞാൻ ഉഴവലക്കൽ, ഉഴവലക്കൽ സ്കൂളിലെ അധ്യാപകനാണ്. അപ്പൊ നമ്മളെല്ലാം ഫലത്തിൽ അയൽക്കാരാണ്.
1: നമ്മുടെ ഇവിടുത്തെ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ ഒരുപാട്
2: പിള്ളേരുണ്ട് കുട്ടികൾ പഠിക്കുന്നു.
1: അതെ
2: അതെ. ഞാൻ 19 വർഷമായിട്ടുള്ള ജോലി ചെയ്യുന്നു. പിന്നെ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ജോലി എന്തുവാ?
1: മക്കള്
2: എത്ര പേരാ? എന്ത് നിലയിലൊക്കെ എത്തി?
1: മക്കള് രണ്ടുപേരായിരുന്നു. ഒരാള് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, പട്ടാളത്തിലായിരുന്നു. പിന്നെ മകളുണ്ട്, മകള് കളത്തറ ഒരു വിമല ഇംഗ്ലീഷ് സ്കൂൾ, അവിടുത്തെ കെമിസ്ട്രി ടീച്ചറാണ്. അവിടുത്തെ കെമിസ്ട്രി ടീച്ചറാണ്. മകളുടെ മകൾ ഇപ്പം ബി സി എ കഴിഞ്ഞ് ഇപ്പം എം സി എക്ക് ഇവിടെ അമൃതയിൽ, കൊച്ചിയിൽ, അമൃതയിൽ
2: കൊച്ചിയിൽ.
1: ആ മകൻ, ഒരു മകനുണ്ട്, അവൻ ഇപ്പം പ്ലസ് ടു പട്ടികർക്ക സരസ്വതി വിദ്യാലയത്തിലാണ്.
2: അങ്ങനെ
1: ഉണ്ട്. മരുമകൻ ടെക്നോ പാർക്കില്.
2: അവരുടെ ഫീൽഡ് ഐ ടി ഫീൽഡാണ്.
1: അതെ
2: അതെ അതെ, ദുഃഖങ്ങളില്ലാത്ത ജീവിതമല്ലോ. അതിന് നമ്മളെങ്ങനെ, അതിന് നമ്മളെങ്ങനെ
1: സന്തോഷമൊക്കെ,
2: അതിലെങ്ങനെ നമ്മൾ അല്പം മധുരം കൂട്ടിച്ചേർത്ത് സന്തോഷത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം. അതാണ് ജീവിതത്തിന്റെ വിജയവും സന്തോഷവും. അങ്ങനെയാണ്. അപ്പം മറ്റുള്ളവരെ സ്നേഹിച്ചും ചുറ്റുവട്ടങ്ങളെ കണ്ടും എല്ലാവരോടും മിണ്ടിയും ചിരിച്ചും നമ്മളെപ്പോഴും.
1: സാറേ, നമ്മള് ഈ ഞാനാണെങ്കിൽ നമ്മൾക്കൊന്നും ഈ കൊച്ചിലെ പഠിക്കാൻ പോലും ഒരു അവസരം കിട്ടിയിട്ടുള്ളതല്ല. അങ്ങനെ അത്ര ദാരിദ്ര്യത്തില് മൂന്നാം ക്ലാസ് 4 ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തിയതാണ്. എനിക്ക് രണ്ട് മക്കളുണ്ടായി, രണ്ടുപേരെയും ഞാൻ കൂലിപ്പണിയാണെങ്കിൽ ഞാൻ രണ്ടുപേരെയും.
2: സംസാരവും ശൈലിയും ഒന്നും കേട്ടിട്ട് പഴയ ഒരു നാലാം ക്ലാസ്സിനെ അല്ല തോന്നുന്നത്. അതാ അതാ അതിനെയാണ് ജീവിതം നമുക്ക് തന്ന നേട്ടങ്ങൾ ഉള്ളതെല്ലാം. ചുറ്റുവട്ടത്തെ അനുഭവങ്ങൾ നമ്മൾ വളർത്തിയതാണ്.
1: വലിയ സാമ്പത്തികം ഒന്നും കിട്ടിയില്ല എങ്കിൽ പോലും ഞാൻ ഈ വളരെ ചെറുപ്പകാലത്ത് ഞാൻ ഇവിടുത്തെ ഒക്കെ പോയി, ഞാൻ സിറ്റിയിലായിരുന്നു എന്റെ ജീവിതം. അപ്പോ അവിടെ ഉള്ള കുറെ അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ അങ്ങനെ ഒരു ആ ഒരു ലെവലിൽ കുറെ ജീവിതത്തിന് ഒരു മാറ്റം വന്നു എന്ന് തന്നെ പറയാം.
2: അത് തന്നെ ഒരുപാട് പേരായിട്ട് സഹകരിക്കാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് കുറെ പഠിക്കുന്നു, ബാക്കി കൂട്ടുകാരിൽ നിന്നും ലോകത്തിൽ നിന്നും നമ്മൾ അറിയുന്നു. അങ്ങനെയൊക്കെയാണ് ജീവിതം മുൻപോട്ട്. എൻ്റെ മുത്തച്ഛൻ രണ്ടു കാര്യം പറഞ്ഞ നിനക്ക് നാലാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ഭടനാണ്. INA സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇൻ്റർനാഷണൽ ആർമി INA ഒരു സമരഭടനായിരുന്നു. അവർ സിംഗപ്പൂരിലായിരുന്നു. അത് കഴിഞ്ഞൊക്കെ നാട്ടിൽ വന്ന് കുടുംബമൊക്കെ ആയി. അങ്ങനെ എൻ്റെ മുത്തച്ഛനാണ് ഞാൻ പറയുന്നത്, മുത്തച്ഛൻ്റെ കാര്യമാണ്. നാട്ടിൽ വന്ന് പക്ഷെ അദ്ദേഹത്തിന് ഞാനൊക്കെ വളർന്നു വരുന്ന കാലങ്ങളിൽ ശരിക്കും എല്ലാം അറിയാമായിരുന്നു. ആ ഒരു പക്ഷേ അവർക്ക് ശാസ്ത്രത്തിൻ്റെ എന്തെങ്കിലും ടെക്നിക്കൽ ടേംസോ അല്ലെ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞു. ഞാൻ എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവം, പ്രീ ഡിഗ്രിക്ക് ഞാൻ ഗൾഫ് കോളേജിൽ ചേരുന്ന സമയത്ത് മലയാളത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും അപ്പം ചോദിച്ചോടെ മലയാളത്തിൽ എന്തൊക്കെ പാഠമുണ്ട് പഠിക്കാൻ, എന്തൊക്കെ പുസ്തകമുണ്ട്. അപ്പം ഞാനും നോക്കിയില്ല, ഞാൻ പത്താം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായാണെങ്കിൽ ഞാനും ഒന്നും നോക്കിയില്ല, ഞാൻ കൊണ്ടുവച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ ഇപ്പം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് ചെന്ന് ആദ്യം എൻ്റെ കൈ കിട്ടിയത് ബന്ധനസ്ഥനായ അനിരുദ്ധനാണ്, വള്ളത്തോളിൻ്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന പുസ്തകം. അപ്പം ഞാൻ മറ്റേ പുസ്തകത്തിന് തപ്പി എടുക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞു ബന്ധനസ്ഥനായ അനിരുദ്ധനുണ്ട്, അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ആ കസേരയിൽ. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് ആ ഓല കെട്ടിയ ആ ചെറിയ വീടിൻ്റെ ചെറു വരാന്തയിൽ കസേരയിൽ ഇരുന്നു കൊണ്ട് ആ കവിത കാണാതെ ചൊല്ലുകയാണ്. തൊട്ടൂരു പക്ഷികൾ വളർന്നു നരച്ചു മാറിൽ, തൊട്ടൂരു താടി ചുളി വീണു പരന്ന നെറ്റി, മുട്ടോളമെത്തിയ ഭുജ മുസലങ്ങളെന്നി, മട്ടോടവൻ വിലസി മേദുരദീർഘകായൻ. പത്താം ക്ലാസ് വലിയ മാർക്ക് മേടിച്ചിട്ട് പോയത് നമ്മളത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിയത്തുമില്ല. നാലാം ക്ലാസ് വരെ മനുഷ്യന് അത് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രത്യേകത എന്നറിയാം. അതുകൊണ്ട് വിദ്യാഭ്യാസം പഴയൊരു കാലത്ത് അല്പം കുറഞ്ഞു പോയി എന്ന് വെച്ച് ജീവിതം നമ്മൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. പറയണം ചേട്ടൻ, പറയണം ചേട്ടൻ.
1: ഞാൻ ഈ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച ഒരു രണ്ട് മൂന്ന് പദ്യങ്ങളുണ്ട്, എനിക്കിന്നും അത് സുഖമായിട്ട് എനിക്കത് കാണാപ്പാടം ചെല്ലാൻ ഇന്ന് അത് എനിക്കിന്ന് കഴിയും. അത്രയ്ക്ക് അത് നമ്മളെ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള നമ്മളെ മനസ്സിൽ നിന്ന് അങ്ങ് പോകില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല, കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് നമ്മളെ കുട്ടികളായിരുന്നു മക്കളായിരുന്നാലും കൊച്ചുമക്കളായിരുന്നാലും അവരെത്രത്തോളം ഉയരത്തിൽ വരാമോ അത്രത്തോളം ഉയരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നത്, അവരെ ആ വഴിയിലേക്ക് തിരിച്ചു വിട്ടാൽ അങ്ങനെ ആ സന്തോഷം നമ്മൾ കണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ
2: തീർച്ചയായും.
1: ഞാനിന്ന് വിളിച്ചത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വിളിക്കില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമ്മുടെ ദിലീപ് സാറിന്റെ സംസാരവും കവിതയും ഒക്കെ കേട്ടത് ഒരു കാരണം. രണ്ടാമതൊരു കാരണം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലഹ ടീച്ചറിന്റെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞത് മറ്റൊരു സന്തോഷം. അപ്പം നമ്മുടെ ടീച്ചറിന് എന്റെ ഒരു ജന്മദിന ആശംസ ഒരു പാട്ടിലൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു.
0: ഏത് പാട്ട്?
1: ഞാൻ ലേ ടീച്ചറിനെ ഒരു ലേ ടീച്ചറിന്റെ കുട്ടിക്കാലം ഞാനൊന്ന് ആലോചിക്കുകയാണ്. കിഴക്ക് കിഴക്ക് ഒരാന പൊന്നണിഞ്ഞ് നിൽക്കണു.
0: അത് സിനിമാ പാട്ടല്ലല്ല, നാടൻ പാട്ടല്ലേ?
1: സിനിമാ പാട്ട് ത്രിവേണി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ത്രിവേണി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്.
0: എവിടെ നിന്ന് തപ്പി പിടിച്ചോണ്ട് വരണം എന്നാണ് നേരത്തെ എന്റെ അടുത്ത്
2: തോന്നുന്നല്ലേ.
1: അതെ നസീർ സത്യൻ, ആ ഒരു സത്യനും സത്യന്റെ ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് ചേർന്ന് പാടുന്ന ഒരു ആ സീനിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഞാൻ ദേവ ടീച്ചറിന്റെ കുട്ടിക്കാലം ആ പാട്ടിലൂടെ ഒന്ന് എന്റെ മനസ്സിൽ കാണുകയാണ്.
0: അപ്പോ ആ പാട്ട് തന്നെ കേൾപ്പിക്കാം അല്ലേ?
1: ആ പാട്ട് തന്നെ, ആ പാട്ട് ഒരു ജന്മദിന ആശംസകളായിട്ട് ഞാൻ ദേവ ടീച്ചറിനെ സമർപ്പിക്കുകയാണ്.
0: ഇത് സിനിമ ഏതെന്ന് പറഞ്ഞേ? ത്രിവേണി എന്ന അതിലേക്ക് വേണ്ടി. അപ്പൊ അത് കേൾപ്പിക്കാം.
2: അതിന്റെ ഒരു അർത്ഥവും ഭംഗിയൊക്കെ വലുതാണ് പഴയ പാട്ടുകൾ. പുതിയ പാട്ടുകൾ മോശമാണെന്നല്ല, പഴയ പാട്ടുകൾക്ക് കുറെ കൂടെ നമ്മുടെ ഹൃദയവുമായിട്ട് വിളിച്ചാൻ പറ്റുന്നു. അതെ, മനസ്സുമായിട്ട്
1: നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പഴയ പാട്ടുകളെ എത്രയോ കാലം മുമ്പുള്ള പാട്ടാണ്. ഇന്ന് നമുക്കത് നല്ലതുപോലെ നമ്മുടെ മനസ്സിൽ ഇന്ന് കാണാപ്പാടം പോലെ നിൽക്കുന്നുണ്ട്.
0: പിന്നെ പിന്നെ പിന്നെ
1: അപ്പൊ രണ്ടുപേർക്കും വീണ്ടും ഒരു വലിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.
2: സന്തോഷം, നമസ്കാരം.
0: എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഇതിന് പാട്ടൊക്കെ ഈ റേഡിയോക്ക് എഴുതി എഴുതി വരുമ്പോൾ ലതാ രാജു എന്ന് പറയുന്ന ഒരു പാട്ടുകാരി വളരെ മനോഹരമായി പാടിയ ഒരു ഗായികയാണ് ലതാ രാജു. ഈ പാട്ടിൽ ലതാ രാജു പാടിയിട്ടില്ലേ? അതെ, അത് ശരിക്കും ലതാ രാജു അതിനകത്ത് പാടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ അടുത്ത കാലത്ത് ലതാ രാജു സോഷ്യൽ മീഡിയയിൽ വീണ്ടും ട്രെൻഡായി വന്ന ഒരു പാട്ടുകൂടെയാണിത് എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതിലുള്ള സന്തോഷം ശങ്കരേട്ടാ.
1: നമസ്കാരം.
0: നമസ്കാരം, വളരെ സന്തോഷം. അപ്പോ സാറിന് ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: സാറിന് ഒരു വലിയ ചെറിയ നമസ്കാരമല്ല, സാറിന് ഒരു വലിയ നമസ്കാരം. കാരണം സാറിന്റെ കവിത കേട്ട് അങ്ങനെ ആ ഒരു ഇരിക്കുകയാണ് സന്തോഷത്തോടുകൂടി.
2: എനിക്ക് വലിയ സന്തോഷമുണ്ട്, വളരെ സന്തോഷത്തോടുകൂടി ഞാൻ വലിയ നമസ്കാരം പറയുകയാണ്. ഓക്കെ,
0: അപ്പൊ പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് വീണ്ടും സന്തോഷത്തോടുകൂടി ഹൃദ്യമായി നമുക്ക് തിരികെ എത്താം. ഓരോരോ സുഹൃത്തുക്കളുമായി ശ്രോതാക്കളുമായി ഇങ്ങനെ ഒരു പൂക്കുവയിൽ നേരം പല പല വിശേഷങ്ങളും കവിതകളൊക്കെ കേട്ട് പാട്ടുകളൊക്കെ കേട്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരിക്കുക എന്നതിനേക്കാൾ എത്ര ഹൃദ്യമായി വേറെ എന്താണുള്ളത് അല്ലേ? ഒരു സായാഹ്നം സാർത്ഥകമാകുന്നത് സുരഭിലമാകുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഓരോ ശ്രോതാവും ഓരോ ദിവസം വിളിക്കുമ്പോഴും എത്രത്തോളം അടുത്ത ബന്ധുക്കളാവുന്നു എന്നുള്ളതാണ്. ഇത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമില്ല. എവിടെയോ ഇരുന്ന് വിളിക്കുന്നു, ചിരകാല ബന്ധുത്വത്തിലേക്ക് ചിരകാല സൗഹൃദത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. ഈ സായാഹ്നങ്ങൾ അവസാനിക്കാതിരിക്കട്ടെ, ഈ സായാഹ്നങ്ങൾ ഏറ്റവും സുരഭിലമായിരിക്കട്ടെ. കാലാകാലങ്ങളോളം സാധാരണ പറയുന്നത് പോലെ ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ഇത്തരം സായാഹ്നങ്ങളും സാർത്ഥകവും സുരഭിലവുമായിരിക്കട്ടെ എന്നു തന്നെ പറയാം. പ്രത്യേക പൂക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ, കവി, അധ്യാപകൻ ഒക്കെയായ ദിലീപ് കുമാർ ആനാടാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ കേൾക്കാം, ചോദിക്കാം, കവിതകൾ കേൾക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ,
0: കുറളിയോട് നിന്ന് നിർമ്മല. എല്ലാ വിശേഷങ്ങളും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
1: എല്ലാം കേട്ടോണ്ടിരിക്കന്നെ.
0: അപ്പോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദിലീപ് കുമാർ ആനാട്, കവിയാണ്, അധ്യാപകനാണ്. കവിതകളൊക്കെ കേട്ടോണ്ടിരിക്കല്ലേ?
1: എല്ലാം കേട്ടോണ്ടിരിക്കന്നെ.
0: ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിന്റെ ബർത്ത്ഡേയുമാണ്, അതാണ് ഈ പൂക്കു. അതൊക്കെയാണ് എന്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒന്ന് പൊട്ടിച്ചില്ലേ? അപ്പൊ ദിലീപ് എന്ത് ചെയ്യാൻ പറ്റും, അടിയുടെ കുറവാണ്. അപ്പൊ ദിലീപ് കുമാർ ആനാട് സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ദിലീപ് സാറിന് നമസ്കാരം. നമസ്കാരമുണ്ട്.
2: എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്കൂളിന് തൊട്ടടുത്താണ് കൊറളിയോട്.
1: കൊറളിയോട് എനിക്കറിയാം. ഞങ്ങള് പിന്നെ ക്രിസ്തുജ്യോതി സ്കൂളിന്റെ താഴെ കെട്ടിടത്തിന്റെ പണിക്ക് ഫുള്ള് ഉണ്ടായിരുന്നു.
2: ഓ, ശരി ശരി ശരി.
1: അടുത്ത് തന്നെ ഒരു വളവല്ലേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് വരെ.
2: മക്കളൊക്കെ എത്ര വളർന്നു?
1: എനിക്ക് രണ്ടു മക്കളുണ്ട്, രണ്ടുപേരും വേറെയാണ്. ഒരാള് കരുനാഗപ്പള്ളിയിലും ഒരാള് മൂന്നാനക്കുഴിയിലും
2: താമസിക്കുന്നു.
1: ഒരു മോള് ഒരു മോന്. മോള് കരുനാഗപ്പള്ളിയില്, പിന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്ന. അവൾക്ക് രണ്ട് മക്കളുണ്ട്. മൂത്ത എളുപ്പം ടി ടി സിയും ഡിഗ്രിയും കൂടെ ചെയ്യുന്നുണ്ട്. എളുപ്പ പ്ലസ് ടുവിനായി. മോന്റെ മക്കള് മോൻ എട്ടിലും മോള് മൂന്നാം ക്ലാസ്സിലും ആയി.
2: മൂന്നാം ക്ലാസ്സിലും പോകുന്നില്ല.
1: പോകുന്നുണ്ട്, ജോലി ഇല്ല സാറേ. ജോലി കുറവ്. ഓണാകുമ്പോ എങ്ങനെയാണ്?
2: തുടർച്ചയായിട്ടുള്ള മഴയൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ഒരു രണ്ടു മാസത്തോളമായിട്ട്.
1: മഴയില്ല കാരണം, പണി ഉണ്ടെങ്കിൽ മഴയൊന്നും പ്രശ്നമല്ല.
2: പണിയില്ല.
1: ചക്രപാണിപുരം സ്കൂളിലല്ലേ പഠിപ്പിക്കുന്നത്? ഞങ്ങളവിടെ അവിടെ എല്ലാം ഞങ്ങൾ അറിയാം. എന്റെ അനിയ തിരമോളിപ്പോഴും അവിടെ പഠിക്കുന്നുണ്ട്. പ്ലസ് വണ്ണിന്. സ്നേഹ എന്നാണ് പേര് അവള്.
0: എന്താ പറയാൻ വന്നു? ചക്രപാണിപുരം സ്കൂള് നിർമ്മിച്ചതിൽ കാര്യമായ പറയാം, ബാക്കി പറയാം.
1: അതിന്റെ അതിന്റെ പരിസരത്തൊക്കെ പണിയുണ്ടായിരുന്നു. അവിടെ ഒരു അംഗൻവാടിയുടെ പണിക്ക്
2: ഉണ്ടായിരുന്നിട്ടുണ്ട്.
1: ഓ, എല്ലാ സ്ഥലങ്ങളും ഈ പണിക്ക് പോണത് കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ മിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പണിക്ക്.
2: അപ്പൊ വീട്ടില്?
1: വീട്ടിലിപ്പോ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. രണ്ടുപേരുടെ എന്തോ സ്ഥലത്താണ്.
2: ആരെയും
1: ബുദ്ധിമുട്ടിക്കണ്ടല്ലേ, അവരവരെ കാര്യം നോക്കട്ടെന്നേ.
2: കുട്ടികളുടെ അച്ഛൻ?
1: എന്റെ മോക്ക് മൂന്ന് വയസ്സായപ്പോഴേ അയാള് പോയി.
2: വളരെ പ്രയാസപ്പെട്ട് കുട്ടികളൊക്കെ വളർത്തി. മോന്
1: കെട്ടിടത്തിന്റെ എന്റെ കൂടെ വരുമായിരുന്നു. ഫുള്ള് കെട്ടിടത്തിന്റെ എല്ലാ പേർക്കും അറിയാം. പിന്നെ ഇപ്പൊ സൗദിയില് ഡ്രൈവറായിട്ട് പോയിട്ട് ഇപ്പൊ 5 മാസം ആയതേ
2: ഉള്ളൂ. അത് സാരമില്ല, ജീവിതം ഇങ്ങനെയൊക്കെയാണ്. സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെ സാധാരണ പോകാറുള്ളൂ. അങ്ങനെ പോകുന്നിടത്ത് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല രീതിയിൽ എത്താൻ പറ്റിയത്. അത്രയും കഷ്ടപ്പെട്ട് അത്രയും കുട്ടികളെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാവാത്ത തരത്തിൽ അവരെ നോക്കി വളർത്തിയെടുത്ത് അവരെയും ജീവിക്കാൻ പ്രാപ്തരാക്കിയല്ലോ. അവരെയും ജീവിക്കാൻ
1: അവൻ പഠിക്കൂല, ചെറുക്കൻ പഠിക്കും, സ്കൂളിൽ പോകൂലേ ഇരുന്ന്. മോള് പഠിക്കുമായിരുന്നു, മോള് നല്ല പഠിക്കുമായിരുന്നു.
2: പിന്നെപ്പൊ
1: അതിന്റെ ട്രൈഫായപ്പോഴേ അതിന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴേ തന്നെ പ്ലസ് ടു എഴുതി എടുത്ത് കമ്പ്യൂട്ടർ എഴുതി. ഇപ്പൊ
2: അവർക്ക് രണ്ടാൾക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കണം.
1: ഇത് കുറച്ചേ ഉള്ളു വെച്ചിട്ട്.
2: ശരി, അപ്പൊ ഏത് പാട്ടാണെന്ന്?
1: എനിക്കിന്ന് നമ്മളെ ലേഖകൊച്ചിന്റെ പിന്നെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് കണ്ണാടി പുഴയുടെ തീരത്ത് നിൽക്കുന്ന കണിക്കൊന്ന പൂവണിഞ്ഞെന്നുള്ള പാട്ടാണ് ലേഖ ടീച്ചർക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: അപ്പൊ ബർത്ത്ഡേക്ക് കണിക്കൊന്ന പൂവണിയട്ടെ.
1: പൂവണിയട്ട്, പൂവണിയട്ട്, ഒരുപാട് കാലം പൂവണിഞ്ഞ് അങ്ങനെ തഴച്ച് വളരണം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള, ഇന്നത്തെ നമ്മളെ വയോജന പിന്നെ പരിപാടി നല്ല ഫേമസ് ആയിട്ട് പോവേണ് കേട്ടോ.
0: ആ, ഇപ്പോ ഇന്നൊക്കെ കേൾപ്പിച്ചതല്ലേ?
1: ഓ, പിന്നെ ഇന്ന് ഇന്നലെ എല്ലാം കേട്ടായിരുന്നു. അത് വേണം, അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മളെ പോലെ അറിവില്ലാത്തവർക്ക് അത് ഒരു ഉപകാരമാണ്. അത്
0: പിന്നെ പിന്നെ
1: നിങ്ങൾ അവതരിപ്പിക്കുന്നത്.
0: ഓ, ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ സന്തോഷത്തോടെ. പറയുമ്പോ നമ്മൾ ഒരു സന്തോഷം പറയണമല്ലോ. അടുക്കള എന്ന പരിപാടി 500 എപ്പിസോഡ് ആവുകയാണ്. അപ്പോ 28-ാം തീയതി ചെറിയൊരു ആഘോഷം, അടുക്കള ആഘോഷമുണ്ട്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ രാവിലെ കൃത്യം 11 മണിക്ക് കരുണാസായി റേഡിയോയിൽ എത്തിച്ചേരുക എല്ലാ ശ്രോതാക്കളും. ജൂലൈ 28-ാം തീയതി അടുക്കളയുടെ 500-ാം എപ്പിസോഡിന്റെ അടുക്കള ആഘോഷം.
1: അടുക്കളയില് നമ്മള് ആറന്മുള നടക്കും പോലെ എല്ലാ വിഭാഗങ്ങളോടുള്ള സദ്യ ഉണ്ടല്ല, സദ്യ ഒരുക്കുമല്ല.
0: ഒരു വള്ള സദ്യ അല്ലെങ്കിൽ ഒരു വഞ്ചി സദ്യ എങ്കിലും നമുക്ക് ചെയ്യാം.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ ഇതെല്ലാ ശ്രോതാക്കളെയും അറിയിക്കുന്നതായിട്ട് കൂടെ കരുതിക്കൊള്ളുക.
1: ഓ ശരി.
0: അപ്പൊ നമ്മൊരു കവിത കേട്ടിട്ടേ.
1: ആ, സാറിന്റെ ഒരു കവിത കേൾക്കണം. ബർത്ത്ഡേ അല്ലേ, ആയിപ്പോയി.
0: ആ,
2: ഹലോ, ഹലോ, കേക്കാം. കവിത ചൊല്ല, കവിത ചൊല്ല. കവിതയുടെ പേര് ഐലാൻ നീ ഉറങ്ങുക എന്ന. ഐലാൻ,
1: ഐലാൻ,
2: ആ ഐലാൻ നീ ഉറങ്ങുക എന്നാണ് കവിതയുടെ പേര്. ഐലാൻ കുർദി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇങ്ങനെ വള്ളത്തിൽ പലായനം ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ പലായനം ചെയ്യുമ്പോൾ വള്ളത്തിൽ നിന്ന് വഴുതി വീണുപോയൊരു കുഞ്ഞ് പിറ്റേ ദിവസം തീരത്ത് മരിച്ച് അടിഞ്ഞു കിടക്കുകയാണ്. ആ ചിന്ത നമ്മളുണ്ടാക്കുന്ന അത്തരത്തിലൊരു കവിതയായിരുന്നു. ഐലാൻ ഉമ്മയുണങ്ങിയ നെറുകയും ഉപ്പുവരട്ടിയ ദേഹവും തിരകൾ തലോടുന്നു. ഉമ്മയുണങ്ങിയ നെറുകയും ഉപ്പുപരട്ടിയ ദേഹവും തിരകൾ തലോടുന്നു. കേൾക്കുന്നില്ലേ കാറ്റലകൾ പറയുന്നതൊന്നും, നീട്ടി വിളിക്കുന്നു നിന്റെ അച്ഛൻ കരളുപകുത്തു തരുന്ന സ്നേഹത്തോടെ. എപ്പോഴും നീ ഓമനിക്കാറുള്ള വെളുത്ത പൂച്ചയും വീടുവെട്ടെങ്ങോ ഇറങ്ങി മറഞ്ഞു. നെഞ്ചിൻ കൂട്ടിലനക്കമില്ല, നിശ്വാസത്തിനിളം ചൂടുമില്ല. ആകാശമിരുളുന്നോ പ്രഭാതത്തിലേ, പാദങ്ങളിൽ വന്നു ചുംബിച്ചു തേങ്ങി തിരികെ മടങ്ങുന്നു നുരയുന്ന തിരകളും. തീരം തേടും പിടച്ചിൽ നെഞ്ചോടു ചേർത്ത നിധി നീ കെട്ടുവള്ളത്തിൽ നിന്നുർന്നു നെഞ്ചു പൊട്ടി ഒരമ്മ കണ്ണീരുണങ്ങിക്കരഞ്ഞു തളർന്നിവിടെ ബോധം മറഞ്ഞവളായി ശയിക്കുന്നു. ആഹ്ലാദത്തിൻ തിരുമുറ്റവും വിട്ട് പടിയിറങ്ങുന്നവർ അഭയാർത്ഥികൾ. കുടനീർത്തിയ ആകാശത്തിൻ ചുവട്ടിൽ കടൽ തീർത്ത മണൽശയ്യയിൽ തിരകളുടെ താരാട്ടിൽ ഐലാൻ കുർദി നീ ഉറങ്ങുക. നിന്റെ സ്വപ്നങ്ങളിൽ നിലാവു നിറയട്ടെ ആകാശവും നക്ഷത്രപൂരിതമാകട്ടെ. നിന്റെ സ്വപ്നങ്ങളിൽ നിലാവു നിറയട്ടെ ആകാശവും നക്ഷത്രപൂരിതമാകട്ടെ.
0: ഒരു സദസ്സിലായിരുന്നെങ്കിൽ നമ്മള് എണീറ്റ് നിന്ന് കൈയടിക്കുമായിരുന്നു അല്ലേ?
1: അങ്ങനെയൊന്നുമില്ല,
2: ഒരുപാട് വേദികളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്.
0: ഈ കേൾക്കുന്ന കണ്ണു നിറഞ്ഞു പോയി,
2: അതാണെന്നേക്കാൾ
0: വലിയ അവാർഡ് വേറെ ഒന്നുമില്ല.
1: സദസ്സിലായിരുന്നെങ്കിൽ
2: സ്വീകരിച്ചിരിക്കുന്നു ആ വാക്കുകൾ നിങ്ങളുടെ ഇപ്പൊ ചേച്ചിയുടെ നിർമ്മല ചേച്ചിയുടെ വാക്കുകൾ ആയിരം കൈ തന്ന സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത്. ആ കണ്ണുനീർത്തുള്ളിൽ എന്റെ ഹൃദയത്തിൽ പതിച്ചിരിക്കുന്നു.
0: അപ്പോ പാട്ടിലേക്ക് പോവോ? ദിലീപ് സാറിനോടും പറഞ്ഞു.
1: ദിലീപ് സാറിനോട്, ദിലീപ് സാറിനോട് ഇനി എന്തോന്ന് പറയാം. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കവിത കേട്ടതിന് ഒരായിരം നന്ദിയുണ്ട്.
2: സന്തോഷം. നന്ദി, നന്ദി, നന്ദി.
0: അപ്പോ ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് ആലപിച്ച്, എസ് പി വെങ്കടേഷ് എന്താണ് ഈണമിട്ട ഭാര്യ എന്ന ചിത്രത്തിലെ കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കുന്ന കണിക്കുന്ന മലരണിഞ്ഞു എന്ന പാട്ട് ലേഖ ടീച്ചർക്ക് ജന്മദിനാശംസയായി സമർപ്പിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, കരുണാസായി റേഡിയോ പ്രക്ഷേപണം ചെയ്തു വരുന്ന അടുക്കള എന്ന പരിപാടി 500 എപ്പിസോഡാവുകയാണ്. ജൂലൈ 28 500-ാമത്തെ എപ്പിസോഡ് പൂർത്തിയാകുന്നത്. ഒരു കമ്മ്യൂണിറ്റി റേഡിയോ എന്ന നിലയിൽ ഒരു പ്രത്യേക പ്രോഗ്രാം 500 എപ്പിസോഡ് തുടർച്ചയാവുക എന്നത് ഏറെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആഘോഷം ജൂലൈ 28 രാവിലെ 11 കരുണാസായി റേഡിയോയിൽ വെച്ച് നടക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് പ്രത്യേക പോക്കുവേയിലേക്ക് വീണ്ടും തിരികെ എത്താം. പ്രത്യേക പോക്കുവേയിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിതൻ കവിയും അധ്യാപകനുമായ ദിലീപ് കുമാർ ആനാടാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, കവിതകൾ കേൾക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
1: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി.
0: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ സ്നേഹിതനും കവിയും അധ്യാപകനുമായ ദിലീപ് കുമാർ ആനാടാണ്. നമസ്കാരം പറഞ്ഞ അദ്ദേഹത്തോട് സംസാരിക്കാം.
1: നമസ്കാരം സാർ. ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമസ്കാരം. കരുനാഗപ്പള്ളി.
1: അല്ല, കൊല്ലം ജില്ല മൂന്ന് കാര്യം കൊണ്ട് വിദ്യാസമ്പന്നമാണ്. ഒന്ന് പിന്നെ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. രണ്ട് കശുവണ്ടിപ്പറ്റിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. പിന്നെ മൂന്ന് മത്സ്യസമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായ ജില്ല.
2: ഞാൻ നാലാമത് ഒന്നുകൂടെ പറയും. മനുഷ്യത്വവും സ്നേഹവും.
1: എന്താ
2: ഞാൻ പറഞ്ഞത്? കുറഞ്ഞുപോയോ?
1: ഇല്ലല്ല.
2: മനുഷ്യത്വവും സ്നേഹവും നല്ല പ്രകടമാണ് അവിടുത്തെ ഒരു ജീവിതത്തിന്റെ പ്രത്യേകത. അതാണ് ഒരു പക്ഷേ ആ പ്രകൃതിയൊക്കെ കൂടെ മനുഷ്യന് കൊടുത്ത. ഒരു വശത്ത് കടല്, മറുവശത്ത് നിറച്ച് കായലുകൾ ഏതാണ്ട് അങ്ങനെയൊക്കെയുള്ള അതിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച ആളുകൾ ജീവിച്ചതിൻ്റെ ഒരു ഇതായിരിക്കാം. ആളുകളുടെ ഒരു ഹൃദയവിശാലതയും ആ ഒരു സ്നേഹവും ഒരു എളിമയും ഒക്കെയുള്ള ഭാവം ഒരു പക്ഷെ അതിൻ്റെ പ്രത്യേകത ആയിരിക്കാം. എനിക്കത് ഇഷ്ടമാണ്.
0: ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഥാപ്രസംഗം നടക്കാധികരുള്ള സ്ഥലം കൊല്ലമാണ്.
2: കൊല്ലം ഹർഷകുമാർ,
0: പിന്നെ അയ്യലെ ഉണ്ണികൃഷ്ണൻ,
1: പ്രമുഖരായ ആൾക്കാരൊക്കെ ഉണ്ട്.
2: വെളിനല്ലൂർ വസന്തകുമാരി.
0: നമ്മള് കൊല്ലംകാർക്ക് ഒരു പുതിയ പരിപാടി, പുതിയ കാര്യം പറഞ്ഞു.
1: പള്ളിക്കര കൊല്ലമല്ല, എറണാകുളം കേട്ടോ.
2: എന്റെ ഒരു ബന്ധത്തിൽ വെളുന്നല്ലൂർ വസന്തകുമാരി എന്റെ ഒരു വലിയമ്മയായിട്ട് വരും. അമ്മയുടെ കുടുംബത്തിന്റെ ഒരു ബന്ധുവാണ്.
0: പാരമ്പര്യം ഉള്ളതുകൊണ്ടായിരിക്കണം. ദിലീപ് കുമാർ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു കഥാപ്രസംഗത്തിന്റെ ഒരു ടച്ച് ഉണ്ട്.
1: പള്ളിക്കര കൊല്ലമല്ല, എറണാകുളമാണ്.
2: പള്ളിക്കര എറണാകുളം.
1: അല്ലല്ല, പള്ളിക്കര ഞാൻ ഓവർക്കാളം എന്ന് പറഞ്ഞ പള്ളിക്കര എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
2: ശരി ശരി ശരി. പിന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോ എന്ത് ചെയ്യുന്നു? എന്താ ജോലി, ജീവിത?
1: അല്ല, ഞാൻ ബ്ലൈൻഡ് ആണ്.
2: എന്താ? ഓ ശരി ശരി ശരി.
1: ബ്ലൈൻഡ് ആണ്, ബ്ലൈൻഡ് ആണ്. യാത്ര ചെയ്യുന്ന
2: കണ്ണിൽ വെളിച്ചമില്ലെങ്കിലും ഹൃദയത്തിൽ ഇഷ്ടംപോലെ വെളിച്ചമുണ്ട്. അത് താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും. മനസ്സിന്റെ വെളിച്ചം, സ്നേഹത്തിന്റെ വെളിച്ചം, അത് വളരെ വലുതാണ്. അതിനപ്പുറത്തേക്ക് ഒരു വെളിച്ചവും ഇല്ല.
1: ഞാൻ കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന
2: കുടുംബമൊക്കെ
1: ഫാമിലിയില്ല, കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം നോക്കുന്നുണ്ട്.
2: ശരി ശരി. ഇപ്പോ കല്യാണം നോക്കുന്നുണ്ട്. ഈ പിന്നെ നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന എഴുത്ത് സമ്പ്രദായം, ബെയ്ലി ലിപി, അതൊക്കെ അതൊക്കെ അറിയില്ലേ? ഓ ശരി ശരി ശരി.
0: നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാനൊക്കെ പറ്റും.
2: ഇല്ല, ഇതിലൊന്നും കഴിവില്ല. അത് ഒരു കാര്യം എന്താ പറഞ്ഞാ, ഏതെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നു പോയാൽ മറുവശത്ത് വല്ലാത്ത കഴിവുകളെല്ലാം കൂടി വരും. വൈക്കം വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി ഇപ്പോ ഇവിടെ എത്തിയിരിക്കുന്നേ, ലോകമറിയുന്ന ആളായില്ലേ വലിയ
1: പാട്ടുകാരി.
2: ഓരോരുത്തർക്കും ലോകചരിത്രത്തിൽ തന്നെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് പുറകോട്ട് നിൽക്കാതെ മറ്റ് പല പല മേഖലകൾ വെട്ടിപ്പിടിച്ച നൂറുകണക്കിന് ആളുകൾ ലോകത്ത് ധാരാളമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട്. അപ്പൊ ഒന്നിലും എനിക്കിതേ ഉള്ളൂ എന്ന് കരുതണ്ട, മറിച്ച് അതിൽ കുറവുണ്ടെങ്കിൽ വേറൊരിടത്ത് എനിക്ക് കൂടുതലുണ്ടാവും എന്ന് കരുതിക്കൊണ്ട് സധൈര്യം മുന്നേറുക, ഉറപ്പായിട്ടും എത്തും. ഈ ലിപിയൊക്കെ പഠിച്ചെടുക്കാൻ അത്ര വലിയ പ്രയാസമൊന്നും വരാൻ വഴിയില്ല.
0: ജനറൽ നോളജിനോട് ഇത്രമാത്രം താല്പര്യമുള്ളോ? കൊല്ലത്തിന്റെ പ്രത്യേകത എത്ര എത്ര ജനറൽ നോളജുകളോട് താല്പര്യമുള്ള ആളാ?
2: അതാണ് ഓരോന്നും അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ നമ്മൾ പുറകോട്ടല്ല. അതാണ് ജീവിതത്തിന്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്തുന്നിടത്താണ് ജീവിതത്തിന്റെ ഭാഗം. ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തിട്ടല്ല വിഷമിക്കുന്നത്. അതിൽ വലിയ കഴിവുള്ളയാണ്. ഒരാളും കഴിവില്ലാത്തവരല്ല, എല്ലാവരും കഴിവുകളുണ്ട്. അവരവരുടേതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കഴിവുകൾ. ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, 10-40 കുട്ടികളുടെ ക്ലാസ്സാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് കണക്ക് പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ബഷീർ പണ്ട് പറഞ്ഞതൊക്കെ ഒന്നും കൂട്ടിയാൽ എന്ത് കിട്ടും, മിണി വലിയ ഒന്ന് കിട്ടും, അല്ലാതെ രണ്ടെന്ന് പറയാനുള്ള ആ ഒരു ശേഷി കുട്ടിക്കില്ല. കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല, ഒരു കണക്കും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ടീച്ചർ അവനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ടീച്ചർ ഇരിക്കാൻ പറഞ്ഞിട്ട് അവനറിയാതെ ടീച്ചർ കുറേ നേരം അവനെ വീക്ഷിച്ചു. അപ്പൊ ഇടയ്ക്ക് അവൻ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെ അവനെ കൂടുതൽ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്ക് അവനിടയ്ക്ക് മേശപ്പുറത്ത് വല്ലാതെ താളം ഇടുന്നുണ്ട്. അധ്യാപകക്ക് മനസ്സിലായി ഇവന്റെ മേഖല അതാണ്. അവൻ പിന്നെ ആ നിലയ്ക്ക് മാറ്റി അവനെ അത്തരം ഒരിടത്തേക്ക് പഠിപ്പിക്കാൻ അയച്ചപ്പോൾ അവൻ അറിയപ്പെടുന്ന വലിയൊരു മ്യൂസിഷ്യനായിട്ട്, സംഗീത പ്രവർത്തകനായിട്ട്, അല്ലെങ്കിൽ വാദ്യോപകരണത്തിന്റെ ഒരു ഉപയോക്താവായിട്ട് അവൻ മാറി വളർന്നു. അത് ലോകത്തിന്റെ പ്രത്യേകതയാണ്.
1: ഞാൻ പാട്ട് പാടാനൊക്കെ പോകും കേട്ടോ.
2: പോവല്ലേ? ഒരു പാട്ട് ഇങ്ങോട്ട് പാടിയട്ടെ. ആ സമ്മാനം കിട്ടിയുണ്ട്. അപ്പൊ ഒരു പാട്ട് ഇങ്ങോട്ട് പാടിയട്ടെ, അത് കേക്കട്ടെ. ഞങ്ങള് വേണം, പിന്നെ
0: ഉറപ്പായിട്ട്
2: വേണം. അതാണല്ലോ ഈ ഒരു ആ മതി മതി, പോക്കുവയലിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ. അങ്ങോട്ട് മാത്രമല്ല,
1: ഒരു ദളം മാത്രം ഇടർന്നൊരു ചെമ്പനി മുകുലമായി.
2: നന്നായിരിക്കുന്നു. എന്ത് ദോഷമുള്ളത്? വളരെ നന്നായിട്ട് പാടിയിരിക്കുന്നു. ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്.
1: ഒരു പാട്ട് വേണം സാർ. ആരവ എന്ന ചിത്രത്തിലെ മുക്കുറ്റി ചിത്രാണി കാരം പറഞ്ഞു പറിച്ചു വെച്ചിട്ടാണ്.
0: തരാലോ?
1: ഹലോ,
0: അതിനു മുമ്പ് ഒരു ചെറിയ ഒരു കവിത കേൾപ്പിക്കട്ടെ? അത് വേണമല്ലോ. കവി നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ തീർച്ചയായിട്ടും കവിത കൂടെ കേട്ട് പോയാല് അതിനൊരു ഓളം ഉള്ളു. അപ്പൊ ഒരു കവിത കേൾക്കാം.
2: ഒരു ഗദ്യ കവിത, ചെറിയൊരു കവിത. കവിതയുടെ പേര് ഹാൾമാർക്ക്. ഹാൾമാർക്ക് എന്ന് പറയുമ്പോൾ അറിയാം, ഈ സ്വർണത്തിലൊക്കെ അതിൻ്റെ പരിശുദ്ധി അടയാളപ്പെടുത്തുന്ന സംഗതിക്കാണ് ഹാൾമാർക്ക് എന്ന് പറയുക. ഗദ്യ കവിതയാണ്. സ്നേഹച്ചരടിൽ അച്ഛൻ ചാർത്തിച്ച സ്വർണത്താലി അന്ത്യദിനങ്ങളിലൊന്നിൽ ഇനി നിനക്ക് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ് അമ്മ പോയത്. സ്നേഹച്ചരടിൽ അച്ഛൻ ചാർത്തിച്ച സ്വർണത്താലി അന്ത്യദിനങ്ങളിലൊന്നിൽ ഇനി നിനക്ക് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ് അമ്മ പോയത്. പ്രയാസങ്ങൾക്കിടയിൽ ഒരു നാൾ ഓർമ്മച്ചെപ്പിലിരുന്നത് തലനീട്ടി. തിരിച്ചും മറിച്ചും വീണ്ടും വീണ്ടും പരിശോധിച്ച തട്ടാൻ ഹാൾമാർക്ക് ഇല്ലെന്ന് പറഞ്ഞ് ഒടുവിലത് തിരികെ തന്നു. ഇതാണ് ഹാൾമാർക്ക് എന്ന് പറയുന്ന ആ ഗദ്യ കവിത. സന്തോഷം.
0: അപ്പൊ കവിതയ്ക്ക് ശേഷം പാട്ടിലേക്ക് പോകാമോ?
1: പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
0: പറഞ്ഞോളൂ, ആർക്ക് വേണ്ടിയിട്ടാണ്?
1: പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്. ശിവ കുമരകം.
0: പിന്നെ
1: ടി വി മുഹമ്മദ് വടക്കേബാബുവിന്റെ ഒരു പാലക്കാട് പട്ടമ്പി.
0: ഓ
1: പിന്നെ കരുണാസായി റേഡിയോ സ്റ്റേഷൻ എത്തുന്ന എല്ലാ ശ്രോതാക്കൾക്കും
0: ശരി, എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ.
1: ഓക്കെ, താങ്ക് യു.
0: ഭരതൻ സംവിധാനം ചെയ്ത ആരവം എന്ന ചിത്രത്തില് എം ജി രാധാകൃഷ്ണൻ എന്താണ് ഈണമിട്ട് കെ ജെ യേശുദാസ് പാടിയ അതിമനോഹരമായ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മുക്കുറ്റി, തിരുതാളി, കാടും പടലും തന്നെയാണ് എന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഈ പാട്ടില് അഭിനയിക്കുന്നത് ഒരു തോക്കൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്താണ് നെടുമുടി
1: അഭിനയിക്കുന്നത്?
0: അത് തന്നെയാണ്, അത്രയും പ്രത്യേകതകളുള്ള ചിത്രമാണ്.
2: എഴുത്ത് ഉടൻ സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്നും വിവാഹ ജീവിതം ഉണ്ടാകട്ടെ എന്നും അങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്നായി മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് വളരെ ഹൃദയപൂർവ്വം ഞാനും ആശംസിക്കുന്നു.

0: അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവർ കവിത കൊള്ളാമായിരുന്നു നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതും ഒക്കെ മറക്കാനാവാത്തൊരു അനുഭവമാണ്. ഇനി വളരെ സന്തോഷകരമാണ് ആയിട്ടാണ് തോന്നിയത് ഈ റേഡിയോ പ്രോഗ്രാമിന്, എഫ് എം റേഡിയോ പ്രോഗ്രാമിന്, അതിലുപരി ഈ പോക്കുവയിൽ എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിനുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: പ്രിയ ശ്രോതാക്കളെ, വളരെ സന്തോഷം. ഓരോ പ്രത്യേക പോക്കുവയിൽ നേരവും കവിതയും പാട്ടും ഈ എന്താണ് ഊടും പാവുമിട്ട് ഇഴച്ചേർന്ന് കേൾക്കുന്നതിൻ്റെ ഒരു ഹൃദ്യത, ഒപ്പം ഒരു സൗഹൃദം അതിലോട് മെനഞ്ഞു ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദ്യത, ഇതൊന്നും ഒരിക്കലും എന്താണ് നിസ്സാരമല്ല എന്നാണ് എനിക്ക് പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ബുധനാഴ്ച വൈകുന്നേരം വെറുതെ ഇരിക്കുന്നു, പക്ഷെ നമ്മളൊരു സ്നേഹിതനെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്നേഹിതയെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നു. ഒരു പരിചയമുണ്ടാകുന്നു, നിതാന്തമായ ഒരു സൗഹൃദം അതിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മൾ കേൾക്കാൻ സാധിക്കുന്നു, ആ പുസ്തകം നമുക്ക് അന്വേഷിച്ച് പോകാൻ സാധിക്കുന്നു. ഇന്ന് പിന്നെ സരസ്വതി വിലാസം ഗ്രന്ഥശാലയിൽ നിന്ന് എന്തുകൊണ്ടോ വിളി വന്നില്ല. സാധാരണ കവികളൊക്കെ അധ്യാപകരൊക്കെ സംസാരിക്കുമ്പോൾ ഹരിഹരദാസ് വിളിക്കുകയും പുസ്തകത്തെക്കുറിച്ച് അന്വേഷിക്കുകയും സരസ്വതി വിലാസം ഗ്രന്ഥശാലയിൽ ആ പുസ്തകം ഉണ്ടാവണം എന്ന് നിർബന്ധം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരുപാട് വായനക്കാരെ ഈ പരിപാടിയിലൂടെ എന്താണ് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ കൊണ്ട് വായിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലളിത ഒരു അസുഖമൊക്കെ ബാധിച്ച് എന്താണ് ആശുപത്രിയിലായതുകൊണ്ടായിരിക്കണം വിളിക്കാത്തതൊക്കെ, ഇവിടെ നിന്ന് അന്വേഷിച്ചൊക്കെ പോയി, പക്ഷേ ലളിത ആശുപത്രിയിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തരം പരിപാടികളിലൂടെയാണ് ലളിത എന്നൊരു വായനക്കാരിയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായനക്കാരുടെ ഇടയിലേക്ക് പുതിയ കവിതകളും കവികളെയൊക്കെ പരിചയപ്പെടുത്തുന്നതിൽ ശ്രോതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുള്ള സന്തോഷം ഒട്ടും ചെറുതല്ല. ഇന്ന് ദിലീപ് കുമാർ ആനാട് എന്ന കവി എത്രയോ ഹൃദ്യമായ നല്ല നല്ല കവിതകൾ പാട്ടുകളോടൊപ്പം നമുക്ക് ചൊല്ലിക്കേൾപ്പിച്ചു. ഹൃദയത്തിൽ നിന്നത് മാഞ്ഞു പോകുന്നില്ല. ഈ ദിവസവും ഈ പോക്കുവയിൽ നേരവും നിതാന്തമായി നമ്മുടെ ഓർമ്മകളിൽ നിൽക്കട്ടെ, ചാരുതയാർന്ന് അത് നമ്മുടെ സൗഹൃദത്തോട് ചേർന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി 28-ാം തീയതി നടക്കുന്ന അടുക്കളയുടെ പ്രത്യേകമായ ചെറിയ ആഘോഷവേളയിലേക്ക്, 500-ാം എപ്പിസോഡിൻ്റെ അടുക്കള ആഘോഷത്തിലേക്ക് രാവിലെ 11 മണിക്ക് എല്ലാ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ നേരത്തിൽ നിന്ന് പടിയിറങ്ങുന്നു. അടുത്ത ബുധനാഴ്ച മറ്റൊരു സ്നേഹിതനോ സ്നേഹിതയുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം, കേൾക്കാം. ഇന്ന് ഇതുവരെ ഉണ്ടായിരുന്നത് ദിലീപ് കുമാർ ആനാട്, കവി, അധ്യാപകൻ, ഒപ്പം സൗഹൃദപൂർവ്വം ചേരുന്നത് സ്വന്തം മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ആർത്തവ വിരാമവും ഭക്ഷണക്രമവും. ആർത്തവ ആരംഭം പോലെ സ്ത്രീകളുടെ ജീവിതത്തിൽ പ്രകൃത്യാ ഉണ്ടാകുന്ന ഒരു പരിവർത്തന കാലഘട്ടമാണ് ആർത്തവ വിരാമവും. ശാരീരികവും മാനസികവുമായ ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണിത്. ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മാനസിക പിരിമുറുക്കവും തരണം ചെയ്യുവാൻ കുറച്ച് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിൽ തുടർച്ചയായ 12 മാസം ആർത്തവം അഥവാ മെൻസസ് വരാതെയിരുന്നാൽ അതിനെ ആർത്തവ വിരാമമായി കണക്കാക്കാം. ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന് അനുഭവപ്പെടുന്ന അമിത ചൂട് അഥവാ ഹോട്ട് ഫ്ലഷസ്. ഇതോടൊപ്പം അമിത വിയർപ്പ്, ലഘുവായ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പോലും ഉണ്ടാകുന്ന കിതപ്പ്, ചർമ്മത്തിലെ നിറവ്യത്യാസം, മാനസിക പിരിമുറുക്കം, അകാരണമായ ദേഷ്യം, സങ്കടം, വിഷാദം തുടങ്ങിയവയും ഈ കാലയളവിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ്. ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. പലപ്പോഴും ആർത്തവ വിരാമ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന ഈ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും ആ സമയത്ത് സ്വീകരിക്കേണ്ട ജീവിതശൈലികളെയും ഭക്ഷണക്രമത്തെയും പറ്റിയുള്ള അജ്ഞതയും പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നു. ആർത്തവ വിരാമത്തോടുകൂടി സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്റെ അളവ് ശരീരത്തിൽ കുറയുന്നു. സാധാരണയായി പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾക്കും എല്ലുകളുടെ ശക്തിക്കും ഈസ്ട്രജൻ പ്രവർത്തിക്കുന്നു. ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്തുന്നതിനും മാനസിക ഉല്ലാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ നിയന്ത്രണത്തിനും ഈസ്ട്രജന് പങ്കുണ്ട്. ആർത്തവ വിരാമത്തോടടുപ്പിച്ച് ഈസ്ട്രജൻ ലെവൽ കുറയുകയും തത്ഫലമായി എല്ലുകൾക്ക് ബലക്ഷയം അഥവാ ബോൺ ഡെൻസിറ്റി കുറയുന്ന അവസ്ഥ, കൊഴുപ്പിന്റെ ഉപാപചയ പ്രവർത്തനത്തിലുള്ള തകരാറ്, മാനസികമായ അസന്തുലിതാവസ്ഥ എന്നിവ ഉണ്ടാകുന്നു. ആർത്തവ വിരാമ സമയത്തെ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി പോലെയുള്ള ചികിത്സാരീതികൾ ലഭ്യമാണ് എങ്കിലും ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ വളരെ വിജയകരമായി ആർത്തവ വിരാമത്തെ നേരിടാൻ ശരീരത്തെ സഹായിക്കും. നിത്യേനയുള്ള ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡന്റുകൾ, ഐസോഫ്ലേവോൺസ് തുടങ്ങിയ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഘടകങ്ങൾ ഉൾപ്പെടുത്തുക. പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലുമാണ് ഇവ കൂടുതലായും കണ്ടുവരിക. സോയാബീൻസിൽ അടങ്ങിയിരിക്കുന്ന ഐസോഫ്ലേവോൺസ് ഒരു സസ്യജന്യ ഈസ്ട്രജനാണ്. ഇത് ആർത്തവ വിരാമ പ്രശ്നങ്ങളെ ചെറുക്കുകയും ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് ഹൃദയ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സോയാബീൻസിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജൻ മനുഷ്യ ശരീരത്തിലെ ഈസ്ട്രജനുമായി രാസപരമായ സാദൃശ്യമുണ്ടെങ്കിലും അവ പൂർണമായും ഈസ്ട്രജന്റെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നില്ല. ശരിയായ ഈസ്ട്രജന്റെ അഭാവത്തിൽ, ഉദാഹരണത്തിന് ഗർഭാശയം നീക്കം ചെയ്തവർക്കും അണ്ഡാശയം നീക്കം ചെയ്തവർക്കും സോയാബീൻസിലെ ഐസോഫ്ലേവോൺസ് വളരെയധികം നല്ലതാണ്. അണ്ഡാശയത്തിന്റെ അഥവാ ഓവറിയുടെ സഹായത്താലാണ് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഉപാപചയ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുന്നതിനോടൊപ്പം നാരുകളടങ്ങിയ ഭക്ഷണവും ഉൾപ്പെടുത്തുക. ആർത്തവ വിരാമ സമയത്തെ പിരിമുറുക്കവും ചൂടും കുറയ്ക്കുന്നതിനായി ശാരീരിക വ്യായാമവും യോഗ, ബ്രീത്തിങ് എക്സസൈസസ് എന്നിവയും വളരെ ഫലപ്രദമാണ്. ധാരാളം വെള്ളം കുടിക്കുകയും എല്ലുകളുടെ ബലത്തിനായി കാൽഷ്യം, പ്രോട്ടീൻ തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും വേണം. ഒഴിവുവേളകൾ, യാത്ര, വായന, സംഗീതം, സുഹൃത്തുക്കളെ സന്ദർശിക്കൽ തുടങ്ങി സന്തോഷദായകങ്ങളായ നിമിഷങ്ങൾക്കു വേണ്ടി ചെലവഴിക്കുക. ജങ്ക് ഫുഡുകൾ, എരിവും മസാലയും എണ്ണയും അടങ്ങിയ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി, കാൽഷ്യം സപ്ലിമെൻറ്റുകൾ എടുക്കാവുന്നതാണ്. ഭാരനിയന്ത്രണത്തിലും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആർത്തവം പോലെ തന്നെ തികച്ചും സ്വാഭാവികമായ പ്രക്രിയയാണ് ആർത്തവ വിരാമവും. ആർത്തവ വിരാമമെന്ന് കേൾക്കുമ്പോഴേ വാർദ്ധക്യമായി എന്ന ചിന്ത വേണ്ട. ശരിയായ ജീവിതശൈലിയും ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ഒക്കെ പിന്തുടരുന്നതുവഴി ആർത്തവ വിരാമവും സന്തോഷപ്രദവും ആഘോഷവുമാക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നീതിയും ന്യായവും.

1960 ഓർഫനേജ് ആൻഡ് അതർ ചാരിറ്റബിൾ ഹോംസ് ആക്ടിനെ കുറിച്ചാണ് ഇന്ന് നീതിയും ന്യായത്തിലും സംസാരിക്കുന്നത്. ഈ ആക്ടിലെ അധികാര പ്രകാരമാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് പ്രവർത്തിച്ചു വരുന്നത്. ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന സമിതിയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ MLA ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായിട്ടുള്ള നിരീക്ഷണ സമിതിയും നിലവിലുണ്ട്. കൂടാതെ ജില്ലകളിൽ സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളെ വിലയിരുത്തുന്നതിനുള്ള സംവിധാനവും നിലവിലുണ്ട്. ഹോം ഫോർ ചിൽഡ്രൻ ആൻഡ് ഓർഫനേജസ്, ഹോം ഫോർ വിമൻ ഇൻഡസ്ട്രീസ്, വൃദ്ധസദനം, അംഗപരിമിതർക്കുള്ള ഹോം, യാചക പുനരധിവാസ കേന്ദ്രം, അഗതികൾക്കുള്ള ഹോം, മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള സൈക്കോ സോഷ്യൽ പുനരധിവാസ കേന്ദ്രങ്ങൾ, ക്യാൻസർ രോഗികൾക്കുള്ള ഹോം, HIV ബാധിതരുടെ മക്കളുടെ ഹോം എന്നിവയെല്ലാം ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ്. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ്, മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയവരെല്ലാം ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ ഗുണഭോക്താക്കളാണ്. 14567 എന്നതാണ് 1456 എന്നതാണ് വയോജന ഹെൽപ്പ് ലൈൻ നമ്പർ.

0: കൂടാതെ വയോരക്ഷാ പദ്ധതി, വയോമധുരം പദ്ധതി, വയോ അമൃതം പദ്ധതി, മന്ദഹാസം പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ വയോജനങ്ങൾക്കായുണ്ട്. സർക്കാരിന്റെ നയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡ് അതിനു കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സുസ്ഥിതി ലക്ഷ്യമാക്കുന്നു എന്നതിൽ സംശയമില്ല.
1: നീതിയും ന്യായവും അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.
1: ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. മദ്യപിക്കാതെ തന്നെ ഒരാൾക്ക് കടുത്ത ലഹരിയും മദ്യപാനത്തിന്റെ എല്ലാ ശാരീരിക ലക്ഷണങ്ങളും അനുഭവപ്പെടുക. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും വൈദ്യശാസ്ത്ര ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു യഥാർത്ഥ അവസ്ഥയാണിത്. ഇതാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം അഥവാ ഗട്ട് ഫെർമെന്റേഷൻ സിൻഡ്രോം. നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഒരു മദ്യനിർമ്മാണശാല പ്രവർത്തിക്കുന്നതിന് തുല്യമായ ഒരു അപൂർവ രോഗാവസ്ഥയാണ് ഇത്. നമ്മുടെ ദഹനവ്യൂഹത്തിൽ പ്രത്യേകിച്ച് വൻകുടലിലും ചെറുകുടലിലും അമിതമായി വളരുന്ന ചിലതരം പൂപ്പലുകളോ ബാക്ടീരിയകളോ നമ്മൾ കഴിക്കുന്ന അന്നജത്തെയും പഞ്ചസാരയെയും ഫെർമെന്റേഷൻ അഥവാ പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ മദ്യമായി മാറ്റുന്ന അവസ്ഥയാണിത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം രക്തത്തിൽ കലരുകയും വ്യക്തി ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെ തന്നെ മദ്യപിച്ച അവസ്ഥയിലാവുകയും ചെയ്യുന്നു. സാധാരണക്കാരായ മനുഷ്യരിൽ ദഹന പ്രക്രിയയുടെ ഭാഗമായി വളരെ ചെറിയ അളവിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ കരളിലെ എൻസൈമുകൾ ഇതിനെ കൃത്യമായി നിർവീര്യമാക്കും. എന്നാൽ ഈ രോഗബാധിതരിൽ പ്രക്രിയ തികച്ചും വ്യത്യസ്തമാണ്. ബ്രെഡും ബിയറും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബ്രൂവേഴ്സ് ഈസ്റ്റ്, കാൻഡിഡ ആൽബിക്കൻസ്, കാൻഡിഡ ഗ്ലോബറട്ടോ തുടങ്ങിയ പൂപ്പലുകളാണ് കുടലിൽ അമിതമായി പെരുകുന്നത്. നമ്മൾ ചോറോ ചപ്പാത്തിയോ മധുരപലഹാരങ്ങളോ കഴിക്കുമ്പോൾ ഈ പൂപ്പലുകൾ അതിലെ കാർബോഹൈഡ്രേറ്റിനെ ഭക്ഷണമാക്കുന്നു. ഈ പ്രക്രിയയുടെ ഭാഗമായി വലിയ അളവിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മദ്യം കുടലിന്റെ ഭിത്തികൾ ആഗിരണം ചെയ്ത് നേരിട്ട് രക്തത്തിലേക്ക് വിടുന്നു. ഇത് കരളിന് താങ്ങാൻ കഴിയുന്നതിലും അധികമാകുമ്പോൾ രക്തത്തിലെ ആൽക്കഹോൾ അളവ് കുതിച്ചുയരുകയും ലഹരി ബാധിക്കുകയും ചെയ്യുന്നു. മദ്യപിക്കുന്ന ഒരാളിൽ കാണുന്ന എല്ലാ ലക്ഷണങ്ങളും ഈ രോഗിയിലും പ്രകടമാകും. വ്യക്തമല്ലാത്ത സംസാരം, ശരീര തുലനം നഷ്ടപ്പെടുക, തലകറക്കം, കടുത്ത തലവേദന, ഓക്കാനം, ഛർദി, മദ്യപിച്ചതിന് ശേഷമുള്ള ഹാങ് ഓവർ ലക്ഷണങ്ങൾ, വിട്ടുമാറാത്ത ക്ഷീണം, ഓർമ്മക്കുറവ്, മാനസികാവസ്ഥയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ശ്വാസത്തിലും മദ്യത്തിന്റെ മണം അനുഭവപ്പെടുക തുടങ്ങി എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകും. ആരോഗ്യമുള്ള ഒരാളിൽ പെട്ടെന്ന് ഇതുണ്ടാകാറില്ല. കുടലിലെ നല്ല ബാക്ടീരിയകളോട് സമതുലിനാവസ്ഥ തകരുമ്പോഴാണ് പൂപ്പലുകൾ വളരുന്നത്. ശക്തമായ ആന്റിബയോട്ടിക്കുകൾ ദീർഘകാലം കഴിക്കുമ്പോൾ കുടലിലെ നല്ല ബാക്ടീരിയകൾ നശിക്കുകയും ആ വിടവിലേക്ക് ഈസ്റ്റ് അതായത് പൂപ്പലുകൾ അമിതമായി വളരുകയും ചെയ്യും. പ്രമേഹം, അമിതവണ്ണം, കരളിനെ ബാധിക്കുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നിവയുള്ളവരിൽ ഈ രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. ക്രോൺസ് ഡിസീസ് പോലെയുള്ള ദഹന സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരിലും കുടലിൽ ശസ്ത്രക്രിയ കഴിഞ്ഞവരിലും ഇത് കണ്ടുവരാറുണ്ട്. ഈ രോഗം നിർണയിക്കുക എന്നത് ഡോക്ടർമാർക്ക് വലിയൊരു വെല്ലുവിളിയാണ്. പലപ്പോഴും രോഗി രഹസ്യമായി മദ്യപിക്കുന്നതാണെന്ന് വീട്ടുകാരും സമൂഹവും തെറ്റിദ്ധരിക്കാറുണ്ട്. പലരും മദ്യപിച്ച് വണ്ടിയോടിച്ചെന്ന കേസിൽ പെട്ടതിനു ശേഷമാണ് ഈ രോഗത്തെക്കുറിച്ച് തിരിച്ചറിയുന്നത് തന്നെ. രോഗിക്ക് ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് നൽകിയ ശേഷം കൃത്യമായ ഇടവേളകളിൽ രക്തത്തിലെ ആൽക്കഹോളിന്റെ അളവ് പരിശോധിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ചലഞ്ച് ടെസ്റ്റ് വഴിയാണ് ഇത് പ്രധാനമായും സ്ഥിരീകരിക്കുന്നത്. കൂടാതെ മലം പരിശോധനയിലൂടെ കുടലിലെ ഈസ്റ്റിന്റെ സാന്നിധ്യവും കണ്ടെത്താം. ശരിയായ ഡയറ്റും മരുന്നുകളും വഴി ഈ രോഗം പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റമാണ് ഏറ്റവും പ്രധാനം. പൂപ്പലുകളുടെ ആഹാരമായ കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാര എന്നിവ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണം. ചോറ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, മധുരം, ബ്രെഡ് എന്നിവ നിയന്ത്രിക്കണം. പകരം പ്രോട്ടീനും നല്ല കൊഴുപ്പുമടങ്ങിയ ഭക്ഷണം കഴിക്കുക. കുടലിലെ പൂപ്പലുകളെ നശിപ്പിക്കാൻ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഫ്ലൂക്കണസോൾ പോലെയുള്ള ആന്റി ഫംഗൽ മരുന്നുകൾ നൽകുന്നു. കുടലിലെ നല്ല ബാക്ടീരിയകളെ തിരികെ കൊണ്ടുവരാൻ പ്രോബയോട്ടിക്സ് സഹായകരമാണ്. ഇത് പൂപ്പലുകളുടെ അമിത വളർച്ചയെ തടയുന്നു. ഒരു വ്യക്തിയുടെ സാമൂഹികവും മാനസികവുമായ ജീവിതത്തെ തകിടം മറിക്കാൻ പോകുന്ന ഒന്നാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം. എന്നാൽ കൃത്യമായ വൈദ്യസഹായവും ഭക്ഷണ നിയന്ത്രണവും ഉണ്ടെങ്കിൽ ഈ അദൃശ്യ മദ്യശാലയെ നമുക്ക് ശരീരത്തിൽ നിന്ന് എന്നേക്കുമായി പൂട്ടാൻ സാധിക്കും.

നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ടതില്ല. കാരണം അവർക്കത് മനസ്സിലാവും. നമ്മെ മനസ്സിലാക്കാത്തവരോടും അധികമൊന്നും പറയേണ്ടതില്ല. കാരണം അവർക്കത് മനസ്സിലാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668 ബട്ടർല ഐസ്ക്രീം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: മേഘം പോലെയുള്ളവർ. ലോകത്തിൽ മൂന്ന് തരം ആളുകളെ കാണാം. ഏതാണ് ആ മൂന്ന് തരം? ഒന്നാമത്തേത് പെയ്യാത്ത മേഘത്തെ പോലെയുള്ളവർ. രണ്ടാമത്തേത് അവിടെ അവിടെ മാത്രം പെയ്യുന്ന മേഘത്തെ പോലെയുള്ളവർ. മൂന്നാമത്തേതോ പരക്കി പെയ്യുന്ന മേഘത്തെ പോലെയുള്ളവർ. ഈ മൂന്ന് തരം ആളുകൾ പെയ്യാത്ത മേഘത്തെ പോലെയുള്ളവർ ആരാണ്? ആർക്കും ഒന്നും കൊടുക്കില്ലവർ. അന്നപാനീയങ്ങളോ വസ്ത്രമോ തങ്ങാനിടമോ ഒന്നും ദരിദ്രർക്കോ അത്യാവശ്യമുള്ളവർക്കോ ഒന്നും കൊടുക്കില്ല. ഇത്തരക്കാർ പെയ്യാത്ത മേഘം പോലെയാണ്. അവിടെ അവിടെ പെയ്യുന്ന മേഘം പോലെയുള്ളവർ ആരാണ്? കൊടുക്കും ചിലർക്കു മാത്രം, ചിലർക്ക് ഒന്നും കൊടുക്കില്ല. അന്നപാനീയങ്ങളോ വസ്ത്രമോ തങ്ങാനിടമോ മറ്റുള്ളവയോ ചില ബ്രാഹ്മണന്മാർക്കും ചില ഭിക്ഷുക്കൾക്കും ചില ദരിദ്രന്മാർക്കും ചില ആവശ്യക്കാർക്കും മാത്രം കൊടുക്കും. മറ്റുള്ളവർക്ക് ഒന്നുമില്ല. ഇത്തരക്കാർ അവിടെ അവിടെ പെയ്യുന്ന മേഘം പോലെയാണ്. ഇനി മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് നോക്കാം. പരക്കെ

പെയ്യുന്ന മേഘം പോലെയുള്ളവർ. അവർ എങ്ങനെയാണ്? എല്ലാവർക്കും കൊടുക്കും. അന്നപാനീയങ്ങളും വസ്ത്രവും തങ്ങാനിടവും മറ്റാവശ്യമുള്ളവയും എല്ലാവർക്കും കൊടുക്കും. അയാൾ പരക്കെ പെയ്യുന്ന മേഘം പോലെയാണ്. സർവാനുകമ്പിയായ അയാൾ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ദാനം ചെയ്യുന്നു. കൊടുക്കൂ കൊടുക്കൂ എന്നതാണ് അയാളുടെ മുദ്രാമന്ത്രം. ഇടിയും മിന്നലുമായി വന്നെത്തുന്ന മഹാമേഘം പെയ്ത് നിലമായ നിലമെല്ലാം നീരു നിറയ്ക്കുന്നു. അതുപോലെ തന്നെ അയാൾ ദാനനീർ എല്ലാവർക്കുമായി വർഷിക്കുന്നു. സ്വന്തം പ്രയത്നത്താൽ സന്മാർഗികളിലൂടെ സമ്പാദിച്ച ധനം അയാൾ ആവശ്യങ്ങളുടെ കുണ്ടുകളും കുഴികളും നികത്താൻ പരക്കെ വാരിച്ചൊരിയുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂലൈ 22 സഞ്ചരിക്കുന്നു. 1822 ജൂലൈ 22. ആധുനിക ജീവശാസ്ത്രത്തിലെ വിപ്ലവകരമായ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കിയ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ ആസ്ട്രിയയിലെ ഹിംസൻഡോർഫിൽ ജനിച്ചിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം എല്ലാർ ഈശ്വരിയുടെ പാട്ട് കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിട പറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പ് നിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻ പുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം മധുശ്രീ നാരായൺ ആലപിച്ച ഗാനം.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി മമതാ ശർമ്മ പാടുന്നു

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേ ഉള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയകാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം മഞ്ജരി ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4 സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ 100 1000 എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമർത്ഥമായ കമനീയത. ഇത്രയും സുഖതസുന്ദരമായൊരു സായാഹ്നം ലോകത്തെ എവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം മൊണാലി താക്കൂർ ആലപിച്ച ഗീതം.

ഇന്ദീവരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോട് മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതടഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സന്ധ്യരാഗങ്ങളിൽ ഇനി നീതിമോഹൻ പാടുന്നു.

സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പ്രിയതെ, നീയൊരു സാന്ധ്യരാഗമായി പൂത്തു നിൽക്കുന്നു. പല്ലവി മാത്രമുള്ള ഒരു പാട്ടിന്റെ പട്ടുനൂലിഴകളിൽ ഞാൻ നിന്നെ കോർത്തെടുക്കുന്നു. കയാമ്പൂക്കളുടെ നിറമുള്ള സന്ധ്യ, അതോ ഞാവൽപ്പഴങ്ങളുടെ നിറമോ? വയലറ്റ് നിറമുള്ള പൂക്കൾ വീണുകിടക്കുന്ന കല്ലുപാലം തെരുവിൽ സന്ധ്യ ഒരുകിയ ഘടികാരം പോലെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണ്യകാലം പോലെ. സാന്ധ്യരാഗങ്ങളിൽ ഇനി നിഖിത ഗാന്ധി പാടുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ നേരം. മഴ മാറി വെയിലിന്റെ സുതാര്യത ഇങ്ങനെ നിൽക്കുന്ന ഈ സമയം ഹൃദ്യമാണ്, അതുപോലെ തന്നെ സന്തോഷദായകവുമാണ്. ഓരോ ദിവസവും പ്രത്യേക പോക്കുവയിലിൽ ആരാണെന്നറിയാനുള്ള ഉദ്വേഗം ശ്രോതാക്കൾ കാത്തു സൂക്ഷിക്കുന്നു. ഇന്ന് രാവിലെയും ചോദിച്ചു, ആരായിരിക്കുമെന്ന് ചോദിച്ചു. പക്ഷെ അതെപ്പോഴും ഒരു ഉദ്വേഗത്തിൽ തന്നെ നിൽക്കട്ടെ എന്ന് കരുതി പറയാറില്ല. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടും, എന്നാലും ആളുകൾക്കറിയാം, എന്നോട് ചോദിച്ചു കവിയാണോ അധ്യാപകനാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നാലും അത് പറയാറില്ല, അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് പോകുമല്ലോ അല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയാറില്ല. ഇന്ന് നമ്മൾ വളരെ സാദരം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, സ്നേഹിതനെ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു സന്തോഷകാര്യം പറയാനുള്ളത്, പോക്കുവെയിൽ, പ്രത്യേക പോക്കുവെയിൽ ബുധനാഴ്ചയാണ്. മറ്റെല്ലാ ദിവസവുമുള്ള പോക്കുവെയിലിൽ ഏറ്റവും പ്രിയപ്പെട്ട ലേഖ ടീച്ചർ, ശ്രോതാക്കളുടെ ലേഖ ടീച്ചറുടെ വളരെ വിശിഷ്യമായ ഒരു ജന്മദിനമാണിന്ന് എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട്, ശ്രോതാക്കളെ അറിയിച്ചുകൊണ്ട്, ലേഖയാണല്ലോ പോക്കുവെയിലിൻ്റെ ആളെന്ന് പറയുന്നത്. ഞാൻ ഒരു ദിവസം മാത്രമാണ് പോക്കുവെയിലുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താറുള്ളത്, മറ്റെല്ലാ പോക്കുവെയിലും ലേഖ ടീച്ചറാണ് അവതരിപ്പിക്കുന്നത്. അപ്പം ശ്രോതാക്കളുടെയും അതുപോലെ സ്റ്റുഡിയോയുടെ എല്ലാവരുടെയും വ്യക്തിപരമായ എൻ്റെയും പേരുള്ള എൻ്റെയും ജന്മദിനാശംസകൾ ലേഖ ടീച്ചറിന് ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രത്യേക പോക്കുവെയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പമുള്ളത് കവിയും അധ്യാപകനുമായ, അധ്യാപകൻ എന്ന് വെച്ചാൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ, ഉഴമലക്കലാണ് SNHS, അവിടുത്തെ അധ്യാപകനും ശിഷ്യ കവിയും ഞങ്ങളുടെ പ്രിയ സ്നേഹിതനുമായ ദിലീപ് കുമാർ ആനാടാണ് ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. ഉഴമലക്കൽ നിവാസികൾക്ക്, മാറിനാട് നിവാസികൾക്കൊക്കെ പരിചിതനായിരിക്കും ദിലീപ് കുമാർ ആനാട് എന്ന കവി, സ്നേഹിതൻ, അധ്യാപകൻ. അദ്ദേഹത്തെ വളരെ സാദരം, സ്നേഹപൂർവം അധ്യാപകനായതുകൊണ്ട് തന്നെ വിശിഷ്യ കുറച്ച് ബഹുമാനത്തോടുകൂടി പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാർ, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അങ്ങയ്ക്ക് പ്രത്യേക പോക്കുവയിലേക്ക് സുസ്വാഗതം.
2: നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വന്നുചേരാൻ കഴിഞ്ഞതിൽ. ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ ഞാൻ ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപകനാണ്. ധാരാളം നാട്ടുകാരുമായിട്ട് നല്ല ബന്ധവും സൗഹൃദവും ഉണ്ട്. ഞാൻ താമസിക്കുന്നത് ആനാടാണ്. ആനാട് സ്കൂളിന് അടുത്തായിട്ട് ഞാൻ താമസിക്കുന്നു. ഉഴമലക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏതാണ്ട് 19 വർഷങ്ങളായിട്ട് ജോലി ചെയ്തു വരുന്നു. നാട്ടുകാരുമായും അതുപോലെ എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നു. ഈ വെള്ളനാടിൻ്റെ ഭാഗങ്ങളിലും അതുപോലെ അരിനാടിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളും അതുപോലെ പഠിപ്പിച്ച കുട്ടികളും ഒക്കെ ഉണ്ട്. അധ്യാപനം ആകെ നോക്കിയാൽ ഒരുപാട് വർഷങ്ങളായി. സ്കൂളിലെത്തുന്നതിന് മുൻപ് വേറെ പല മേഖലകളും TTI ലെക്ചറായിരുന്നു. അതുപോലെ അതിനു മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗസ്റ്റ് അധ്യാപകനായിരുന്നു. പിന്നെ വർഷങ്ങളോളമുള്ള ട്യൂട്ടോറി അധ്യാപനം, അങ്ങനെ നീണ്ടൊരു കാലത്തിൻ്റെ കഥ പറയാൻ അതിലുണ്ട്. എന്തായാലും ഇവിടെ എത്തിയതിലും ഈ പോക്കുവെയിലിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. പ്രിയ ശ്രോതാക്കൾക്കും അതിൻ്റെ സന്തോഷവും നന്ദിയും എല്ലാം അറിയിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
1: ഒരു മലയാള അധ്യാപകൻ, പ്രത്യേകിച്ച് ട്യൂട്ടോറിയൽ കോളേജ് മുതൽ ഇതുവരെയുള്ള യാത്രയിൽ മലയാള അധ്യാപകൻ, പിന്നെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാരുമായി ഒക്കെ വളരെ നല്ല സൗഹൃദം പുലർത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വളരെ വലുതാണ്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നു. ആ ശ്രോതാവ് അധികം വൈകാതെ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തായി മാറും എന്നുള്ളതിന് ഇതിൻ്റെ പ്രത്യേകത അതാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ
3: ഹലോ
1: ഹലോ റേഡിയോയുടെ ശബ്ദം കുറച്ചു വെച്ച് ദിലീപ് കുമാർ ആനാട് സാറിന് ഒന്നുകൂടെ നമസ്കാരം പറഞ്ഞ് തുടങ്ങിക്കോളൂ. കുറച്ചോട്ടെ അതെ, അല്പം കൂടെ. ആ, ഇപ്പൊ ശരിയായെന്ന് തോന്നുന്നു. ഇനി ദിലീപ് കുമാർ സാറിനോട് സംസാരിക്കാം.
3: ദിലീപ് കുമാർ സാറിനും മധുജൻ സാറിനും രണ്ട് നമസ്കാരം.
2: നമസ്കാരം നമസ്കാരം, സന്തോഷം.
3: നമസ്കാരം. ആ, പിന്നെ ട്യൂട്ടോറിയൽ കോളേജിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് കൂടുതൽ ആഗ്രഹമുള്ളത് ഗാലക്സി മുതൽ എനിക്ക് മധുജൻ സാറുമായിട്ട് ബന്ധമുണ്ട്, ഗാലക്സി ട്യൂട്ടോറിയൽസുമായിട്ട്. അതുകൊണ്ട് എനിക്ക്
1: ഈ സംസാരിക്കുന്ന ആളിനെ എനിക്കറിയാം, പക്ഷെ ദിലീപ് കുമാർ സാറിനോട് പറയണ്ടേ ആരാണ് എവിടുന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ.
3: കരുണാസാഹിബിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ താഴെ അനശ്വര ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
2: ഓ, സന്തോഷം സന്തോഷം. ആ ആ ചായ നടത്തുന്നു അല്ലേ? വീട്ടിലാരൊക്കെയാ?
3: വീട്ടില് ഞങ്ങള് നാല് മക്കളും ഭാര്യയും ഞാനും.
2: ആ ശരി ശരി ശരി. മക്കളൊക്കെ എന്ത് പഠിക്കുന്നു?
3: ഭാര്യ ഹൗസ് വൈഫ്, മക്കള് ഒരാള് ആട്ടോ ഡ്രൈവർ, ഒരാള് ചെടി അഗ്രികൾച്ചർ ചെടിയിലെ ഡ്രൈവറും സെയിൽസ്മാനുമാണ്. അത് കഴിഞ്ഞ് രണ്ട് പെണ്ണുങ്ങള് ഇരട്ടകളാണ്. അതില് രണ്ടുപേരും ബി എ കാറാണ്. ഒരാളിപ്പോ ഒരു പോർട്ടയിലെ ഡോക്ടറുടെ പ്രൈവറ്റ് ആയിട്ട്
2: പോവാണ്. ചെറിയ കുട്ടികളായിരിക്കുന്നു, അതാ എന്ത് പഠിക്കുന്നത് എന്ന് ചോദിച്ചത്. എന്തായാലും അവർക്ക് ഓരോരോ ജീവിത മാർഗങ്ങളിലേക്ക് എത്തിയല്ലോ, അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും ധാരാളം പരിചയക്കാരുണ്ട് വേളനാട് മേഖലയിലാകെ. എത്ര വർഷമായിട്ട് കട നടത്തുന്നു?
3: ഞാന് 45 വർഷം കൊണ്ട് വേളനാട് കേന്ദ്രീകരിച്ച് മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ കടപിടിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ എനിക്ക് ഇത്തിരി കണ്ണിന് ചെറിയൊരു ഇത് വന്ന തിമിരത്തിന്റെ ഇത് വന്നതുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇത്തിരി വെയിറ്റിംഗ് എടുക്കാനുള്ള എല്ലാ ബുദ്ധിമുട്ടുമുണ്ട്. കട മതിയാക്കിയിട്ട് ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കുന്നതിന് പകരം വന്ന് ഇരിക്കും പോലെ ഇരിക്കുകയാണ്. ഇല്ല ഇല്ല, സഹായത്തിനൊന്നും ഇല്ല. ഇന്നത്തെ സാഹചര്യത്തില് ചായക്കടയൊന്നും സഹായത്തിന് ചെറിയ കടയൊന്നും ചെയ്യാൻ പറ്റൂല സാറേ.
2: പ്രയാസമാണ്, പ്രയാസമാണ്. ഗ്യാസിന്റെ വലിയ വില കൂടുതൽ.
3: ഗ്യാസ് ഇല്ല, വീണ്ടും തട്ടായി.
2: ശരി ശരി ശരി ശരി ശരി. അതുപോലെ വരുന്ന ഒരാളിനും അവരുടെ കുടുംബം നടന്നു പോകാനൊരു നല്ല പൈസ കൊടുത്താലല്ലേ പറ്റൂ. അപ്പൊ അതുമെല്ലാം ഒരു ചെറിയ കടയിൽ നിന്നുണ്ടായി വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്.
3: അതിന്ന് കിട്ടുന്നത് അവർക്ക് കൊടുത്താൽ പിന്നെ നമുക്കൊന്നുമില്ല, കിട്ടാൻ അവർക്ക് കൊടുക്കാനും ചിലപ്പോ കിട്ടൂല.
2: അതെ അതെ അതെ അതെ അതെ. എത്ര മണിക്കാ കട തുടങ്ങുന്നത് രാവിലെ?
3: ഞാൻ രാവിലെ ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് രാവിലെ ഒരു 4 മണിക്കൊക്കെ തുടങ്ങും. പക്ഷെ മഴയാണെങ്കിൽ പിന്നെ അവര് വെളിയിൽ ഇറങ്ങൂലല്ലോ.
2: അതെ അതെ അതെ.
3: അങ്ങനെ 4 മണിക്ക് തുടങ്ങും. ഒരു 11 മണി വരെ ഇരുന്നിട്ട് 11 മണിക്ക് ശേഷം തൊട്ട് മുകളിലാണ് വീട്. വീട്ടിൽ കയറി ഊണം കഴിച്ച് 2 മണിക്ക് ഇറങ്ങും. പിന്നെ എനിക്ക് കഥാപ്രസംഗത്തിൻ്റെ വലിയ താല്പര്യമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ കഥാപ്രസംഗം ഉള്ളതിന്റെ അന്ന് കൃത്യമായിട്ടും 2 മണിക്ക് ഇവിടെ ഇറങ്ങിയിരിക്കും.
2: വേദനത്തിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ അല്ലേ. മറക്കുമോ, 45 വർഷമായിട്ട് കടയൊക്കെ നടത്തി ഇങ്ങനെ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പണ്ട് വി സാംബശിവൻ, പ്രൊഫസർ വി സാംബശിവന്റെ കഥാപ്രസംഗം കേൾക്കാൻ എല്ലായിടത്തും പോയിട്ടുണ്ടാവും അല്ലേ. സൈക്കിളിലും നടന്നും വീട്ടുകാരും ഒന്നിച്ചും ഒക്കെ.
3: ഞാൻ ഒഴമലയ്ക്കൽ ചക്രവാണിപുരത്ത് ഒക്കെ അവിടെയൊക്കെ കഥാപ്രസംഗം കേൾക്കാനും നാടകം കാണാനും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച അവിടെ കല്യാണത്തിന് അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ അവിടെ അങ്ങ് അതിശയിച്ചു. ഈ പഴയ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോ
2: അതെ അതെ അതെ, സ്ഥലം അല്ലാതെ മാറിപ്പോയി. ഇപ്പൊ വലിയ നല്ല
3: റോഡാണ് മാറിപ്പോയി, വല്ലാതെ മാറിപ്പോയി.
2: സ്ഥാപനവും സ്കൂളും അമ്പലവും എല്ലാം വല്ലാതെ വികസിച്ചു. എൽ പി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിഭാഗങ്ങളെല്ലാം ഉണ്ടായി. എല്ലാ സൗകര്യമുള്ള ധാരാളം പേര് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ. നമ്മുടെ സ്കൂളിന്റെ ഒരു നേട്ടമാണത്. ഒരുപാട് പേര് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും വലിയ പ്രയാസമില്ലാതെ ആളുകൾ ജീവിച്ചു പോകുന്ന ഒരിടമാണ്. അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. അപ്പോ
1: പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
3: ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി.
1: ഒന്ന് വേണേ പാടാം.
3: പാടാം, പാടാനെന്ന് പറഞ്ഞാ അത് കഴിഞ്ഞു സാറേ.
2: അതിൽ കുഴപ്പമില്ല, അങ്ങ് പാടിയാ മതി. ഇതൊക്കെ ജീവിതത്തിന് സന്തോഷമല്ലേ.
1: അപ്പൊ ആ പാട്ടാണ് വേണ്ടത്. പാട്ടിലേക്ക് പോണതിന് മുമ്പ് ദിലീപ് കുമാർ സാറിന്റെ ഒരു കവിത നമുക്ക് അങ്ങ് കേൾക്കണ്ടേ? കവിയാവുമ്പോ പിന്നെ കവിത ചൊല്ലാതെ നമുക്ക് പാട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് എം എസ് ബാബുരാജ് എന്താണ് സംഗീതം ചെയ്ത, പി ഭാസ്കരൻ രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് ആലപിച്ച പരീക്ഷ എന്ന ചിത്രത്തിലെ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്ന പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ ആ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ഒരു കവിത കേട്ടിട്ട് നമുക്ക് ഫോൺ വിളിക്കാം. അപ്പൊ കവിതയിലേക്ക് പോ.
2: കവിതയിലെ കുറച്ച് വരികൾ നീണ്ട കവിതയായതുകൊണ്ട് മൊത്തം അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കുറച്ച് വരികൾ. എൻ്റെ ഏകാന്തം എന്ന പുസ്തകത്തിൽ രണ്ട് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്കൊരു പക്ഷി, ഏകാന്തം എന്നിങ്ങനെ രണ്ട് പുസ്തകങ്ങൾ. അതിൽ ഏകാന്തം എന്ന പുസ്തകത്തിലെ ആദ്യത്തെ കവിത ഒറ്റയ്ക്ക് എന്നൊരു കവിതയാണ്. അത് വായിക്കാം. ഒറ്റയ്ക്ക്. മുറ്റത്തു വിടരുന്ന ഓരോ പൂവും ഹൃദയത്തിൽ വന്നു തൊടുന്നു മുറ്റത്തു വിടരുന്ന ഓരോ പൂവും ഹൃദയത്തിൽ വന്നു തൊടുന്നു കാണാക്കുമ്പത്തിരുന്നു പാടുന്ന കിളികളുടെ ഈണം കരളിൻ തന്ത്രികളെ തൊട്ടുതലോടുന്നു മഴയുടെ സംഗീതവും മഞ്ഞിൻ്റെ ഈർപ്പവും നിലാവിൻ്റെ കുളിരും മനസ്സിനെ തഴുകുന്നു ഓണപ്പാട്ടിൻ്റെ ഒഴുക്ക് പോലെ ശരൽക്കാലമോമനിച്ച പുഴ ഓണപ്പാട്ടിൻ്റെ ഒഴുക്ക് പോലെ ശരൽക്കാലമോമനിച്ച പുഴ അസ്തമയ സന്ധ്യയ്ക്കും ചുവന്ന സൂര്യൻ അലിഞ്ഞ തടാകത്തിനും ഉറക്കമില്ലാത്ത തിരമാലകൾക്കും ചില്ലമാറിയിരിക്കുന്ന രാക്കിളികൾക്കും ഇരുളിലും വെളുക്കെ ചിരിക്കുന്ന പൂവിനും പ്രഭാതത്തെ പാടി വരവേൽക്കും പറവകൾക്കും രാത്രിയുടെ നോവറിയാം ചഞ്ഞു വീഴുന്ന ചട്ടൽ മഴയിൽ അകലെ വിരിഞ്ഞ മഴവിൽക്കിനക്കളിൽ തുള്ളിവഴ തങ്ങിയൊരാർദ്രമാം കാഴ്ച ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നൂറിയൊരു കണ്ണീർക്കണം പോലെ. അപ്പോ സന്തോഷം, വളരെ
3: സന്തോഷം.
2: നിങ്ങളെപ്പോലെ ഉള്ള ആളുകൾ ഇതുപോലെ സ്നേഹത്തോട് തിരിച്ചൊരു വാക്ക് പറയുമ്പോൾ നമ്മുടെയും മനസ്സ് കുളിർക്കുകയാണ്. ശരി, നമുക്ക് പാട്ടിലേക്ക്.
3: അടുത്ത മധുജൻ സാറിന് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഒരു സൈക്കിൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായമായിരുന്നു ഇവിടെ നിന്ന് എല്ലാവർക്കും.
1: പിന്നെ
3: അത് കഴിഞ്ഞ് കഥാപ്രസംഗത്തിന് എല്ലാവരെക്കാലം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്നത്തെ റംസാൻ ബീഹത്തിലെ കഥാപ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല അഭിപ്രായമുണ്ട്.
1: ആണല്ലേ,
3: ഇന്നലെ ഇന്നും
1: വളരെ സന്തോഷം. ആ അഭിപ്രായങ്ങൾ ഇതുപോലെ പറയണം. അപ്പം ആ അഭിപ്രായങ്ങളെല്ലാം പറയണം പറയണം.
3: 11-ാം തീയതിയിലെ അടുക്കള നന്നായിരുന്നു.
1: ഓക്കേ,
3: അടുക്കളയെ പറ്റി ഇവിടെ നേരത്തെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, മോശമാണെന്ന്. മോശമല്ല, അടുക്കളയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന്.
1: അടുക്കള എന്ന പേരേ ഉള്ളൂ എന്ന്.
3: പേരേ ഉള്ളൂ, അടുക്കളയല്ലേ പേര് മാറ്റിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ അന്നത്തെ അടുക്കള വളരെ ഇഷ്ടപ്പെട്ടു.
1: ഓക്കേ, അപ്പൊ ഇങ്ങനെ എണ്ണി എണ്ണി അഭിപ്രായം പറയുന്നതിൽ വലിയ സന്തോഷം.
3: പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ന് നേതാ ടീച്ചറിന്റെ ജന്മദിനം അല്ലേ?
1: അതെ, ഒരാശംസ വേണമെങ്കിൽ പറയാം.
3: 1000 ആശംസ. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ 6 അംഗങ്ങൾ ഉള്ളതിൽ ഒരു അംഗം കൂടെ ആയിരിക്കുകയാണ് കരുണാസായി റേഡിയോ.
1: അതെ,
3: അപ്പൊ ഒരാളുകൂടെ കൂടി 7 ആയി. അത് നമുക്ക് വലിയ സന്തോഷമാണ്, കാരണം വളരെ.
1: തീർച്ചയായിട്ടും. അപ്പോ ദിലീപ് കുമാർ സാറിന് ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
3: ദിലീപ് കുമാർ സാറിനും മധുജൻ സാറിനും എല്ലാവർക്കും 1000 നമസ്കാരം.
2: നമസ്കാരം, നമസ്കാരം, വളരെ സന്തോഷം.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
3: പാട്ടിലോട്ട് പോവാം.
1: ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രധാന വാർത്തകൾ. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയെ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടയിൽ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗാന്ധിജിയുടെ സത്യത്തിന്റെയും അഹിംസയുടെയും സന്ദേശം മാനവരാശിക്കാകെ ഉള്ളതാണെന്ന് ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സംഘർഷങ്ങളും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും ഉൾപ്പെടെയുള്ളവ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: രാവിലെ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ ക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ MP കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി 4 ആഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തുടരുന്ന പ്രതിഷേധങ്ങളിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. യുവജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: അത്യന്തം ദുർഭാഗ്യപൂർണ ഹെ കി ഹമാരെ ദേശ് കെ ഛാത്രോ ഓർ നൌജവാനോ കോ കുഛ് ലോഗ് അപ്നേ രാജനീതിക് സ്വാർത്ഥോ കി പൂർത്തി കെ ലിയേ ഏക് രാജനീതിക് ഔജാർ കെ രൂപ് മേ ഇസ്തമാൽ കർനേ കാ പ്രയാസ് കർ രഹേ ഹേ. പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഹമാരി സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാ കോ പൂരാ കർനേ ഓർ ഉൻകെ കല്യാൺ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹേ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്ത കോ സുന്ന ഉസ്കാ സമാധാൻ കർന യേ ഹം സബ് കി ജിമ്മേദാരി ഹേ.
0: ആധുനിക സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4 സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിംഗിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാ വിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പരിവേഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലം ഒരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ IT ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവേ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
3: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവിയും അധ്യാപകനും പ്രിയ സ്നേഹിതനുമായ ദിലീപ് കുമാർ ആനാടാണ്. കവിതകളും പാട്ടുകളും ഒക്കെ കേട്ട് ഒരു പോക്കുവയിൽ നേരം ഹൃദ്യമാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സന്തോഷദായകമായി മറ്റെന്താണുള്ളത് അല്ലെ? ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ,
4: നമസ്കാരം സാർ രണ്ടുപേർക്കും.
5: നമസ്കാരം. നമസ്കാരം.
3: നമസ്കാരം. നമസ്കാരം.
4: എന്റെ പേര് വിജയകുമാരി എന്നാണ്, തമ്പന്നൂർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ചിട്ടുണ്ട് സാറിന് അറിയാം, മഹജൻ സാറിന് അറിയാം.
5: അരുവിക്കര ഡാം കഴിഞ്ഞ് മേലോട്ട് വലുതോട്ട് പോകുന്ന ഒരു സ്ഥലം അല്ലേ? അവിടെ ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ അധ്യാപക സംഘടനയുടെ ഒരു കാര്യമായിട്ടോ വന്നത്. ഞങ്ങൾ ഒരു കുട്ടിക്ക് അവിടെ വീടൊക്കെ വെച്ചു കൊടുത്തിരുന്നു. അരുവിക്കര സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ ഉണ്ടായിരുന്നു. അച്ഛന് സുഖമില്ലാത്തതായിരുന്നു, അമ്മയില്ലായിരുന്നു. അപ്പൊ മുത്തശ്ശിയാണ് നോക്കുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ സംഘടനയുടെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KST അധ്യാപക സംഘടനയുടെ ഭാഗമായിട്ട് ഞങ്ങൾ, അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ആ സ്ഥലം ഏതാണ്ടൊക്കെ
4: പ്രോപ്പറായിട്ട് വരുന്നത് വികാസ് നഗർ എന്ന് പറയും സാറേ. നമ്മുടെ വെമ്പന്നൂര് കഴിഞ്ഞിട്ട് ഈ ചർച്ചിന്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് ഒരു ചെറിയ ഇട റോഡുണ്ട്.
5: ഓ ശരി ശരി ശരി.
4: വികാസ് നഗർ എന്ന്
5: പറയും.
4: വീട്ടില് ഇപ്പം ഞാനും മോനും മാത്രമേ ഉള്ളൂ. മോൻ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയതേ ഉള്ളൂ. മോൻ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത്.
5: മാതൃഭൂമിയിലാണ്?
4: മാതൃഭൂമിയിലാണ്, വഞ്ചിയൂര്.
5: വഞ്ചിയൂര്.
4: പിന്നെ മോള് ക്രൈസ്റ്റ് നഗർ കോളേജിലാണ്, ലെക്ചറാണ്. സാറിന് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്.
5: സബ്ജക്ട് ജേർണലിസ്റ്റ്
4: രണ്ടുപേരും വെള്ളന സ്കൂളില് ഹൈ ലെവലിലൊക്കെ ജയിച്ച
5: കുട്ടികളാണ് രണ്ടുപേരും.
4: പ്രീ ഡിഗ്രിക്ക് മോൻ പഠിച്ചത് ബയോളജി സയൻസ് ആയിരുന്നു. അപ്പൊ അവന് ഡോക്ടർ ആവണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ എന്തോ അതിനോട് നമുക്ക് പറ്റിയില്ലായിരുന്നു എന്ന് പറയാം സാമ്പത്തികമായിട്ട്. ഞാൻ വീട്ടിൽ തന്നെ സാറേ. ഞാൻ ഒത്തിരി ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ആധാരയിലത്തെ ഓഫീസിൽ 3-4 വർഷം വർക്ക് ചെയ്തു. ഫൈനാൻസിൽ അങ്ങനെ ഈ മക്കളെയൊക്കെ പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട്
5: അഭിമാനമുണ്ട്
4: സാറേ. കാരണം മക്കളുടെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്.
5: രണ്ടുപേരും
4: രണ്ടുപേരെ പറ്റി എനിക്ക് നല്ല
5: അഭിമാനമാണ് സാറേ.
4: ഇല്ല, മോളെ കല്യാണം കഴിഞ്ഞു. മോളെ അയച്ചിരിക്കുന്നത് വേങ്കവള പ്രോപ്പർ ബ്ലോക്ക് ഓഫീസിന്റെ
5: അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ മോനെ ഞാൻ താമസിക്കുന്നിടത്തേക്ക് അവിടുന്ന് 1.5 കിലോമീറ്റർ
4: സ്കൂളിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഞാനൊരു പിന്നെ നമ്മുടെ കൊറോണ സമയത്താണ് SSLC എഴുതിയെടുത്തത്
5: സാറേ.
4: അങ്ങനെ അവിടെ
5: ആന്നാട്
4: ഓർമ്മിക്കാൻ ഒരുപാട് ദുഃഖവും ഉണ്ട്. എന്നാ അതിലുപരി സന്തോഷം തന്നെ പറയാം.
5: ഈ സങ്കടങ്ങളൊന്നും ഇല്ലാത്ത
4: മനുഷ്യരാരും
5: പോലെ സങ്കടവും പിന്നെ സന്തോഷവും ഒരുമിച്ച് ചേരുന്നു. ആണല്ലോ ജീവിതം.
4: അതാണ് അതാണ് നമ്മുടെ
5: ജീവിതം. ചെങ്ങമ്പഴ പാടിയതുപോലെ കരിപൂഷ്യമാവും. അതാണ് അങ്ങനെയാണ് സന്തോഷവും സങ്കടവും ഒരുമിച്ച് പോവും.
4: പിന്നെ മധുജൻ സാറിനോട് എനിക്ക് പറയാനുള്ളത് ലേഖം എടത്തോട് പ്രത്യേകം ഇന്ന് ഹാപ്പി ബർത്ത്ഡേ, എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകള് അറിയിക്കുകയാണ്.
3: ടീച്ചർ എവിടെയോ ഇരുന്ന് റേഡിയോ കേൾക്കുന്നുണ്ട്.
4: കേൾക്കട്ടെ. എന്റെ കൊച്ചുമോളുടെയും ബർത്ത്ഡേ ഈ മാസമാണ്. കർക്കിടകത്തിലെ മകന്നാളാണ്. അത് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ടീച്ചറിനോട് പറയാം. കൊച്ചുമോളുടെ നാളും ഈ മാസമാണ്.
3: അപ്പൊ
4: പ്രത്യേകിച്ചില്ല ടീച്ചറിനോട് എന്റെ എന്താ പറയാ, എനിക്ക് വാക്കുകൾ
5: കിട്ടുന്നില്ല.
4: ജന്മദിനാശംസകൾ. എന്നാ ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഇന്നലെ നമുക്ക് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേയായിരുന്നു.
3: അഡ്വാൻസ് ആയി പറയുന്നതിന് പകരം ഇൻസ്റ്റന്റ് ആയിട്ട് പറയുന്നതാണ് കുറച്ച്.
4: അതാണ് നല്ലതല്ലേ സാറേ. പിന്നെ രണ്ടു വരി പാടട്ടെ സാർ.
5: തീർച്ചയായും.
3: അവിടുന്ന്
5: നിങ്ങൾ കാത്തിരിക്കുന്നു.

0: പിന്നെ
1: അഭിനന്ദനങ്ങൾ. പോരാത്തതിന് ഹൃദയം ദേവാലയം ആയതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ഇത്രയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു ഇത്ര മക്കളെയും മിടുക്കരാക്കി കടന്നു പോകുന്നു എന്ന് പറയുമ്പോ തന്നെ ഹൃദയം ദേവാലയമാണ്. വളരെ നന്നായിരുന്നു പാട്ടും പാട്ടിന്റെ ഇണവും ഒക്കെ വളരെ നന്നായിരുന്നു. നമ്മളൊന്നും പ്രൊഫഷണൽ പാട്ടുകാരല്ലോ, പാട്ട്
0: സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിന് മോശമായിരുന്നെങ്കിലും കലാപരിപാടികൾക്കൊക്കെ മുൻപന്തിയിലാണ്.
1: അത് അതുകൊണ്ടാണ് ഹൃദയം ഇത്ര വിശുദ്ധമായി തീർന്നത്. വാളല്ലൻ സമരായുധം ചണചണധ്വാനം മുഴക്കിടുവാനാളല്ല കരവാളു വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ. വയലാർ പറയുന്നതാ, എന്റെ ആയുധങ്ങളല്ല പ്രധാനം, മറിച്ച് ഒരു മണിവീണയാണ്. ആ മണിവീണ വീട്ടിൽ മാത്രമേ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയൂ. അതായത് കലയിലൂടെ മാത്രം, കലയിലൂടെ. അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ ഈ പഠിപ്പിക്കുന്നത് തന്നെ കഥയിലൂടെയും പാട്ടുകളിലൂടെയും അങ്ങനെയാക്കിയത്. അല്ലാതെ പിന്നെ വളരെ കടുകട്ടി തത്വശാസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുന്നള്ളിച്ച കുട്ടികൾക്ക് മനസ്സിലാകുമെന്നില്ല. അവരെ കഥയിലൂടെയും പാട്ടിലൂടെയും അവരുടെ ഹൃദയത്തെ ഇങ്ങോട്ട് പിടിച്ചെടുത്താണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നതും ഇഷ്ടപ്പെടുന്നതും എല്ലാം.
0: എഴുതുമല്ലേ കഥയും കവിതയൊക്കെ എഴുതും, ജി കെയിലൊക്കെ എഴുതും. എല്ലാ മാസവും ജി കെയിൽ ഓരോ ഫീച്ചറൊക്കെ കാണും, രണ്ടുപേരതും കാണും.
1: അങ്ങനെയൊക്കെ
0: എഴുതാറൊക്കെ ഉണ്ട്.
1: മോനോടും മോളോടും ഞങ്ങൾ രണ്ടാളുടെയും അന്വേഷണം പ്രത്യേകം പറയണം. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി അവർ രണ്ടുപേരും തന്നെ പറയണം. കുട്ടികൾ അങ്ങനെ നന്നാവുമ്പോഴാണല്ലോ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പ്രത്യേകം അന്വേഷിച്ചു, ഞങ്ങളുടെ അഭിനന്ദനങ്ങളും സ്നേഹവും പ്രത്യേകം അറിയിച്ചു എന്ന് പറയണം.
2: ഇടയ്ക്ക് പറഞ്ഞില്ലേ അവര് ഡോക്ടർ ആക്കാനാണ് ആഗ്രഹിച്ചത്, അതിനേക്കാൾ വലിയൊരു പൊസിഷനിൽ ഇരുന്ന് ഇപ്പൊ എഴുതുകയും ഒക്കെ ചെയ്യുന്നില്ലേ, അതല്ലേ
0: ഏറ്റവും
2: അയാളെ ഏറ്റവും യോജിച്ച ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്. അതെ
1: അതെ അതെ, മാതൃഭൂമി മികച്ച നിലവാരം പുലർത്തുന്ന പത്രമാണല്ലോ, അപ്പൊ അതുകൊണ്ട് വളരെ നല്ലത്.
0: ഇപ്പൊ അവൻ തന്നെ ഇരുന്ന് ഫുട്ബോളിന്റെ ഇതായിട്ടൊക്കെ മെയിൻ ആയിട്ട് ടിവിയിലൊക്കെ സാറ് കണ്ടിട്ടുണ്ട്. അഖിൽ അഖിൽ എന്നാണ് പേര്, അഖിൽക്ക്
1: ഫുട്ബോളിന്റെ
2: ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു മുറി ഇരുന്ന് കൺസൾട്ടേഷൻ നടത്താനല്ലേ പറ്റുള്ളൂ.
0: ഭയങ്കര ഇഷ്ടമായിരുന്നു സാറേ അവന്, പക്ഷെ എന്താ പറയാ നമ്മുടെ
2: അതിനേക്കാൾ വലിയ ജോലിയാണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറയൂ. ഏത് പാട്ടാ വേണ്ടേ?
0: ആലില മനുഷ്യനിൽ നീരാടുവാൻ എന്നുള്ള പാട്ടാണ് സാറേ.
2: അതിനു മുമ്പ് നമുക്കൊരു കൊച്ചു കവിതയും കേട്ടാലോ? ഇങ്ങോട്ടാവുമ്പോ അങ്ങോട്ടും വേണ്ടേ, ഒരു പാല വിട്ട
0: അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം.
1: കവിത പ്രളയാനന്തരം. കടലു കാണാൻ പുഴകളെല്ലാം മതിച്ചു പായുന്നു, മിഴി പൊഴിച്ച ചൂടു കണ്ണീർ കരളുരുക്കുന്നു, നറുചിരിയാം പൂക്കൾ വന്നു കനലണയ്ക്കവേ, കരുതി നാം ഇന്നൊരുമയോടെ മനുഷ്യനാണെന്ന്. വിരലിലെണ്ണിക്കൊഴിഞ്ഞു നാളുകളാകെ മാറവേ, ചേർത്തു മണ്ണിൽ മറുകുപോലെ പ്രളയ സ്മരണകൾ, ഒഴുക്കുവെള്ളമിട്ടുപോയി ചില അശുദ്ധികൾ, നുരഞ്ഞു ചീറ്റി അഞ്ഞു കയറും ദുഷ്ടചിന്തകൾ. പ്രളയത്തിലൊക്കെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും അത് കഴിഞ്ഞപ്പോ നമ്മുടെ മനസ്സിൽ വീണ്ടും പഴയതുപോലെ ജാതി മതം വേർതിരിവുകൾ അകൽച്ചകൾ ഇതൊക്കെ ഉണ്ടായിപ്പോയി, അതൊക്കെ മനസ്സിൽ നിന്ന് മാറണം. അപ്പോ ഹൃദയം ദേവാലയമായിട്ട് മാറും എന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത്.
0: കവിതയായിട്ട് ഹൃദയം നിറഞ്ഞു, സത്യം
1: സന്തോഷം.
0: എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാറേ, പാട്ടും കവിതയും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
1: നമ്മളൊക്കെ സഹോദരങ്ങൾ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ?
0: പിന്നെ അതാണ് ഞാൻ എപ്പോഴും മേടത്തോട് പറയും, ഇപ്പൊ രണ്ടു ദിവസം ഇടയ്ക്ക് വെച്ചില്ലാതിരുന്നപ്പോ എനിക്കെന്തോ ഒരു വല്ലാത്ത ഒരു ഇതായിരുന്നു. എന്നുവെച്ചത് രാവിലെ തൊട്ട് ഓൺ ചെയ്ത 11 മണി വരെ എന്റെ ഒരു ജീവിത ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് റേഡിയോ. ഫോൺ ഇവിടെ ഉണ്ടെങ്കിൽ പറയും, അമ്മ കുറച്ചെങ്കിലും അവര് റെസ്റ്റ് വിടമ്മ, ഇനി ഇത്തിരി ഒന്ന് നിർത്തിയമ്മ, ഞാൻ പറയും പോടാ എന്ന് പറയും. എപ്പോഴും എന്റെ റൂമില് എനിക്ക് ഈ റേഡിയോയാണ് എനിക്ക് ആശ്രയം.
1: ഒരുപാട് ആളുകൾ അങ്ങനെയാ അവരുടെ ജീവിതത്തിൽ, രാവിലെ റേഡിയോ അവരുണ്ണയിക്കുമ്പോ റേഡിയോ ഓൺ ചെയ്യുന്നു, രാത്രിയിൽ
0: അത്
1: തന്നെ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരുപാട് ഒരുപാട് പരിപാടികൾ നമുക്ക്
0: അറിവുകളൊക്കെ
1: നമ്മുടെ ജീവിതം ആകെ ചലനാത്മകമാണ്
0: തന്നെ. ഇത് കേൾക്കുമ്പോ നമുക്ക് ഒരു എന്തോ നമുക്കൊരു എനർജിയാണ്, ഫുൾ എനർജിയാണ്.
1: തീർച്ചയായിട്ടും, അല്ലെങ്കിൽ തന്നെ പാട്ടിന്റെ ശക്തി വലുതാണല്ലോ. പിന്നെ ഇതുപോലെയൊക്കെ തുറന്ന് നമുക്ക് അടുത്ത ബന്ധുക്കളെ പോലെ അല്ലെ, ബന്ധുക്കളായിട്ട് അല്ലെങ്കിൽ വളരെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കാൻ കഴിയുമ്പോൾ, അതുപോലെ നമ്മൾ രണ്ടും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും വളരെ കാലമായിട്ട് അറിയുന്ന രണ്ടയൽക്കാർ സഹോദരൻ
0: എന്നിവരും
1: പോക്കുവയിൽ ഇത്തരം പരിപാടികൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം. ഞാനും അതുപോലെ ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. നിങ്ങളെയോടൊക്കെ മിണ്ടാൻ പറ്റിയത് വലിയ സന്തോഷം.
2: അപ്പൊ സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് സൂര്യഗായത്തിൽ ഹൃദയം നിറഞ്ഞു കവിത കേട്ടു അല്ലേ. ഇതിൽ പരം ഈ പോക്കുവയിൽ വേറെന്താ വേണ്ട,
0: ഇതൊക്കെ ആണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിമിഷങ്ങൾ, നിർണായകമായ നിമിഷങ്ങൾ.
2: അതെ. അപ്പൊ സൂര്യഗായത്രി എന്ന ചിത്രത്തില് വേണ്ടിയിട്ട് രവീന്ദ്രൻ ഈണം പകർന്ന് ഒ എൻ വി രചിച്ച് കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ആ മധുര മനോഹരമായ ഗാനം എല്ലാവർക്കും വേണ്ടി ദാ കേൾപ്പിക്കുന്നു.
0: ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ സായാഹ്ന നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം സാറേ.
2: പാടലോട്ട് പാ.
0: ഓക്കേ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്താം. പാട്ടും കവിതയും കൂട്ടും സല്ലാപങ്ങളുമൊക്കെയായി ഒരു പകൽ നേരം, ഹൃദ്യമായ പോക്കുവയിൽ നേരം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് പ്രത്യേക പോക്കുവയിൽ നേരത്ത് നമ്മളോടൊപ്പം സ്നേഹിതനായിട്ടുള്ളത് കവിയും അധ്യാപകനുമായ ദിലീപ് കുമാർ ആനാടാണ്. ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ.
0: ശങ്കരൻ ചേട്ടാ, എന്തോ ഒരു തണുപ്പ് പോലെ.
1: അങ്ങനെ ഒരു രസത്തിലൊക്കെ ഇരിക്കുകയാണ് സാർ.
0: അങ്ങനെ കേട്ട് സുഖിച്ച് രസിച്ചിരിക്കുക, അങ്ങനെയാണ്.
1: ഞാൻ ആലോചിക്കുകയാണ് സാർ, ഈ ഓരോ വായിച്ചിന് ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടിരിക്കുക, നമ്മൾ എങ്ങനെ വിളിക്കാതിരിക്കും.
0: അതെ, ഇങ്ങനെ കൊണ്ടിരുന്ന ഞാൻ തപ്പിക്കൊണ്ട് വരുന്നതാണ്.
1: സത്യം പറഞ്ഞാൽ അതിന്റെ വിളിച്ചില്ലാന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പൊ പിന്നെ ഈ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ വിളിക്കാതിരിക്കാൻ തോന്നുന്നു.
0: ഇത്രയും മനോഹരമായ കവിത കേൾക്കുമ്പോൾ വിളിക്കാതിരിക്കാൻ പറ്റില്ല.
1: അതുപോലെ കവിതയും അതുപോലെയുള്ള സംസാരവും, കാരണം ഇപ്പൊ ഒരാഴ്ചത്തേക്കുള്ള നമുക്ക് സാറ് നേരത്തെ തരുകയാണ്.
0: അതെ, അപ്പൊ ഇനി അധികം നമ്മള് വർത്തമാനം പറഞ്ഞ് മുഷിയണ്ട. ശരി
2: ശങ്കര ചേട്ടാ, നമസ്കാരം.
1: നമസ്കാരം.
2: ഞാൻ ആനാടാണ്. ആനാടാണ്, തിരുവങ്ങാട് ആനാടാണ്. എന്റെ വീട്ടിൽ ഞാന്, ഭാര്യ, മകള് ഇപ്പൊ എം എക്ക് പഠിക്കുന്നു. ഭാര്യ ചുള്ളിമാനൂരിൽ ക്രിസ്തു ജ്യോതി എന്ന് പറയുന്ന സ്കൂളിൽ അധ്യാപികയാണ്. ഓ ശരി ശരി ശരി.
1: ബസ്
2: അവിടെ കൊണ്ടിടുന്നത് കൊണ്ട് വേറെ തടസ്സമോ വഴി തടയുകയോ
1: ഒന്നുമില്ല.
2: രാവിലെ കണ്ടുകൊണ്ടിരിക്കും, എഴുന്നേക്കാമല്ലോ, സന്തോഷമുള്ള.
1: ആയിക്കോട്ടെ
2: ആയിക്കോട്ടെ. ചേട്ടൻ എവിടെ താമസിക്കുന്നത്? മുണ്ടേല തന്നെ. ആ ശരി ശരി. ആ ഞാൻ ഉഴവലക്കൽ സ്കൂളിലെ അധ്യാപകനാണ്. അപ്പൊ നമ്മളെല്ലാം ഫലത്തിന് അയൽക്കാരാണ്.
1: ഒരുപാട് കുട്ടികൾ
2: അതെ അതെ അതെ 10,000-15,000 കുട്ടികൾ പഠിക്കുന്നു.
1: വളരെ
2: മെച്ചമാണ്. ഞാൻ ഏതാണ്ട് 19 വർഷമായിട്ടുള്ള ജോലി ചെയ്യുന്നു. പിന്നെ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ജോലി എന്തുവാ? മക്കള് എത്ര പേരാ? എന്ത നിലയിലൊക്കെ എത്തി?
1: മക്കള് 2 പേരായിരുന്നു. ഒരാള് നമുക്ക് നഷ്ടപ്പെട്ടു പോയി, പട്ടാളത്തിലായിരുന്നു. പിന്നെ മകളുണ്ട്, മകള് കളത്തറ ഒരു വിമല ഇംഗ്ലീഷ് സ്കൂൾ, അവിടുത്തെ കെമിസ്ട്രി ടീച്ചറാണ്. അവിടുത്തെ കെമിസ്ട്രി ടീച്ചറാണ്. മകളുടെ മകൾ ഇപ്പം ബി സി എ കഴിഞ്ഞ് ഇപ്പം എം സി എക്ക് ഇവിടെ അമൃതയില്, കൊച്ചിയില്, അമൃതയില്. ആ മകൻ, ഒരു മകനുണ്ട്, അവൻ ഇപ്പം പ്ലസ് ടു പട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിലാണ്.
2: അങ്ങനെ
1: അവന്റെ
2: ഫീൽഡ് ഐടി ഫീൽഡ് ആണ്.
1: ഐടി ഫീൽഡ് അല്ല, ഡയറക്ടറിന്റെ കൂടെയാണ്, ഒരു കമ്പനിയുടെ ഡയറക്ടറുടെ കൂടെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു, നേരത്തെ ഒരാള് പറഞ്ഞു ദുഃഖമാണെങ്കിലും സന്തോഷമായിട്ട് കഴിയുന്നു.
2: അതെ അതെ അതെ, ദുഃഖങ്ങളില്ലാത്ത ജീവിതമല്ലോ.
1: സന്തോഷമൊക്കെ
2: അതിലെങ്ങനെ നമ്മൾ അല്പം മധുരം കൂട്ടിച്ചേർത്ത് സന്തോഷത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം. അതാണ് ജീവിതത്തിന്റെ വിജയവും സന്തോഷവും. അങ്ങനെയാണ് അപ്പം മറ്റുള്ളവരെ സ്നേഹിച്ചും ചുറ്റുവട്ടങ്ങളെ കണ്ടും എല്ലാവരോടും മിണ്ടിയും ചിരിച്ചും നമ്മളെപ്പോഴും.
1: അതെ സാറേ, നമ്മള് ഈ ഞാനാണെങ്കിൽ നമ്മൾക്കൊന്നും ഈ കൊച്ചിലെ പഠിക്കാൻ പോലും ഒരു അവസരം കിട്ടിയിട്ടുള്ളതല്ല. അങ്ങനെ അത്ര ദാരിദ്ര്യത്തിൽ 3-4 ക്ലാസ് കൊണ്ട് പഠിത്തം നിർത്തിയതാണ്.
2: അപ്പൊ
1: എന്തൊക്കെ 2 മക്കളുണ്ടായി, 2 പേരെയും ഞാൻ കൂട്ടിപ്പണിയാണെങ്കിൽ ഞാൻ 2 പേരെയും
2: സംസാരവും ശൈലിയും ഒന്നും കേട്ടിട്ട് പഴയ ഒരു 4-ാം ക്ലാസ്സിനെ അല്ല തോന്നുന്നത്. അതാ അതാ, അതിനെയാണ് ജീവിതം നമുക്ക് തന്ന നേട്ടങ്ങളുള്ളതെല്ലാം. ചുറ്റുവട്ടത്തെ അനുഭവം നമ്മൾ വളർത്തിയതാണ്.
1: വലിയ സാമ്പത്തികം ഒന്നും കിട്ടിയില്ലായെങ്കിൽ പോലും ഞാൻ ഈ വളരെ ചെറുപ്പകാലത്ത് ഞാൻ ഇവിടുത്തെ ഒക്കെ പോയി ഞാൻ സിറ്റിയിലായിരുന്നു എന്റെ ജീവിതം. അപ്പോ അവിടെ ഉള്ള കുറെ അവിടത്തെ ആൾക്കാരുമായിട്ടൊക്കെ അങ്ങനെ ഒരു ആ ഒരു ലെവലില് കുറെ ജീവിതത്തിന് ഒരു മാറ്റം വന്നു എന്ന് തന്നെ പറയാം.
2: അത് തന്നെ ഒരുപാട് പേരായിട്ട് സഹകരിക്കാൻ കഴിയുന്നതാണേ. കുടുംബത്തിൽ നിന്ന് കുറെ പഠിക്കുന്നു, പുസ്തകങ്ങളിൽ നിന്ന് കുറെ പഠിക്കുന്നു, ബാക്കി കൂട്ടുകാരിൽ നിന്നും ലോകത്തിൽ നിന്നും നമ്മൾ അറിയുന്നു. അങ്ങനെയൊക്കെയാണ് ജീവിതം മുൻപോട്ട്. എന്റെ മുത്തച്ഛന് ചേട്ടൻ കാര്യം പറഞ്ഞ 4 ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ഭടനാണ്. INA സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്റർനാഷണൽ ആർമി INA ഒരു സമരഭടനായിരുന്നു. അവര് സിംഗപ്പൂരിലായിരുന്നു. അത് കഴിഞ്ഞൊക്കെ നാട്ടിൽ വന്ന് കുടുംബമൊക്കെ ആയി. അങ്ങനെ എന്റെ മുത്തച്ഛനാണേ, ഞാൻ പറയുന്നത് മുത്തച്ഛന്റെ കാര്യമാണ്. നാട്ടിൽ വന്ന് പക്ഷെ അദ്ദേഹത്തിന് ഞാനൊക്കെ വളർന്നു വരുന്ന കാലങ്ങളിൽ ശരിക്കും എല്ലാം അറിയാമായിരുന്നു. ഒരു പക്ഷെ അവർക്ക് ശാസ്ത്രത്തിന്റെ എന്തെങ്കിലും ടെക്നിക്കൽ ടേംസോ അല്ലെ അങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞു. ഞാൻ എനിക്ക് മറക്കാനാവാത്തൊരു അനുഭവം, പ്രീ ഡിഗ്രിക്ക് ഞാൻ ഗവൽ കോളേജിൽ ചേരുന്ന സമയത്ത് മലയാളത്തിന്റെ പുസ്തകങ്ങളെല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും അപ്പൂപ്പൻ ജോസിയുടെ മലയാളത്തിൽ എന്തൊക്കെ പാഠമുണ്ട് പഠിക്കാൻ, എന്തൊക്കെ പുസ്തകമുണ്ട്. അപ്പൊ ഞാനും നോക്കിയില്ല, ഞാൻ 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായാണെങ്കിൽ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ കൊണ്ടുവച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ ഇപ്പം എടുത്തോണ്ടിരുന്നു പറഞ്ഞു എടുത്തോണ്ട് ചെന്ന് ആദ്യം എന്റെ കൈ കിട്ടിയത് ബന്ധനസ്ഥനായ അനിരുദ്ധനാണ്, വള്ളത്തോളിന്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന പുസ്തകം. അപ്പൊ ഞാൻ മറ്റേ പുസ്തകത്തിന് തപ്പി എടുക്കുന്നില്ല, ഞാൻ പറഞ്ഞു ബന്ധനസ്ഥനായ അനിരുദ്ധനുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ആ കസേരയിൽ, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ആ ഓല കെട്ടിയ ആ ചെറിയ വീടിന്റെ ചെറു വരാന്തയിൽ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ആ കവിത കാണാതെ ചൊല്ലുകയാണ്. തൊട്ടൂരു പക്ഷികൾ വളർന്നു നരച്ചു മാറിൽ തൊട്ടൂരു താടി ചുളി വീണു പരന്ന നെറ്റി മുട്ടോളമെത്തിയ ഭുജ മുസലങ്ങളെന്നീ മട്ടോടവൻ വിലസി മേദുരദീർഘകായൻ. 10ാം ക്ലാസ് വലിയ മാർക്ക് മേടിച്ചിട്ട് പോയത് നമ്മളത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിയത്തുമില്ല. 4ാം ക്ലാസ് വരെ മനുഷ്യന് അത് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രത്യേകത എന്നറിയാം. അതുകൊണ്ട് വിദ്യാഭ്യാസം പഴയൊരു കാലത്ത് അല്പം കുറഞ്ഞു പോയി എന്ന് വെച്ച് ജീവിതം നമ്മൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് എന്റെ പ്രത്യേകത. പറയണം ചേട്ടൻ, പറയണം ചേട്ടൻ.
1: ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ച ഒരു 2-3 പദ്യങ്ങളുണ്ട്. എനിക്കിന്നും അത് സുഖമായിട്ട് എനിക്കത് കാണാപ്പാടം ചെല്ലാൻ ഇന്ന് അത് എനിക്കിന്ന് കഴിയും. അത്രയ്ക്ക് അത് നമ്മളെ ആ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ളത് നമ്മളെ ആ മനസ്സിൽ നിന്ന് അങ്ങ് പോവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല, കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് നമ്മളെ കുട്ടികളായിരുന്നു മക്കളായിരുന്നാലും കൊച്ചുമക്കളായിരുന്നാലും അവരെത്രത്തോളം ഉയരത്തിൽ വരാമോ അത്രത്തോളം ഉയരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന അവരെ ആ വഴിയിലേക്ക് തിരിച്ചു വിട്ടാൽ അങ്ങനെ ആ സന്തോഷം നമ്മൾ കണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ
2: തീർച്ചയായും.
1: ഞാനിന്ന് വിളിച്ചത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വിളിക്കുകയെന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമ്മുടെ ദിലീപ് സാറിന്റെ സംസാരവും കവിതയും ഒക്കെ കേട്ടത് ഒരു കാരണം. രണ്ടാമതൊരു കാരണം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലാഗ ടീച്ചറിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞത് മറ്റൊരു സന്തോഷം. അപ്പം നമ്മുടെ ടീച്ചറിന് എന്റെ ഒരു ജന്മദിന ആശംസ ഒരു പാട്ടിലൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു.
0: ഏത് പാട്ട്?
1: ഞാൻ ലാഗ ടീച്ചറിനെ ഒരു ലാഗ ടീച്ചറിന്റെ കുട്ടിക്കാലം ഞാനൊന്ന് ആലോചിക്കുകയാണ്. കിഴക്ക് കിഴക്ക് ഒരാന പൊന്നണിഞ്ഞു നിൽക്കണം.
0: അത് സിനിമാ പാട്ടല്ലല്ല, നാടൻ പാട്ടല്ലേ?
1: സിനിമാ പാട്ട് ത്രിവേണി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ത്രിവേണി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്.
0: എവിടെ നിന്ന് തപ്പി പിടിച്ചോണ്ട് വരണം എന്നാണ് നേരത്തെ എന്റെ അടുത്ത്
2: ചോദിച്ചത്. അഭിനയിക്കുന്ന തോന്നുന്നല്ലേ?
1: അതെ, നസീർ സത്യൻ. ആ ഒരു സത്യനും സത്യന്റെ ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് ചേർന്ന് പാടുന്ന ഒരു ആ സീനിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഞാൻ ജയ ടീച്ചറിന്റെ കുട്ടിക്കാലം ആ പാട്ടിലൂടെ ഒന്ന് എന്റെ മനസ്സിൽ കാണുകയാണ്.
0: അപ്പോ ആ പാട്ട് തന്നെ കേൾപ്പിക്കുക അല്ലേ?
1: ആ പാട്ട് തന്നെ, ആ പാട്ട് ഒരു ജന്മദിന ആശംസകളായിട്ട് ഞാൻ ലേഖിച്ചെന്ന് സമർപ്പിക്കുകയാണ്.
0: ഇത് സിനിമ ഏതെന്ന് പറഞ്ഞേണി എന്ന അതിലേക്ക് വേണ്ടി
1: അതുകൊണ്ട് പഴയതൊക്കെ തള്ളി പിടിച്ചോണ്ട് വരാൻ എളുപ്പമുണ്ട്.
2: അതെ, അർത്ഥവും ഭംഗിയൊക്കെ വലുതാണ്. പുതിയ പാട്ടുകൾ മോശമാണെന്നല്ല, പഴയ പാട്ടുകൾക്ക് കൂടെ നമ്മുടെ ഹൃദയമായിട്ട്
1: മനസ്സിലാക്കാൻ
2: പറ്റുന്നു. അതെ, മനസ്സിലായിട്ട്
1: നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് പഴയ പാട്ടുകളേ ഉള്ളൂ. എത്രയോ കാലത്തിന് മുമ്പുള്ള പാട്ടാണ്, ഇന്ന് നമുക്കത് നല്ലതുപോലെ നമ്മുടെ മനസ്സിൽ കാണാപ്പാടം പോലെ നിൽക്കുന്നുണ്ട്.
0: പിന്നെ
1: അപ്പൊ രണ്ടുപേർക്കും വീണ്ടും ഒരു വലിയ നമസ്കാരം. നിങ്ങളോട് നമുക്ക് പാട്ട്
2: കേൾക്കാം. സന്തോഷം, നമസ്കാരം.
0: എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഇതിന് പാട്ടൊക്കെ ഈ റേഡിയോക്ക് എഴുതി എഴുതി വരുമ്പോ ലതാ രാജു എന്ന് പറയുന്ന ഒരു പാട്ടുകാരി വളരെ മനോഹരമായി പാടിയ ഒരു ഗായികയാണ് ലതാ രാജു. ഈ പാട്ടിൽ ലതാ രാജു പാടിയിട്ടില്ലേ? അതെ, അത് ശരിക്കും ലതാ രാജു അതിനകത്ത് പാടിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഈ അടുത്ത കാലത്ത് ലതാ രാജു സോഷ്യൽ മീഡിയയിൽ വീണ്ടും ട്രെൻഡായി വന്ന ഒരു പാട്ടുകൂടെയാണിത് എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതിലുള്ള സന്തോഷം ശങ്കരേട്ടാ.
1: നമസ്കാരം.
0: നമസ്കാരം, വളരെ സന്തോഷം. അപ്പോ സാറിന് ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: ചെറിയ നമസ്കാരമല്ല, സാറിന് ഒരു വലിയ നമസ്കാരം. കാരണം സാറിന്റെ കവിത കേട്ട് അങ്ങനെ ആ ഒരു ഇരിക്കുകയാണ് സന്തോഷത്തോടുകൂടി.
2: എനിക്ക് വലിയ സന്തോഷമുണ്ട്, വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വലിയ നമസ്കാരം പറയുകയാണ്. ഓക്കെ,
0: അപ്പൊ പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് വീണ്ടും സന്തോഷത്തോടുകൂടി ഹൃദ്യമായി നമുക്ക് തിരികെ എത്താം. ഓരോരോ സുഹൃത്തുക്കളുമായി ശ്രോതാക്കളുമായി ഇങ്ങനെ ഒരു പൂക്കുവയിൽ നേരം പല പല വിശേഷങ്ങളും കവിതകളൊക്കെ കേട്ട് പാട്ടുകളൊക്കെ കേട്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരിക്കുക എന്നതിനേക്കാൾ എത്ര ഹൃദ്യമായി വേറെ എന്താണുള്ളത് അല്ലേ? ഒരു സായാഹ്നം സാർത്ഥകമാകുന്നത് സുരഭിലമാകുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഓരോ ശ്രോതാവും ഓരോ ദിവസം വിളിക്കുമ്പോഴും എത്രത്തോളം അടുത്ത ബന്ധുക്കളാവുന്നു എന്നുള്ളതാണ്. ഇത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ല. എവിടെയോ ഇരുന്ന് വിളിക്കുന്നു, ചിരകാല ബന്ധുത്വത്തിലേക്ക് ചിരകാല സൗഹൃദത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. ഈ സായാഹ്നങ്ങൾ അവസാനിക്കാതിരിക്കട്ടെ, ഈ സായാഹ്നങ്ങൾ ഏറ്റവും സുരഭിലമായിരിക്കട്ടെ. കാലാകാലങ്ങളോളം, സാധാരണ പറയുന്നത് പോലെ ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ഇത്തരം സായാഹ്നങ്ങളും സാർത്ഥകവും സുരഭിലവുമായി ിരിക്കട്ടെ എന്നു തന്നെ പറയാം. പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതൻ, കവി, അധ്യാപകൻ ഒക്കെയായ ദിലീപ് കുമാർ ആനാടാണ്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, കുറളിയോട് നിർമ്മലയാണ് സാറേ.
0: കുറളിയോട് നിന്ന് നിർമ്മല, എല്ലാ വിശേഷങ്ങളും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ദിലീപ് കുമാർ ആനാട് കവിയാണ്, അധ്യാപകനാണ്. കവിതകളൊക്കെ കേട്ടോണ്ടിരിക്കല്ലേ? ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറിന്റെ ബർത്ത്ഡേയുമാണ്. അതാണ് ഈ അതൊക്കെയാണ് എന്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒന്ന് പൊട്ടിച്ചില്ലേ? അപ്പൊ ദിലീപ് എന്ത് ചെയ്യാൻ പറ്റും, അടിയുടെ കുറവാണ്. അപ്പോ ദിലീപ് കുമാർ ആനാട് സാറിനോട് നമസ്കാരം പറഞ്ഞ് സംസാരിക്കാം.
1: ഹലോ ദിലീപ് സാറിന് നമസ്കാരം.
2: എന്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്കൂളിന് തൊട്ടടുത്താണ് കൊറളിയോട്.
1: കൊറളിയോട് എനിക്കറിയാം, ഞങ്ങള് പിന്നെ ക്രിസ്തുജ്യോതി സ്കൂളിന്റെ താഴെ കെട്ടിടത്തിന്റെ പണിക്ക് ഫുള്ള ഉണ്ടായിരുന്നു.
2: ഓ ശരി ശരി ശരി. മക്കളൊക്കെ എത്ര വളർന്നു?
1: എനിക്ക് രണ്ടു മക്കളുണ്ട്, രണ്ടുപേരും വേറെയാണ്. ഒരാള് കരുനാഗപ്പള്ളിയിലും ഒരാള് മൂന്നാനക്കുഴിയിലും താമസിക്കുന്നു.
2: രണ്ടു ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ?
1: ഒരു മോളും ഒരു മോനും. മോള് കരുനാഗപ്പള്ളിയില്, പിന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവൾക്ക് രണ്ട് മക്കളുണ്ട്, മൂത്ത എളുപ്പ ടി ടി സിയും ഡിഗ്രിയും കൂടെ ചെയ്യുന്നുണ്ട്. എളുപ്പ പ്ലസ് ടുവിനായി. മോന്റെ മക്കള് മോൻ എട്ടിലും മോള് മൂന്നാം ക്ലാസ്സിലുമായി.
2: മൂന്നാം ക്ലാസ്സിലുമായി. ചേച്ചി ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല?
1: പോകുന്നുണ്ട്, ജോലി ഇല്ല സാറേ, ജോലി കുറവ്. ഓണാകുമ്പോ എങ്ങനെയാണ്?
2: തുടർച്ചയായിട്ടുള്ള മഴയൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ഒരു രണ്ടു മാസത്തോളമായിട്ട്. തുടർച്ചയായിട്ടുള്ള
1: മഴ ഇല്ല കാരണം, പണി ഉണ്ടെങ്കിൽ മഴയൊന്നും പ്രശ്നമല്ല.
2: അപ്പോ മറ്റു വിശേഷങ്ങൾ
1: സാറേ? ചക്രവാണിപുരം സ്കൂളിലല്ലേ പഠിപ്പിക്കുന്നത്? ഞങ്ങളവിടെ അവിടെ എല്ലാം ഞങ്ങൾ അറിയാം. എന്റെ അനിയത്തിരമോളെപ്പോഴും അവിടെ പഠിക്കുന്നുണ്ട്.

0: പ്ലസ് വണ്ണിന്
1: പ്ലസ് വൺ
0: സ്നേഹ എന്നാണ് പേര് അവള്.
1: പിന്നെ
2: എന്തോ പറയാമെന്ന് ചക്രപാണിപുരം സ്കൂള് നിർമ്മിച്ചതിൽ കാര്യമായ പറയാം, ബാക്കി പറയാം.
0: അതിന്റെ അതിന്റെ പരിസരത്തൊക്കെ പണി ഉണ്ടായിരുന്നു, അവിടെ ഒരു അംഗൻവാടിയുടെ പണിക്ക്
1: ഉണ്ടായിരുന്നിട്ടുണ്ട്. പരിചിതമാണ്
0: എല്ലാ സ്ഥലങ്ങളും. ഈ പണിക്ക് പോണത് കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ മിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പണിക്ക്.
1: അപ്പൊ വീട്ടില്
0: വീട്ടിലിപ്പോ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, രണ്ടു പേരും
1: സ്ഥലത്താണ്.
0: ബുദ്ധിമുട്ടിക്കണ്ടല്ലേ, അവരവരെ കാര്യം നോക്കട്ടെന്നേ.
1: കുട്ടികളുടെ അച്ഛൻ
0: അച്ഛനൊക്കെ എന്റെ മോക്ക് 3 വയസ്സായപ്പോഴേ അയാള്
1: പോയി. വളരെ പ്രയാസപ്പെട്ട് കുട്ടികളൊക്കെ വളർത്തി. മോനെന്തോ ജോലി
0: മോന് കെട്ടിടത്തിൻ എന്റെ കൂടെ വരുമായിരുന്നു, ഫുള്ള് കെട്ടിടത്തിന്റെ എല്ലാ പേർക്കും അറിയാം. പിന്നെ ഇപ്പൊ സൗദിയില് ഡ്രൈവറായിട്ട് പോയിട്ട് 5 മാസം ആയതേ
1: ഉള്ളൂ. അത് സാരമില്ല, ജീവിതം ഇങ്ങനെയൊക്കെ ആണ്. സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെ സാധാരണ പോകാറുള്ളൂ. അങ്ങനെ പോകുന്നിടത്ത് നിങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല രീതിയിൽ എത്താൻ പറ്റിയത്. അത്രയും കഷ്ടപ്പെട്ട് അത്രയും കുട്ടികളെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാവാത്ത തരത്തിൽ അവരെ നോക്കി വളർത്തിയെടുത്ത് അവരെയും ജീവിക്കാൻ പ്രാപ്തരാക്കിയല്ലോ. അവരെയും ജീവിക്കാൻ
0: അവൻ പഠിക്കൂല, ചെറുക്കൻ പഠിക്കും, സ്കൂളിൽ പോകൂലേ ഇരുന്ന്. മോള് പഠിക്കുമായിരുന്നു, മോള് നല്ല പഠിക്കുമായിരുന്നു.
1: പിന്നെപ്പൊ
0: അതിന്റെ വയസ്സായപ്പോഴേ അതിന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴേ തന്നെ പ്ലസ് ടു എഴുതി എടുത്ത് കമ്പ്യൂട്ടർ എഴുതി. ഇപ്പൊ
1: അവള് അവർക്ക് രണ്ടാൾക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കണം.
0: ഇത് കുറച്ചേ ഉള്ളു
1: വെച്ചിട്ട്.
0: എനിക്കിന്ന് നമ്മളെ ലേഖകൊച്ചിന്റെ പിന്നെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് കണ്ണാടി പുഴയുടെ തീരത്ത് നിൽക്കുന്ന കണിക്കൊന്ന പൂവണിഞ്ഞെന്നുള്ള പാട്ടാണ് ലേഖ ടീച്ചർക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
2: അപ്പൊ ബർത്ത്ഡേക്ക് കണിക്കൊന്ന പൂവണിയട്ടെ.
0: പൂവണിയട്ട് ഒരുപാട് കാലം പൂവണിഞ്ഞ് അങ്ങനെ തഴച്ച് വളരണം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള, ഇന്നത്തെ നമ്മളെ വയോജന പിന്നെ പരിപാടി നല്ല ഫേമസായിട്ട് പോവേണ് കേട്ടോ.
2: ആ ഇപ്പോ ഇന്നൊക്കെ കേൾപ്പിച്ചതല്ലേ.
0: ഓ പിന്നെ ഇന്ന് ഇന്നലെ എല്ലാം കേട്ടായിരുന്നു. അത് വേണം, അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങൾ. പിന്നെ നമ്മളെ പോലെ അറിവില്ലാത്തവർക്ക് അത് ഒരു ഉപകാരമാണ്. അത്
2: പിന്നെ പിന്നെ
0: നിങ്ങൾ അവതരിപ്പിക്കുന്നത്.
2: ഓ ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ സന്തോഷത്തോടെ. ഇത്രയൊക്കെ പറയുമ്പോ നമ്മൾ ഒരു സന്തോഷം പറയണമല്ലോ. അടുക്കള എന്ന പരിപാടി 500 എപ്പിസോഡ് ആവുകയാണ്. അപ്പോ 28-ാം തീയതി ചെറിയൊരു ആഘോഷം, അടുക്കള ആഘോഷമുണ്ട്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ രാവിലെ കൃത്യം 11 മണിക്ക് കരുണാസായി റേഡിയോയിൽ എത്തിച്ചേരുക. എല്ലാ ശ്രോതാക്കളും ജൂലൈ 28-ാം തീയതി അടുക്കളയുടെ 500-ാം എപ്പിസോഡിന്റെ അടുക്കള ആഘോഷം.
0: അടുക്കളയില് നമ്മള് ആറന്മുള നടക്കും പോലെ എല്ലാ വിഭാഗങ്ങളോടുള്ള സദ്യ ഉണ്ടല്ല, സദ്യ ഒരുക്കുമല്ല.
2: ഒരു വള്ള സദ്യ അല്ലെങ്കിൽ ഒരു വഞ്ചി സദ്യ എങ്കിലും നമുക്ക് ചെയ്യാം.
0: ഓക്കെ ഓക്കെ.
2: അപ്പൊ ഇതെല്ലാ ശ്രോതാക്കളെയും അറിയിക്കുന്നതായിട്ട് കൂടെ കരുതിക്കൊള്ളുക. അപ്പൊ നമ്മൊരു കവിത കേട്ടിട്ടേ.
0: സാറിന്റെ ഒരു കവിത കേൾക്കണം, ബർത്ത്ഡേ അല്ലേ ആയിപ്പോയി.
2: ആ
0: ഹലോ
1: ഹലോ കേക്കാം. കവിതയുടെ പേര് ഐലാൻ നീ ഉറങ്ങുക എന്നാണ്. ഐലാൻ നീ ഉറങ്ങുക എന്നാണ് കവിതയുടെ പേര്. ഐലാൻ കുർദി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇങ്ങനെ വള്ളത്തിൽ പലായനം ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ പലായനം ചെയ്യുമ്പോൾ വള്ളത്തിൽ നിന്ന് വഴുതി വീണുപോയൊരു കുഞ്ഞ് പിറ്റേ ദിവസം തീരത്ത് മരിച്ച് അടിഞ്ഞു കിടക്കുകയാണ്. ആ ചിന്ത നമ്മൾ ഉണ്ടാക്കുന്ന അത്തരത്തിലൊരു കവിത ഇത്. ഐലാൻ ഉമ്മയുണങ്ങിയ നെറുകയും ഉപ്പുവരട്ടിയ ദേഹവും തിരകൾ തലോടുന്നു. ഹൈലാൻ ഉമ്മയുണങ്ങിയ നെറുകയും ഉപ്പുവരട്ടിയ ദേഹവും തിരകൾ തലോടുന്നു. കേൾക്കുന്നില്ലേ കാറ്റലകൾ പറയുന്നതൊന്നും, നീട്ടി വിളിക്കുന്നു നിന്റെ അച്ഛൻ കരളുപകുത്തു തരുന്ന സ്നേഹത്തോടെ. എപ്പോഴും നീ ഓമനിക്കാറുള്ള വെളുത്ത പൂച്ചയും വീടുവെട്ടെങ്ങോ ഇറങ്ങി മറഞ്ഞു. നെഞ്ചിൻ കൂട്ടിലനക്കമില്ല, നിശ്വാസത്തിനിളം ചൂടുമില്ല. ആകാശമിരുളുന്നോ പ്രഭാതത്തിലേ, പാദങ്ങളിൽ വന്നു ചുംബിച്ചു തേങ്ങി തിരികെ മടങ്ങുന്നു നുരയുന്ന തിരകളും. തീരം തേടും പിടച്ചിൽ നെഞ്ചോടു ചേർത്ത നിധി നീ കെട്ടുവള്ളത്തിൽ നിന്നുർന്നു. നെഞ്ചു പൊട്ടിയൊരമ്മ കണ്ണീരുണങ്ങിക്കരഞ്ഞു തളർന്നിവിടെ ബോധം മറഞ്ഞവളായി ശയിക്കുന്നു. ആഹ്ലാദത്തിൻ തിരുമുറ്റവും വിട്ട് പടിയിറങ്ങുന്നവർ അഭയാർത്ഥികൾ. കുടനീർത്തിയ ആകാശത്തിൻ ചുവട്ടിൽ കടൽ തീർത്ത മണൽശയ്യയിൽ, കുടനീർത്തിയ ആകാശത്തിൻ ചുവട്ടിൽ കടൽ തീർത്ത മണൽശയ്യയിൽ തിരകളുടെ താരാട്ടിൽ ഐലാൻ കുർദി നീ ഉറങ്ങുക. നിന്റെ സ്വപ്നങ്ങളിൽ നിലാവു നിറയട്ടെ, ആകാശവും നക്ഷത്രപൂരിതമാകട്ടെ. നിന്റെ സ്വപ്നങ്ങളിൽ നിലാവു നിറയട്ടെ, ആകാശവും നക്ഷത്രപൂരിതമാകട്ടെ.
2: ഒരു സദസ്സിലായിരുന്നെങ്കിൽ നമ്മള് എണീറ്റ് നിന്ന് കൈയടിക്കുമായിരുന്നു അല്ലേ? ഇത് രസമായിട്ടിരുന്നതായിരുന്നു അല്ലേ?
0: അങ്ങനെയൊന്നുമില്ല,
1: ഒരുപാട് വേദികളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്.
2: ഈ കേൾക്കുന്ന കണ്ണു നിറഞ്ഞു പോയി,
1: അതിനേക്കാൾ
2: വലിയ അവാർഡ് വേറെ ഒന്നുമില്ല.
1: സത്യം,
0: അതെ സാറ് സദസ്സിലായിരുന്നെങ്കിൽ വന്ന് കന്ന് കയ്യെങ്കിലും തരായിരുന്നു.
1: ഇത് തന്നതായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ആ വാക്കുകൾ നിങ്ങളുടെ ഇപ്പൊ ചേച്ചിയുടെ നിർമ്മല ചേച്ചിയുടെ വാക്കുകൾ ആയിരം കൈ തന്ന സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഏറ്റുവാങ്ങുന്നത്. ആ കണ്ണുതീർത്തുള്ളിൽ എന്റെ ഹൃദയത്തിൽ പതിച്ചിരിക്കുന്നു.
2: അപ്പോ പാട്ടിലേക്ക് പോവോ? ദിലീപ് സാറിനോടും, ദിലീപ് സാറിനോടും പറഞ്ഞു,
0: ദിലീപ് സാറിനോട്, ദിലീപ് സാറിനോട് ഇനി എന്തോന്ന് പറയാം. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കവിത കേട്ടതിന് ഒരായിരം നന്ദിയുണ്ട്.
1: സന്തോഷം. നന്ദി, നന്ദി, നന്ദി.
2: അപ്പോ ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച്, കെ ജെ യേശുദാസ് ആലപിച്ച്, എസ് പി വെങ്കടേഷ് എന്താണ് ഈണമിട്ട ഭാര്യ എന്ന ചിത്രത്തിലെ കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കുന്ന കണിക്കുന്ന മലരണിഞ്ഞു എന്ന പാട്ട് ലേഖ ടീച്ചർക്ക് ജന്മദിന ആശംസയായി സമർപ്പിക്കുന്നു. നമുക്ക് പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, കരുണാസായി റേഡിയോ പ്രക്ഷേപണം ചെയ്തു വരുന്ന അടുക്കള എന്ന പരിപാടി 500 എപ്പിസോഡാവുകയാണ്. ജൂലൈ 28-നാണ് 500-ാമത്തെ എപ്പിസോഡ് പൂർത്തിയാകുന്നത്. ഒരു കമ്മ്യൂണിറ്റി റേഡിയോ എന്ന നിലയിൽ ഒരു പ്രത്യേക പ്രോഗ്രാം 500 എപ്പിസോഡ് തുടർച്ചയാവുക എന്നത് ഏറെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആഘോഷം ജൂലൈ 28 രാവിലെ 11 മണിക്ക് കരുണാസായി റേഡിയോയിൽ വെച്ച് നടക്കുന്നു. എല്ലാ ശ്രോതാക്കളെയും ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയ സ്നേഹിതൻ കവിയും അധ്യാപകനുമായ ദിലീപ് കുമാർ ആനാടാണ്. ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിംഗ്.
0: ഗുഡ് ഈവനിംഗ്.
1: അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളി.
0: അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയ സ്നേഹിതനും കവിയും അധ്യാപകനുമായ ദിലീപ് കുമാർ.

0: പക്ഷേ ആ പ്രകൃതിയൊക്കെ കൂടെ മനുഷ്യന് കൊടുത്ത, ഒരു വശത്ത് കടൽ, മറുവശത്ത് നിറച്ച് കായലുകൾ ഏതാണ്ട് അങ്ങനെയൊക്കെയുള്ള, അതിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ച ആളുകൾ ജീവിച്ചതിൻ്റെ ഒരു ഇതായിരിക്കാം ആളുകളുടെ ഒരു ഹൃദയവിശാലതയും ആ ഒരു സ്നേഹവും ഒരു എളിമയും ഒക്കെയുള്ള ഭാവം ഒരുപക്ഷെ അതിൻ്റെ പ്രത്യേകത ആയിരിക്കാം. എനിക്കത് ഇഷ്ടമാണ്.
1: ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഥാപ്രസംഗം നടക്കാധികരുള്ള സ്ഥലം കൊല്ലമാണ്.
0: കൊല്ലം ഹർഷകുമാർ,
1: പിന്നെ അയിലം ഉണ്ണികൃഷ്ണൻ,
2: പ്രമുഖരായ ആൾക്കാരൊക്കെ ഉണ്ട്.
0: വെളിനല്ലൂർ വസന്തകുമാരി,
1: നമ്മള് കൊല്ലംകാർക്ക് ഒരു പുതിയ പരിപാടി, പുതിയ കാര്യം പറഞ്ഞു.
0: എന്റെ ഒരു ബന്ധത്തില് വെളിനല്ലൂർ വസന്തകുമാരി എന്റെ ഒരു വലിയമ്മയായിട്ട് വരും. എന്റെ അമ്മയുടെ കുടുംബത്തിന്റെ ഒരു ബന്ധുവാണ്.
1: പാരമ്പര്യം ഉള്ളതുകൊണ്ടായിരിക്കണം. ദിലീപ് കുമാർ സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു കഥാപ്രസംഗത്തിന്റെ ഒരു ടച്ച് ഉണ്ട്.
2: പള്ളിക്കര
0: പള്ളിക്കര എറണാകുളം. പിന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോ എന്ത് ചെയ്യുന്നു, എന്താ ജോലി, ജീവിത?
2: അല്ല, ഞാൻ ബ്ലൈൻഡ് ആണ്.
0: എന്താ? ഓ, ശരി ശരി ശരി,
2: ബ്ലൈൻഡ് ആണ്, ബ്ലൈൻഡ് ആണ്.
0: കണ്ണിൽ വെളിച്ചമില്ലെങ്കിലും ഹൃദയത്തിൽ ഇഷ്ടം പോലെ വെളിച്ചമുണ്ട്. അത് താങ്കളുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും. ആ, മനസ്സിന്റെ വെളിച്ചം, സ്നേഹത്തിന്റെ വെളിച്ചം, അത് വളരെ വലുതാണ്. അതിനപ്പുറത്തേക്ക് ഒരു വെളിച്ചവും ഇല്ല.
2: ഞാൻ കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാ.
0: ട്രെയിനകത്ത്
2: ബസ്സിനകത്തായാലും ഒറ്റയ്ക്ക് പോകുന്ന ആളാ.
0: കുടുംബമൊക്കെ? കല്യാണം നോക്കുന്നുണ്ട്. ഈ പിന്നെ നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന എഴുത്ത് സമ്പ്രദായം, ബെയ്ലി ലിപി, അതൊക്കെ അതൊക്കെ അറിയില്ലേ?
1: നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാനൊക്കെ പറ്റും.
0: ഇല്ല, ഇതിലൊന്നും അത് ഒരു കാര്യം എന്താ പറഞ്ഞാ, ഏതെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നുപോയാൽ മറുവശത്ത് വല്ലാത്ത കഴിവുകളെല്ലാം കൂടി വരും. വൈക്കം വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി ഇപ്പോ ഇവിടെ എത്തിയിരിക്കുന്നേ, ലോകമറിയുന്ന ആളായില്ലേ, വലിയ
2: പാട്ടുകാരൻ.
0: ഓരോരുത്തർക്കും ലോകചരിത്രത്തിൽ തന്നെ കണ്ണിന് കാഴ്ചയില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് പുറകോട്ട് നിൽക്കാതെ മറ്റു പല പല മേഖലകൾ വെട്ടിപ്പിടിച്ച നൂറുകണക്കിന് ആളുകൾ ലോകത്ത്
2: ധാരാളമായിട്ടുണ്ട്.
0: ഒരുപാട് ഒരുപാട്. അപ്പൊ ഒന്നിലും എനിക്കിതേ ഉള്ളൂ എന്ന് കരുതണ്ട, മറിച്ച് അതിൽ കുറവുണ്ടെങ്കിൽ വേറൊരിടത്ത് എനിക്ക് കൂടുതലുണ്ടാവും എന്ന് കരുതിക്കൊണ്ട് സധൈര്യം മുന്നേറുക, ഉറപ്പായിട്ടും എത്തും. ഈ ലിപിയൊക്കെ പഠിച്ചെടുക്കാൻ അത്ര വലിയ പ്രയാസമൊന്നും വരാൻ വഴിയില്ല.
1: അതിൽ ജനറൽ നോളജിനോട് ഇത്രമാത്രം താല്പര്യമുള്ള കൊല്ലത്തിന്റെ പ്രത്യേകത, എത്ര എത്ര ജനറൽ നോളജുകളോട് താല്പര്യമുള്ള
0: ആളാണ്. ഓരോന്നും അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ നമ്മൾ പുറകോട്ടല്ല. അതാണ് ജീവിതത്തിന്റെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്തുന്നിടത്താണ് ജീവിതത്തിന്റെ ഭാഗം. ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തിട്ടല്ല വിഷമിക്കുന്നത്. അതിൽ വലിയ കഴിവുള്ള ആളും, ഒരാളും കഴിവില്ലാത്തവരല്ല. എല്ലാവരും കഴിവുകളുണ്ട്, അവരവരുടേതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കഴിവുകൾ. ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, 10-40 കുട്ടികളുടെ ക്ലാസ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് കണക്ക് പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ബഷീർ പണ്ട് പറഞ്ഞതൊക്കെ, ഒന്നും കൂട്ടിയാൽ എന്ത് കിട്ടും, ഇമ്മിണി വലിയ ഒന്ന് കിട്ടും, അല്ലാതെ രണ്ടെന്ന് പറയാനുള്ള ആ ഒരു ശേഷി കുട്ടിക്കില്ല. കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല, ഒരു കണക്കും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ടീച്ചർ അവനോട് ഇരിക്കാൻ പറഞ്ഞിട്ട്, ചോദ്യം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, ടീച്ചർ ഇരിക്കാൻ പറഞ്ഞിട്ട് അവനറിയാതെ ടീച്ചർ കുറെ നേരം അവനെ വീക്ഷിച്ചു. അപ്പൊ ഇടയ്ക്ക് അവൻ ഇങ്ങനെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെ, അവനെ കൂടുതൽ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്ക് അവൻ ഇടയ്ക്ക് മേശപ്പുറത്ത് വല്ലാതെ താളം ഇടുന്നുണ്ട്. അധ്യാപകയ്ക്ക് മനസ്സിലായി ഇവന്റെ മേഖല അതാണ്. അവൻ പിന്നെ ആ നിലയ്ക്ക് മാറ്റി അവനെ അത്തരം ഒരിടത്തേക്ക് പഠിപ്പിക്കാൻ അയച്ചപ്പോ അവൻ അറിയപ്പെടുന്ന വലിയൊരു മ്യൂസിഷ്യനായിട്ട്

0: ഒരു സംഗീത പ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ വാദ്യോപകരണത്തിന്റെ ഒരു ഉപയോക്താവായിട്ട് അവൻ മാറി വളർന്നു. അത് ലോകത്തിന്റെ പ്രത്യേകതയാണ്.
1: ഞാൻ പാട്ട് പാടാനൊക്കെ പോകും കേട്ടോ.
0: പോവല്ലേ? ഒരു പാട്ട് പാടിയിട്ടേ. ആ സമ്മാനം കിട്ടിയിട്ടു. ഒരു പാട്ട് ഇങ്ങോട്ട് പാടിയട്ടെ, അത് കേക്കട്ടെ ഞങ്ങള്.
1: പാട്ട് വേണോ?
0: വേണം, പിന്നെ
2: ഉറപ്പായിട്ട് വേണം,
0: ഉറപ്പായിട്ട് വേണം. അതാണല്ലോ ഈ ഒരു ആ മതി മതി, പോക്കുവെയിലിന്റെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ. അങ്ങോട്ട് മാത്രമല്ല,
1: ഒരു ദളം മാത്രം തിരർന്ന ഒരു ചെമ്പനി
0: നന്നായിരിക്കുന്നു. എന്ത് ദോഷമുള്ളത്? വളരെ നന്നായിട്ട് പാടിയിരിക്കുന്നു. ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്.
1: ഒരു പാട്ട് വേണം സാർ. ആരവ എന്റെ ചിത്രത്തിലെ മുക്കുറ്റി തിരുതാളി കാരം പറഞ്ഞു പറിച്ചു
0: വെച്ചിട്ടാണ് വേണ്ടത്.
2: തരാലോ?
1: ഹലോ.
2: അതിനു മുമ്പ് ഒരു ചെറിയ ഒരു കവിത കേൾപ്പിക്കട്ടെ? അത് വേണമല്ലോ. കവി നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ തീർച്ചയായിട്ടും കവിത കൂടെ കേട്ടുപോയാലേ അതിനൊരു ഓളം ഉള്ളൂ. അപ്പൊ ഒരു കവിത കേൾക്കാം.
0: ഒരു ഗദ്യ കവിത, ചെറിയൊരു കവിത. കവിതയുടെ പേര് ഹാൾമാർക്ക്. ഹാൾമാർക്ക് എന്ന് പറയുമ്പോ അറിയാം, ഈ സ്വർണത്തിലൊക്കെ അതിന്റെ പരിശുദ്ധി അടയാളപ്പെടുത്തുന്ന സംഗതിക്കാണ് ഹാൾമാർക്ക് എന്ന് പറയുക. ഗദ്യ കവിതയാണ്. സ്നേഹച്ചരടിൽ അച്ഛൻ ചാർത്തിച്ച സ്വർണത്താലി അന്ത്യദിനങ്ങളിലൊന്നിൽ ഇനി നിനക്ക് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ് അമ്മ പോയത്. സ്നേഹച്ചരടിൽ അച്ഛൻ ചാർത്തിച്ച സ്വർണത്താലി അന്ത്യദിനങ്ങളിലൊന്നിൽ ഇനി നിനക്ക് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ് അമ്മ പോയത്. പ്രയാസങ്ങൾക്കിടയിൽ ഒരു നാൾ ഓർമ്മച്ചെപ്പിലിരുന്നത് തലനീട്ടി. പ്രയാസങ്ങൾക്കിടയിൽ ഒരു നാൾ ഓർമ്മച്ചെപ്പിലിരുന്നത് തലനീട്ടി. തിരിച്ചും മറിച്ചും വീണ്ടും വീണ്ടും പരിശോധിച്ച തട്ടാൻ ഹാൾമാർക്കില്ലെന്ന് പറഞ്ഞ് ഒടുവിലത് തിരികെ തന്നു. തിരിച്ചും മറിച്ചും വീണ്ടും വീണ്ടും പരിശോധിച്ച തട്ടാൻ ഹാൾമാർക്കില്ലെന്ന് പറഞ്ഞ് ഒടുവിലത് തിരികെ തന്നു. ഇതാണ് ഹാൾമാർക്ക് എന്ന് പറയുന്ന ആ ഗദ്യ കവിത. സന്തോഷം.
2: അപ്പൊ കവിതയ്ക്ക് ശേഷം പാട്ടിലേക്ക് പോകാമോ?
1: പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
2: പറയുള്ളൂ ആർക്ക് വേണ്ടിയിട്ടാണ്?
1: പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്. ശിവ കുമരകം.
2: പിന്നെ
1: പി വി മുഹമ്മദ് വടക്കേബാൻ, ഒരു പാലക്കാട് പട്ടമ്പി.
2: ഓ
1: പിന്നെ കരുണാസായ റേഡിയോ സ്റ്റേഷൻ എത്തുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
2: ശരി, എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ? ഭരതൻ സംവിധാനം ചെയ്ത ആരവം എന്ന ചിത്രത്തില് എം ജി രാധാകൃഷ്ണൻ എന്താണ് ഈണമിട്ട് കെ ജെ യേശുദാസ് പാടിയ അതിമനോഹരമായ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു. അതെ അതെ അതെ അതെ അതെ അതെ അത് തന്നെയാണ് എന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഈ പാട്ടില് അഭിനയിക്കുന്നത് ഒരു തോക്കൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്താണ് നെടുമുടി
1: അഭിനയിക്കുന്നത്?
2: ആ അത് തന്നെ തന്നെയാണ്. അത്രയും പ്രത്യേകതകളുള്ള ചിത്രമാണ്.
1: അപ്പൊ നമുക്ക്
2: നമുക്ക് പാട്ടിലോട്ട് പോവാം.
0: അപ്പൊ എഴുത്ത് എഴുത്ത് ഉടൻ സ്വായത്തമാക്കാൻ കഴിയട്ടെന്നും വിവാഹ ജീവിതം ഉണ്ടാകട്ടെയെന്നും അങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്നായി മുൻപോട്ട് പോകാൻ കഴിയട്ടെ എന്ന് വളരെ ഹൃദയപൂർവ്വം ഞാനും ആശംസിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവെയിൽ നേരത്തിന് വിട പറയാൻ സമയമായിരിക്കുകയാണ്. ആരവം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചത്. ആ പാട്ടോടുകൂടി നമ്മൾ വിട പറയാൻ പോവുകയാണ്. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കവിയും അധ്യാപകനും പ്രിയ സ്നേഹിതനുമായ ദിലീപ് ആനാടാണ്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാൻ പറ്റി, അധ്യാപകൻ എന്ന രീതിയിൽ, കവി എന്ന രീതിയിലൊക്കെ പറയാൻ പറ്റി. പക്ഷേ ഇപ്പോൾ ഒരു പോക്കുവെയിൽ നേരെ ലൈവിൽ വന്നിരുന്ന് കവിതയൊക്കെ ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു സുഖവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ് അല്ലേ സാർ? എന്ത് പറയുന്നു അതിനെക്കുറിച്ചൊക്കെ?
0: തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷകരമായ ഒരു അവസ്ഥയായി. ഈ പറഞ്ഞതുപോലെ നാടിൻ്റെ പല ഭാഗങ്ങളിലിരിക്കുന്ന ആളുകളോട് സംവദിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവർ കവിത കൊള്ളാമായിരുന്നു നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതും ഒക്കെ മറക്കാനാവാത്തൊരു അനുഭവമാണ്. ഈ വളരെ സന്തോഷകരമാണ് ആയിട്ടാണ് തോന്നിയത്. ഈ റേഡിയോ പ്രോഗ്രാമിന്, എഫ് എം റേഡിയോ പ്രോഗ്രാമിന്, അതിലുപരി ഈ പോക്കുവെയിൽ എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിനുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
2: പ്രിയ ശ്രോതാക്കളെ, വളരെ സന്തോഷം. ഓരോ പ്രത്യേക പോക്കുവെയിൽ നേരവും കവിതയും പാട്ടും ഈ എന്താണ് ഊടും പാവുമിട്ട് ഇഴച്ചേർന്ന് കേൾക്കുന്നതിൻ്റെ ഒരു ഹൃദ്യത, ഒപ്പം ഒരു സൗഹൃദം അതിലോട് മെനഞ്ഞു ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദ്യത, ഇതൊന്നും ഒരിക്കലും എന്താണ് നിസ്സാരമല്ല എന്നാണ് എനിക്ക് പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു ബുധനാഴ്ച വൈകുന്നേരം വെറുതെ ഇരിക്കുന്നു, പക്ഷെ നമ്മളൊരു സ്നേഹിതനെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്നേഹിതയെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നു. ഒരു പരിചയമുണ്ടാവുന്നു, നിതാന്തമായ ഒരു സൗഹൃദം അതിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മൾ കേൾക്കാൻ സാധിക്കുന്നു, ആ പുസ്തകം നമുക്ക് അന്വേഷിച്ച് പോകാൻ സാധിക്കുന്നു. ഇന്ന് പിന്നെ സരസ്വതി വിലാസം ഗ്രന്ഥശാലയിൽ നിന്ന് എന്തുകൊണ്ടോ വിളി വന്നില്ല. സാധാരണ കവികളൊക്കെ അധ്യാപകരൊക്കെ സംസാരിക്കുമ്പോൾ ഹരിഹരദാസ് വിളിക്കുകയും പുസ്തകത്തെക്കുറിച്ച് അന്വേഷിക്കുകയും സരസ്വതി വിലാസം ഗ്രന്ഥശാലയിൽ ആ പുസ്തകം ഉണ്ടാവണം എന്ന് നിർബന്ധം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരുപാട് വായനക്കാരെ ഈ പരിപാടിയിലൂടെ എന്താണ് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ കൊണ്ട് വായിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലളിത ഒരു അസുഖമൊക്കെ ബാധിച്ച് എന്താണ് ആശുപത്രിയിലായതുകൊണ്ടായിരിക്കണം വിളിക്കാത്തതൊക്കെ, ഇവിടെ നിന്ന് അന്വേഷിച്ചൊക്കെ പോയി, പക്ഷേ ലളിത ആശുപത്രിയിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്തരം പരിപാടികളിലൂടെയാണ് ലളിത എന്നൊരു വായനക്കാരിയെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായനക്കാരുടെ ഇടയിലേക്ക് പുതിയ കവിതകളും കവികളെയൊക്കെ പരിചയപ്പെടുത്തുന്നതിൽ ശ്രോതാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുള്ള സന്തോഷമൊട്ടും ചെറുതല്ല. ഇന്ന് ദിലീപ് കുമാർ ആനാട് എന്ന കവി എത്രയോ ഹൃദ്യമായ നല്ല നല്ല കവിതകൾ പാട്ടുകളോടൊപ്പം നമുക്ക് ചൊല്ലിക്കേൾപ്പിച്ചു. ഹൃദയത്തിൽ നിന്നത് മാഞ്ഞു പോകുന്നില്ല. ഈ ദിവസവും ഈ പോക്കുവെയിൽ നേരവും നിതാന്തമായി നമ്മുടെ ഓർമ്മകളിൽ നിൽക്കട്ടെ, ചാരുതയാർന്ന് അത് നമ്മുടെ സൗഹൃദത്തോട് ചേർന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി 28-ാം തീയതി നടക്കുന്ന അടുക്കളയുടെ പ്രത്യേകമായ ചെറിയ ആഘോഷവേളയിലേക്ക്, 500-ാം എപ്പിസോഡിന്റെ അടുക്കള ആഘോഷത്തിലേക്ക് രാവിലെ 11 മണിക്ക് എല്ലാ ശ്രോതാക്കളെയും ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവെയിൽ നേരത്തിൽ നിന്ന് പടിയിറങ്ങുന്നു. അടുത്ത ബുധനാഴ്ച മറ്റൊരു സ്നേഹിതനോ സ്നേഹിതയുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം, കേൾക്കാം. ഇന്ന് ഇതുവരെ ഉണ്ടായിരുന്നത് ദിലീപ് കുമാർ ആനാട്, കവി, അധ്യാപകൻ, ഒപ്പം സൗഹൃദപൂർവ്വം ചേരുന്നത് സ്വന്തം മധുജൻ. നന്ദി, നമസ്കാരം.

മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത ഊഹോടും മയിലാടും മഞ്ചാടിക്കും നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത.

പടലും പറിച്ചു കെട്ടിക്ക, കാടും പടലും പറിച്ചു കെട്ടിക്ക, പറിച്ചു കെട്ടിക്ക, കെട്ടിക്ക ഇട്ട മാമല രണ്ട്, തീപ്പനിക്കും രാ

കാടും പടലും പറിച്ചു കെട്ടിത്ത, പറിച്ചു കെട്ടിത്ത, കെട്ടിത്ത തിത്ത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മഴ തോർന്ന് മുറ്റത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഇറമ്പിൽ നിന്നിറ്റി വീഴുന്ന തുള്ളികളുടെ നേർത്ത ശബ്ദം, ചകോരങ്ങൾ നിലാവ് തിന്നുമ്പോൾ ഇതേ ശബ്ദമാണെന്ന് അമ്മമ്മ പറയും. ഭൂമിയിലെ ഏറ്റവും നേർത്ത സംഗീതമാണത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നേർത്ത ശബ്ദം അമ്മമ്മയുടെ ഹൃദയമിടിപ്പായിരുന്നു. സ്നേഹത്തിൻ്റെ സൂചിമിടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുട്ടിക്കാലത്തെ ഏതോ കർക്കിടകമഴയിൽ ആ സൂചിമിടിപ്പ് നിശ്ചലമായി. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നേർത്ത ശബ്ദം നിശബ്ദമായിരിക്കുന്നു. ഇറമ്പിൽ നിന്നിറ്റി വീഴുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം, ചകോരങ്ങൾ നിലാവ് തിന്നുന്ന ശബ്ദം, അമ്മമ്മയുടെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം, നേർത്ത ശബ്ദങ്ങളുടെ താളങ്ങൾ, തലോടിയുറക്കിയിരുന്ന ബാല്യം, ജനാലക്കമ്പികളിൽ കാതു ചേർത്ത് വെച്ചാൽ ഇന്നും കേൾക്കുന്ന കമ്പനങ്ങൾ, ആത്മാവിൻ്റെ അഗാധതകളിൽ ഇന്നും പ്രതിബിംബിക്കുന്ന നേർത്ത ശബ്ദം ഹൃദയമിടിപ്പിൻ്റേതു തന്നെ. മെല്ലെ മെല്ലെ നിലച്ചുകൊണ്ടിരുന്ന നേർത്ത് കലമ്പിച്ച ആ ഹൃദയതാളം, ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇലകളും പൂവുകളും കുഴിഞ്ഞു വീഴുമ്പോൾ ശബ്ദമുണ്ടാകുമോ? അടർന്നു താഴേക്ക് വീഴുന്ന ഒരു കിളിത്തൂവലിന്റെ ശബ്ദം കവിക്ക് കേൾക്കാം. ഒരു കിളിത്തൂവലിനൊച്ചയൻ കാതിൽ വീഴുന്നു, ദൈവത്തിൻ പാട്ടുപോലൻ ഹൃദയത്തിലേക്ക് തലിഞ്ഞു ചേരുന്നു. കവികൾ അങ്ങനെയാണ്, അവർക്ക് പൂവിരിയുന്ന ശബ്ദം കേൾക്കാം, പുലരിയോട് ശലഭങ്ങൾ പറയുന്ന പരാതികൾ കേൾക്കാം, കോടമഞ്ഞ് മരച്ചില്ലകളിൽ ഉമ്മവയ്ക്കുന്നതിൻ്റെ മർമരങ്ങൾ, വസന്തം ചെറുമരങ്ങളിൽ ചെയ്യുന്ന സീൽക്കാരങ്ങൾ, കാറ്റ് ചെമ്പകമരങ്ങളിൽ വിരിയിച്ച പുളകങ്ങൾ, അതൊക്കെ കവികൾ കേൾക്കും, നമുക്കത് പറഞ്ഞു തരും. വിസ്മയത്തിൻ്റെ പരവതാനിയിലിരുന്ന് നമ്മളത് അനുഭവിക്കും. നേർത്ത ശബ്ദങ്ങൾ, നിലാവുദിക്കുന്നതിനേക്കാൾ നേർത്ത ശബ്ദങ്ങളുടെ സുതാര്യ സുന്ദരമായ സ്പർശങ്ങളിലേക്ക് സ്വയം അലിഞ്ഞു ചേരുമ്പോൾ അനുഭവിക്കുന്ന അനുഭൂതി. ഞാനതിൻ്റെ കിനാവള്ളികളിൽ ഊയലാടുമ്പോൾ അരികിൽ വന്നിരുന്ന അരുമയായി നീ മന്ത്രിക്കും പ്രണയസ്വനം, നിന്റെ നിസ്വനം ആർദ്രമായി സാന്ദ്രമായി നേർത്ത കിനാവിൻ്റെ പട്ടുനൂൽ കൊണ്ട് നീ കെട്ടും പവിഴബന്ധനം. ഇപ്പോഴെനിക്ക് സന്ദേഹം, നിലാവുദിക്കും നിസ്വനമാണോ, നിന്റെ പവിഴബന്ധനത്തിൽ ഞാനലിയും ആർദ്രചിത്തത്തിൻ മിടുപ്പുകളാണോ എനിക്കിഷ്ടമെന്നാണ്. എന്റെ പ്രണയമേ, എന്നരികിൽ നീയിരിക്കുമ്പോൾ മിടിക്കുമേ ഹൃദയതാളത്തെക്കാൾ പ്രിയം മറ്റെന്ത്. ഈ നിമിഷം മന്ത്രിക്കും മനസ്സിൻ്റെ മധുരസ്പന്ദം ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മഴ ചാറുന്നു. ചാറ്റൽ മഴയുടെ ശബ്ദം പുരപ്പുറത്ത് വീഴുന്നതിൻ്റെയല്ല, ഇലച്ചാർത്തുകളിൽ വീഴുന്നതിൻ്റെയുമല്ല, ചെറിയ മഴ മാനത്തു നിന്നും പൊഴിയുമ്പോഴുള്ള നനുത്ത ശബ്ദം. ചെവിയോർത്താൽ പോലും കേൾക്കാനാകാത്ത സൂക്ഷ്മത. ഒരു തുമ്പിച്ചിറകിൻ്റെ വിറകുള്ളലിൽ നിന്ന് ഉറവെടുക്കും പോലെ ഹൃദ്യമായ ശബ്ദം. അവ കേട്ടിരുന്നുകൊണ്ട് കയ്യിലൊരു കപ്പ് കാപ്പിയുമായി പൂമുഖത്ത് പത്രം വായിച്ചിരിക്കുന്ന മുരളിയേട്ടനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നമ്മളാരും കേൾക്കാത്ത ശബ്ദങ്ങൾ മുരളിയേട്ടൻ കേൾക്കുമായിരുന്നു. പേന കടലാസിലൂടെ മഷി തൂകി ഒഴുകിപ്പോകുമ്പോൾ പിതൃക്കളുടെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് മുരളിയേട്ടൻ പറഞ്ഞു. ഉറുമ്പുകൾ വർത്തമാനം പറയുന്നത് അരാമി ഭാഷയിലാണത്രേ. ഇടാ, എന്ത് രസമാണെന്നറിയുമോ അത് കേൾക്കാൻ? ഉറുമ്പുകളേക്കാൾ ചെറിയ ശബ്ദമാണ്. ഉൾക്കാതുകൾ തുറന്നു വച്ചിരിക്കണം, എന്നാലേ കേൾക്കാൻ പറ്റൂ. നിനക്കറിയുമോ, നിശാഗന്ധികൾ വിരിയുമ്പോൾ അവ കരയും. വളരെ പതിഞ്ഞ് നേർത്ത് അവ കരയും. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് കരയുന്നതെന്ന്. നിനക്കറിയുമോ, നിശാഗന്ധികൾ പൂവുകളല്ല, അവ നമ്മുടെയൊക്കെ അമ്മമാരാണ്. നമ്മയൊക്കെ ഉപേക്ഷിച്ച് നേരത്തെ പോയ അമ്മമാർ, അവരുടെ കരച്ചിലാണ്. എത്ര രാത്രികളിൽ ഞാനത് കേട്ട് കരഞ്ഞു. ആശുപത്രിയിൽ ചെന്നപ്പോൾ മുരളിയേട്ടൻ ഡോക്ടറോട് പറഞ്ഞത് ഭ്രാന്ത് മാറാൻ എന്ത് മരുന്നുകൾ വേണമെങ്കിലും തന്നോളൂ, പക്ഷേ ഈ ശബ്ദങ്ങൾ എന്നിൽ നിന്ന് തിരിച്ചെടുക്കരുത് എന്നാണ്. ഈ സുഖം സന്തോഷം എന്നിൽ നിന്നും അടർത്തിക്കളയരുത് എന്നാണ്. ശബ്ദങ്ങളില്ലാത്ത ലോകം എനിക്ക് ചിന്തിക്കുവാൻ വയ്യ. പക്ഷേ ഡോക്ടർ അത് കേട്ടില്ല. എല്ലാ ശബ്ദങ്ങളും മുരളിയേട്ടനിൽ നിന്ന് അകന്നകന്നുപോയി. ആൽത്തറയിൽ അനാഥനും ഏകാഗ്രിയുമായി മുരളിയേട്ടനിരുന്നു. ഒരു ശബ്ദവും കേൾക്കുന്നില്ലടാ. പൂക്കൾ പിണങ്ങി, ഉറുമ്പുകൾ മിണ്ടാതായി. എഴുതുമ്പോൾ കടലാസിലിപ്പോൾ പിതൃക്കളാരും വരാറില്ല. ഞാൻ എന്തിനാടാ ഒറ്റയ്ക്കിങ്ങനെ? തുലാവർഷം തോർന്ന ഒരു വെളുപ്പാങ്കാലം. അരയാലിൻ്റെ ആകാശങ്ങളെ തനിച്ചാക്കി മുരളിയേട്ടൻ പോയി. ഉറുമ്പുകൾ കരഞ്ഞു കാണും. ഉന്മാദികളായ നിശാഗന്ധികൾ നിലവിട്ട് നിലവിളിച്ചു കാണും. പിതൃക്കൾ മാത്രം പറഞ്ഞു കാണും ഒരു കൂട്ടുകൂടിയായെന്ന്. ആൽത്തറയിലെ വെള്ളാരങ്കല്ലുകളിൽ ചെവിയോർത്ത് കിടക്കുമ്പോൾ ഞാനും കേൾക്കുന്നുവോ മുരളിയേട്ടൻ്റെ മനസ്സ്? മനസ്സിൻ്റെ മന്ത്രണങ്ങൾ, ചിലമ്പിച്ച വാക്കുകൾ, നേർത്തു പതിഞ്ഞ് മുരളിയേട്ടൻ പിതൃക്കളോട് മിണ്ടുന്ന ശബ്ദം. ഇഷ്ടം, അത്രമേയിലിഷ്ടം.

ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ശബ്ദം, ക്ലാബ് ബോർഡിൻ്റെ ശബ്ദം, വിറകുകൊള്ളികൾ ഒടിയുന്ന ശബ്ദം, പാതിരാത്രി കഴിഞ്ഞ് ഏകാന്തമായിരിക്കുമ്പോൾ കേൾക്കുന്ന സെക്കൻഡ് സൂചിയുടെ ശബ്ദം, കടുകുമണികൾ പൊട്ടുന്ന ശബ്ദം, വിദൂരതയിലെവിടെയോ മുഴങ്ങുന്ന ഇടിയുടെ ശബ്ദം, അകലെ നിന്ന് കേൾക്കുന്ന തീവണ്ടിയുടെ ശബ്ദം, അടുപ്പിൽ തീക്കനലുകൾ പൊട്ടുന്ന ശബ്ദം, കുപ്പിവളകൾ കിലുങ്ങുന്ന ശബ്ദം, രാത്രികളിൽ നിരത്തിലൂടെ പോകുമായിരുന്ന കാളവണ്ടികളുടെ ശബ്ദം, അജ്ഞാതനായ ആരോ ഒരാൾ മൊട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ നിന്ന് വായിച്ച പുല്ലാങ്കുഴൽ നാദം, ശബ്ദങ്ങൾ നിരവധിയായി ചൂഴ്ന്നു നിൽക്കുന്നു. തൊടിയിൽ കവുങ്ങുകൾ കാറ്റിലിളകുന്ന ശബ്ദം, നൂറായിരം താറാവുകൾ തെരുവുകളിലൂടെ കലമ്പിച്ചു പോകുന്ന ഒച്ച, ഒതുക്കുകല്ലുകൾ ഓടിക്കയറി വരുന്ന കാമുകിയുടെ കാലൊച്ച, ദൂരേക്കെവിടെയോ നടന്നകന്നു പോകുന്ന വെളിച്ചപ്പാടിൻ്റെ ചിലമ്പൊച്ച, ഒച്ചകൾ ഓർമ്മകളിലും ജീവിതത്തിലുമായി എത്രയെത്ര ശബ്ദങ്ങൾ. ശബ്ദങ്ങളെയേ ഇല്ലാത്ത ഇടങ്ങൾ ഭൂമിയിലുണ്ടാകുമോ? ഉണ്ടാകാതിരിക്കില്ല. എങ്കിലും ഉർവരതയ്ക്കായി ദാഹിച്ചു കിടക്കുന്ന പാടത്തിലേക്ക് മടവ തുറന്ന് ഉൾപ്പുളകമാർന്നൊഴുകി വരുന്ന ശബ്ദം, അതായിരിക്കണം അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടം തോന്നിയ ശബ്ദമേതെന്ന്. അമ്മ പറഞ്ഞത് അരി തിളയ്ക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമെന്നാണ്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങൾ. ഒഴിഞ്ഞ പാത്രത്തിലേക്ക് പാൽ കറക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം, വെള്ളം കോരുമ്പോൾ കപ്പി കരയുന്ന ശബ്ദം. സിന്ധുവിനിഷ്ടം എന്തായിരിക്കും? തുന്നൽ യന്ത്രത്തിൻ്റെ താളലയങ്ങളായിരിക്കുമോ? സിദ്ധു പറഞ്ഞത് പഴയ പ്രൊജക്ടറിൽ ഫിലിം ഓടുന്നതിൻ്റെ ശബ്ദമെന്നാണ്. അമ്മോ നിനക്കോ? ചെറിയ ക്ലാസ്സിൽ കുഞ്ഞുമക്കൾ അനുസരണയില്ലാതെ ചിലയ്ക്കുന്നത്. ലേഖ പറഞ്ഞത് മധുരമായ ആർദ്രമായി ചിത്രപാടുന്നതാണെന്നാണ്. പണ്ട് കമ്പനിമുക്കിലെ മുറുക്കാൻകടയിൽ ടൈറ്റസ് നാരങ്ങാവെള്ളമുണ്ടാക്കാൻ സ്പൂൺ കൊണ്ട് പഞ്ചസാര ഇളക്കുന്ന ശബ്ദമാണ് ഇഷ്ടമെന്ന് പറഞ്ഞ പ്രഭാകരൻ. എന്നാൽ അവിടെ തന്നെ ജോണി പൊറോട്ട വീശിയടിക്കുമ്പോഴുള്ള ശബ്ദം ഇഷ്ടമെന്ന് പറഞ്ഞ സുരേഷ് ബാബു. ഗോപിയേട്ടൻ ആവോളം നീട്ടിയൊഴിക്കുന്ന ചായ ഗ്ലാസ് നിറയുമ്പോഴുണ്ടാകുന്ന ശബ്ദം. രാവിലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ പോലെ ഭാസ്കരൻ്റെ കടയിലിരുന്ന് പാടിക്കൊണ്ടിരുന്ന റേഡിയോയുടെ ശബ്ദം. ഊടുമ്പാവുമായി താളമിടുന്ന തറിയുടെ ശബ്ദം. വില്യംസിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ടൈപ്പ്റൈറ്ററുടെ ശബ്ദമെന്നാണ്. ക്ലാസ് മുറിയിൽ മുഴങ്ങിയ ഇംഗ്ലീഷ് പ്രൊഫസറുടെ ശബ്ദം ഇഷ്ടമെന്ന് പറഞ്ഞത് മോഹനൻ. ചെറിയ കുട്ടിയുടെ ചിരിയുടെ ശബ്ദമാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞത് ഗോവിന്ദനാശാൻ. തിരക്ക് തീരെയില്ലാത്ത വിഷ്ണുകോവിലിലെ അമ്പലമണിയായിരുന്നു അനന്തകൃഷ്ണൻ ഇഷ്ടം. കൊതുമ്പ് വെള്ളത്തിലേറി പോകുമ്പോൾ കേൾക്കുന്ന തുഴയുടെ ശബ്ദം. മഴക്കാലമാവുമ്പോൾ വരമ്പുകളിലിരുന്ന് കരയുന്ന തവളകളുടെ ശബ്ദം. തിമർത്ത് പെയ്യുന്ന മഴയുടെ ശബ്ദം. ശബ്ദങ്ങളെമ്പാടും പലതായി നിറയുന്നു. എങ്കിലും ഓരോന്നെടുത്തും വച്ചും അങ്ങോട്ട് നടന്നും ഇരുന്നും പിന്നെയും നടന്നും പോകുന്നതിനിടയിൽ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പയ്യാരങ്ങൾ, അതാണ് ആ ശബ്ദമാണ് മറ്റേതിനേക്കാളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

വെയിൽ കൊണ്ട് വസന്തം കൂടുകെട്ടുന്നു. നിസ്തുലമായ സമൂഹനതയിൽ ഭ്രമിച്ച് കണ്ണാന്തളികൾ പൂത്തുപോകുന്നു. പുലരിയാകെ പ്രാണഹർഷമണിഞ്ഞു നിൽക്കുന്ന പൂക്കാലത്തിലേക്ക് അതിഥികളായെത്തിയ കരിയിലക്കിളികൾ. കാറ്റിൽ പറന്നുപോകുമെന്ന് തോന്നിപ്പോകുന്ന നിർമ്മലത. ചാടിയും പറന്നും ചിക്കിച്ചുകഞ്ഞും ഇരതേടുന്നതിനിടയിലെ കിളിക്കൊഞ്ചലുകൾ. നേർത്തു പതിഞ്ഞ സ്വരമാധുര്യം. പാത്തുപതുങ്ങി നിന്ന് കേൾക്കുമ്പോൾ അനുഭവവേദ്യമാകുന്ന സംഗീതം. തൊടിയിലും പറമ്പിലുമായി എത്ര കിളിനാദങ്ങൾ. കിളികളുടെ ശബ്ദത്തെക്കാൾ സൗമ്യമായി ഈ ലോകത്ത് മറ്റെന്താണുള്ളത്? മന്ത്രമധുരമായി അവ പാടുന്നു. ഹരിതാഭമായി പ്രകൃതിയെ പാടിയുണർത്തുകയും സാന്ധ്യചാരുതയിൽ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് കൂടണയുകയും ചെയ്യുന്നു. അതുവരെയും ഭാവസൗകുമാര്യതയോടെ ഓരോന്ന് കൊഞ്ചിപ്പറഞ്ഞ് പാടിപ്പറക്കുന്ന സ്വാതന്ത്ര്യം. എനിക്കിഷ്ടം ഈ മധുരഭാഷണം, നിന്റെ ആകാശമാകെ പരക്കുന്ന ഗീതകം. കാതരെ, പാടുവാൻ മാത്രമായി വന്നു നീ, പാടുക ആത്മമന്ത്രണങ്ങൾക്കൊപ്പമേ എന്ന് കവി. എവിടെയും കിളിയൊച്ചകൾ, എങ്കിലും എന്റെ തൊടിയിൽ എന്നും വന്നിരുന്ന് പാടുന്ന രണ്ട് ചിത്തിരക്കിളികൾ. ഇഷ്ടം, അത്രമേലിഷ്ടം.

കണ്ണടച്ചിരിക്കുമ്പോഴാണ് കാതുകൾ കൂടുതൽ തുറക്കുന്നത്. ആണോ? അങ്ങനെയാണോ? ആവാനാണ് സാധ്യത. അതുകൊണ്ടാവും ആളുകൾ കണ്ണടച്ചിരുന്ന് പാട്ടുകൾ കേൾക്കുന്നത്. തീരെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാൻ കണ്ണുകൾ തടസ്സമാണോ? ഏയ്, അങ്ങനെയാവില്ല. ചില കേൾവികൾക്ക് കണ്ണുകൾ കൂടി വേണം. അല്ലെങ്കിൽ പിന്നെ കലമാൻ്റെ കൊമ്പിൽ പേടമാൻ കണ്ണുരുമ്മുന്നതിൻ്റെ നേർത്ത ശബ്ദം അതിൻ്റെ സൗകുമാര്യതയാൽ അനുഭവിക്കുന്നതെങ്ങനെ? കണ്ട് കേൾക്കുന്നതിൻ്റെ സുഖമാണത്, കേട്ട് കാണുന്നതിൻ്റെ സുഖം മറ്റൊന്നാണ്. കേൾക്കുന്നതെല്ലാം മനതാരിൽ കാണുന്ന സുഖം. കാറ്റ് വീശുന്നതും കടലിരമ്പുന്നതുമൊന്നുമല്ല, ഇടിമുഴങ്ങുന്നതും പുഴയൊഴുകുന്നതുമല്ല. ഇരുട്ടുന്ന ശബ്ദം, സന്ധ്യയാകുമ്പോഴുള്ള ശബ്ദം, പുലരി പൊട്ടിവിടരുമ്പോഴുള്ള ശബ്ദം, അതൊന്നും കാണുമ്പോൾ കേൾക്കാനാവില്ല, കാണാതിരിക്കുമ്പോൾ മാത്രം കേൾക്കുന്നവയാണ്. സഞ്ജയ, രാവു കനക്കുന്നതിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ദുര്യോധനൻ്റെ നെഞ്ചിലെ ഭയം ഞാൻ കേൾക്കുന്നു. ഹസ്തിനപുരിയിൽ അസ്വസ്ഥതയുടെ ഞരക്കങ്ങളാണ്. രണ്ട് ഗതകൾ തമ്മിൽ ഇടയുന്നതിൻ്റെ മുഴക്കം എനിക്കിപ്പോഴേ കേൾക്കാം. വേദന കൊണ്ട് പുളയുന്ന നിലവിളി, നാളെ ആ നിലവിളി എൻ്റെ മകൻ്റെ കണ്ഠത്തിൽ നിന്നാണെന്നും ഞാൻ കേൾക്കുന്നു. അതൊന്നും എൻ്റെ തോന്നലുകളല്ല സഞ്ജയ, എനിക്ക് കേൾക്കാം. നീ അത് കേൾക്കാത്തത് നിനക്കെല്ലാം കാണാനാവുന്നത് കൊണ്ടാണ്. കിരീടം താഴെ വീഴുന്നതിൻ്റെ ഒച്ച, പുതിയ രാജ്യാഭിഷേകത്തിൻ്റെ വാഴ്ചകൾ, വൈതാളിക വാണികൾ, പെരുമ്പറകൾ, കൂടുതൽ ചെവിയോർത്താൽ ഒരു നേർത്ത ചിരി. അതിന് പക്ഷേ ശബ്ദം തീരെയില്ല, എങ്കിലും എനിക്കത് കേൾക്കാം. ആത്മസംതൃപ്തിയോടെ ഒരമ്മ ചിരിക്കുന്നു. അതേ സഞ്ജയ, അതേ, അത് പാണ്ഡവ മാതാവിൻ്റെ ചിരിയുടെ ശബ്ദമാണ്. ഇത്ര ആനന്ദത്തോടെ ഒരു സ്ത്രീയും ചിരിച്ചിട്ടുണ്ടാവില്ല. അധികവും മന്ദവുമായ ഉത്കണ്ഠകളാൽ മനോനിലതിട്ട് ഞാൻ പറയുന്ന ഭ്രാന്ത കൽപ്പനകളല്ല സഞ്ജയ ഇത്. നീ നിന്റെ കാഴ്ച വിടിഞ്ഞു നോക്ക്, കേൾക്കാം. ഞാൻ കേൾക്കുന്നത് പോലെ നിനക്ക് കേൾക്കാം, നിനക്കും കേൾക്കാം. ധൃതരാഷ്ട്രർ വർത്തമാനവും ഭാവിയും കേട്ടു. കേൾവി അയാൾക്കു ചുറ്റിലും നിറഞ്ഞു നിന്നു. നിരവധി ശബ്ദങ്ങൾ അയാളെ അഭിഷേകം ചെയ്തു. ആനന്ദത്തിൻ്റെ അമൃതധാരയായും അസ്വസ്ഥതയുടെ വിഹുലതയായും അത് അയാളെ ചുറ്റി. അതിൻ്റെ പ്രസരണങ്ങളിൽ മുങ്ങിയ അയാളുടെ ജന്മം. കാണാതെ കേട്ട ശബ്ദ സമ്മിശ്രണങ്ങൾ, സമന്വയങ്ങൾ, ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

നാട്ടിൽ മഴയെത്തും മുമ്പേ ആലിപ്പഴങ്ങൾ വീഴും. പണ്ടൊക്കെ അത് പതിവായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. വല്ലപ്പോഴും മാത്രം ആരോ ചരലുവാരി എറിയുന്നത് പോലെയാണ് തോന്നുക. ഇങ്ങനെയാണ് ചാത്തനീറെന്ന് അമ്മമ്മ പറയും. ക്ഷണനേരം കൊണ്ട് കണ്ണാടി ചില്ലുകൾ തകർന്ന് താഴെ വീഴും. പേടിപ്പിക്കുന്ന ശബ്ദമാണത്. ആലിപ്പഴം വീഴുമ്പോൾ പേടി തോന്നില്ല. എന്നാലും ക്ഷണനേരം കൊണ്ട് 100 കഷണങ്ങൾ മുറ്റത്ത് വീണ് ചിതറും. അതിന് പ്രത്യേകിച്ചൊരു സുഖവുമില്ല തന്നെ. എന്നാൽ ശിശിരത്തിൻ്റെ കൊടും തണുപ്പിൽ ലഡാക്കിൽ മഞ്ഞ് വീഴുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൂപ്പൻ താടി പോലെ അതോ ബോംബെ മുട്ടായി പോലെയോ അതത്ര വ്യക്തമല്ല. അതെങ്ങനെയായാലും മഞ്ഞ് പറന്നു വീഴുന്ന ഒച്ച, അതിൻ്റെ ഒരു രസം, തണുപ്പിൽ അലിഞ്ഞു ചേർന്ന നേർത്ത ശബ്ദത്തിൻ്റെ ശ്രവണസുഖം, ഇഷ്ടം, അത്രമേലിഷ്ടം.

ഒരു കിളിമുട്ട വിരിയുന്നതിൻ സ്വരം, ആദ്യമായി കിളിക്കുഞ്ഞിൻ കരച്ചിൽ, കാതിൽ പതിയുന്നതിൻ സുഖം, സാന്ദ്രമായി മണൽപ്പരപ്പിലൂടെ ഒരു പാമ്പിഴഞ്ഞു പോകുന്നതിൻ നേർത്ത ശബ്ദം, നിഴലുകൾ മണ്ണോടമർന്നു ചേരുന്ന ശബ്ദം, മഹാബലിപുരത്തെ ശിലകളിൽ കല്ലുളി വീഴുമ്പോഴുള്ള നാദം, ഹൃദയഹാരിയായത്ര ശബ്ദങ്ങൾ കാതിലമൃതമിറ്റിക്കുന്നു. എങ്കിലും കേൾക്കും സങ്കടസ്വരങ്ങൾ, കവിതയിൽ ഞാനത് കേൾക്കുന്നു. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വരവിലാപം. ഈ ലോകത്ത് ഒട്ടുമേ അരുതാത്ത ശബ്ദമെന്തായിരിക്കും? മനുഷ്യൻ്റെ കണ്ണുനീർ. മനുഷ്യൻ്റെ കണ്ണുനീർ ഭൂമിയിൽ വീഴുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തേക്കാൾ അരുതാത്തതായി മറ്റൊന്നുമില്ല. അതേക്കാൾ നേർത്ത ദീനമായ ശബ്ദം വേറെന്താണുള്ളത്? മനുഷ്യർ കരയരുത്, കണ്ണുനീർ ഭൂമിയിൽ വീഴരുത്. അതിയായി നേർത്ത ആ ശബ്ദം ഭൂമിയുടെ ഉള്ളറകളെ പൊള്ളിച്ചു കളയും, ഭൂമിയുടെ ഉള്ളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കും. കണ്ണുനീർ വീഴുമ്പോഴുള്ള ശബ്ദവും രക്തമിറ്റു വീഴുമ്പോഴുള്ള ശബ്ദവും വേണ്ടെന്ന് വയ്ക്കാം. തോക്കിൻ കുഴലിൽ നിന്നുയരുന്ന വെടിയൊച്ചകൾ, വാളുകൾ തമ്മിലൊരസുന്ന ശബ്ദം, വായുവിലൂടെ ചീറി വരുന്ന കത്തിമുനകളുടെ ശബ്ദം, ആക്രോശങ്ങൾ, വെല്ലുവിളികൾ, അരുതാത്ത ശബ്ദങ്ങൾ, അന്തരംഗങ്ങൾ മുറിച്ചുപായുമീ ക്രോധസ്വരങ്ങൾ ഒഴിവാക്കി മാനുഷ മധുരസ്വരങ്ങൾ മീട്ടും മണിപ്പൻ വീണയാകാത്തതെന്ന് നീ. ഹരിത സാന്തോക്തികൾ ചിതറും വനശലാകയിൽ ഇത്തിരി നേരം തനിച്ചിരിക്കുമ്പോൾ കേൾക്കും സാരംഗിതൻ മാനവമന്ത്രണം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

സുഗതകുമാരിയുടെ കാളിയമർദ്ദനം എന്ന കവിത. ചണൽ ചണൽ ചണനാദമുതിർക്കും മണിച്ചിലങ്ക് കിലുങ്ങുമ്പോൾ, കരത്തിലോമൽ തരിവളയിളകി ചിരിച്ചു മിന്നിത്തകരുമ്പോൾ എന്ന വരികൾ. ശബ്ദത്തിൻ്റെ സമ്മതത്വത്തെ ഇതിൽ കൂടുതൽ എങ്ങനെ വർണ്ണിക്കാനാണ്? ശബ്ദത്തിൻ്റെ സുഖതത്വത്തെ ഇതിൽ കൂടുതൽ എങ്ങനെ വർണ്ണിക്കാനാണ്? ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്ന് ഒ എൻ വി. തീരെ ചെറിയ ശബ്ദങ്ങൾ എന്നൊരു കവിതയുണ്ട് ഒ എൻ വിക്ക്. കടന്നൽ മൂളുന്ന ശബ്ദം, ഹിമഗിരിമുകളിലായി രുദ്രനടന കേളിതൻ ഡമരുക ശബ്ദം, കുതിരകൾ കുളമ്പടിച്ചു പോവും ശബ്ദം, എല്ലാം കവിക്കിഷ്ടമെങ്കിലും പ്രിയതരം തീരെ ചെറിയ ശബ്ദങ്ങളെന്ന് കവി പറയുന്നു. ഇലകളിൽ നിന്നും ഹിമകണികകൾ തെരുതെരെ ഇറ്റിറ്റുതിരും നിസ്വനം, ഒരു തിരവെന്ന് മണൽത്തരികളെ കിരുകിര കെട്ടിപ്പുണരും സീൽക്കാരും, ഒരു തരിവിൻ്റെ മുടിത്തഴ മെല്ലെ വകഞ്ഞുപോവും കാറ്റിൻ പ്രണയമർമ്മരം, വിട പറയുമ്പോൾ വിതുമ്പിടും സ്വരം, തുടങ്ങിയെത്രയോ തീരെ ചെറിയ ശബ്ദങ്ങൾ ഇഷ്ടത്തിൻ തളികയിലിരിക്കുന്നു. മൃദുസ്വരങ്ങൾ തൻ ലളിത കമ്പനങ്ങൾ ഇഷ്ടം അത്രമേലിഷ്ടം.

സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. അയലത്തുകാരനാണെങ്കിലും നീ എനിക്ക് അപരിചിതനോ, കാലചക്രം പൊടിതീർത്തു പായുമേ, ഭൂമിയുടെ പാതകൾ പണിയും വഴിപ്പണിക്കാര. നഗരത്തിലേക്കുള്ള വണ്ടിക്ക് നീ മക്കൾ ഉണരുന്നതിന് മുമ്പ് പോകും. താറിൻ കരിമ്പുക കുടിച്ച് വെയിലാൽ വിണ്ടുകീറി തളർന്ന മെയ്യോടെ അടിവച്ചു ചാരായ ലഹരിയിൽ അരിയും പരിപ്പുമായെത്തും. ഒരു കൂലിപ്പണിക്കാരൻ്റെ ചിരി എന്ന കവിതയിലെ വരികളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത. ഇതൊക്കെയാണ് വാങ്മയ ചിത്രം എന്ന് പറയുന്നത്. കൂലിപ്പണിക്കാരനെ നമുക്ക് കാണാം. അയാൾ രാവിലെ പോകുന്നതും വൈകുന്നേരം തിരിച്ചു വരുന്നതും കാണാം. വാക്കുകളെ കാഴ്ചകളാക്കാൻ കഴിയുന്ന കവിയുടെ കലാവിദ്യ. അലിവാർന്നു കിടന്നൊരാടുപോൽ മുല നൽകുന്നത് കുട്ടികൾക്കിവൾ. തലചെന്നു പിടിച്ചു വലിച്ചിഴക്കിലും കലരാക്രുദ്ധത എന്നു തോന്നിടും എന്ന് ആശാൻ ഒരു സിംഹപ്രസവം എന്ന കവിതയിൽ വരച്ചിടുന്നു. വരച്ചിടുന്നു എന്നേ പറയാനാവൂ. എഴുതുകയല്ല, വരയ്ക്കുകയാണ്. അലിവാർന്നു കിടന്നൊരാടുപോൽ മുല നൽകുന്ന സിംഹിയെ നമുക്ക് കാണാം. എന്തോ രാത്രിയിൽ കവിതയുടെ പൂക്കൾ വിടർന്നു നിൽക്കുന്ന കാഴ്ചയുടെ സമ്മോഹനത. ഒരു പാട്ട് കേൾക്കാം.

വിവേകാനന്ദൻ തൻ്റെ ആത്മകഥയിൽ പറയുന്നൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഒരിക്കൽ അദ്ദേഹം വാരണാസിയിൽ ഒരു വഴിയിലൂടെ പോവുകയായിരുന്നു. ഒരു വശത്ത് വളരെ ഉയരമുള്ള ഭിത്തി, മറുവശത്ത് വലിയൊരു കുളം. പാതിവഴി എത്തിയപ്പോൾ പിന്നിൽ ഒരു കൂട്ടം കുരങ്ങന്മാർ വന്നു. കാശിയിലെ കുരങ്ങന്മാരാണ്. പിടിച്ചുപറിയിലും വികൃതിയിലും ഒരു കുറവുമില്ല. കുരങ്ങന്മാർ ഓടിയെടുത്തപ്പോൾ വിവേകാനന്ദൻ ഓടാൻ തുടങ്ങി. ഒപ്പമെത്തിയ കുരങ്ങന്മാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ തുടങ്ങി, കടിക്കാനും മാന്താനും തുടങ്ങി. ആവവിധത്തിൽ അദ്ദേഹം ഓടാൻ ശ്രമിച്ചു. പിന്നിൽ നിന്ന് സാധാരണക്കാരനായ ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഓടരുത്, തിരിഞ്ഞു നിന്ന് നേരിടൂ. വിവേകാനന്ദൻ ഓട്ടം പൊടുന്നനെ നിർത്തി, കുരങ്ങന്മാരുടെ നേരെ കൈയുയർത്തി വീശി. കുരങ്ങുകൾ പടയോടെ പിൻവാങ്ങി. പ്രകൃതി ദുരന്തങ്ങൾ ഒഴികെയുള്ള എല്ലാ ഭീഷണികളുടെയും യാഥാർത്ഥ്യം ഇതാണ്. നമ്മുടെ മനോവീര്യം കുറയും തോറും അവയുടെ പെരുമ കൂടും. നമുക്ക് ധൈര്യമുണ്ടാകുന്ന തോതനുസരിച്ച് അവ അത്രയ്ക്കത്രയ്ക്ക് അങ്ങ് പിൻവാങ്ങും. രോഗങ്ങളുടെ രൂപത്തിൽ അകത്തുനിന്ന് വരുന്നവയായാലും അനീതികളുടെയോ അക്രമങ്ങളുടെയോ രൂപത്തിൽ പുറത്തുനിന്ന് വരുന്നവയായാലും ഭയമായാലും ഉത്കണ്ഠയായാലും എല്ലാ ഉപദ്രവങ്ങളുടെയും കഥ ഇത്രയേയുള്ളൂ. നിൽക്കൂ, തിരിഞ്ഞു നിന്ന് എതിർക്കൂ, അവ പടയോടെ പിന്മാറുക തന്നെ ചെയ്യും. നല്ല ഉദാഹരണം അല്ലേ? ഉപയോഗമുള്ള ഉദാഹരണം. ഒരു പാട്ട് കേട്ടാലോ?

കുട്ടിക്കാലത്ത് ഒരുവിധം കള്ളത്തരങ്ങൾ കാണിച്ചിരുന്നു എന്നതാണ് സത്യം. അതിൽ പ്രധാന കള്ളത്തരം സന്ധ്യാനേരത്തെ പ്രാർത്ഥനയിലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, എല്ലാ ദിവസവും സന്ധ്യാനേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു താല്പര്യവും അന്നേ ഇല്ലായിരുന്നു. അമ്മയുടെ നിർബന്ധം. ആ ഒറ്റ കാരണം കൊണ്ട് വിളക്കിനു മുന്നിൽ കൈകൂപ്പിയിരിക്കും. അഞ്ജന, ശ്രീധരനും ചാരുമൂർത്തയുമൊക്കെ അമ്മ വരുമ്പോൾ മാത്രം ഉറക്കെ പറയും. മുതിർന്നവർ എന്തുകൊണ്ടാണ് നാമം ചൊല്ലാത്തത് എന്ന് തോന്നിയിട്ടുണ്ട്. മുതിർന്നവർക്ക് എന്തുമാവാമല്ലോ എന്ന് സിനിമയിൽ കേട്ടപ്പോൾ അതിനുള്ള ഉത്തരവുമായി. ഇമ്പോസിഷന് കാണിച്ച കള്ളം ഇപ്പോഴും ഓർമ്മയുണ്ട്. സക്സസ് എന്ന വാക്ക് ഇമ്പോസിഷൻ ഇട്ടാൽ എസ് എസ് എസ് എസ് എന്ന് താഴോട്ട് വേഗത്തിൽ എഴുതും. യു യു യു യു എന്ന് വീണ്ടും താഴോട്ട് എഴുതും. അങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും ഡിക്റ്റേഷൻ നടത്തിയാൽ വീണ്ടും ഇമ്പോസിഷനാകും. അതൊക്കെ അങ്ങനെ തുടർന്നിരുന്ന കള്ളത്തരങ്ങളുടെ ഒരു കാലം. എല്ലാവരിലും ഉണ്ടാവും അല്ലേ? അതോർക്കുമ്പോഴാണ് ഒരു ആശ്വാസം. ഒരു പാട്ട് കേൾക്കാം.

അർജുനൻ പാർത്ഥൻ കിരീടി വിജയൻ എന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്നാൽ ഭയം മാറുമെന്ന് കുട്ടിക്കാലം മുതലേ കേട്ടിരുന്ന ഒരു കാര്യം. അങ്ങനെ പറഞ്ഞാൽ ഭയം മാറുമോ? മാറുമായിരിക്കാം. പക്ഷെ സംശയം അതല്ല. അർജുനന് ഭയമുണ്ടായിരുന്നോ? അതാണ് സംശയം. ഉണ്ടായിരുന്നിരിക്കണം. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തവ എന്ന് പറയുന്നുണ്ടല്ലോ. പരന്തവൻ എന്നാൽ ഭയചകിതൻ എന്നു തന്നെയാണ്. അപ്പൊ കൃഷ്ണൻ അർജുനനെ പരന്തവൻ എന്ന് സംബോധന ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം അർജുനന് ഭയമുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ? ഭയം മാത്രമല്ല, വിഷാദവും അർജുനനുണ്ടായിരുന്നു. എല്ലാം ഉപേക്ഷിക്കാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. ഭയവും വിഷാദവും ഉപേക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. ഭീരുത്വമൊഴിഞ്ഞു ധീരനായി. ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് രാമപുരത്ത് വാര്യർ ചോദിക്കുന്നുണ്ട്. അർജുനന്റെ വിഷാദവും ഭയവും എല്ലാം അകറ്റിയ കൃഷ്ണന് ഭയമുണ്ടായിരുന്നോ? വിഷാദമുണ്ടായിരുന്നോ? പിന്നെ സ്യമന്തകം കാണാതായതുമായി ബന്ധപ്പെട്ട് കൃഷ്ണൻ എന്തുമാത്രം ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ടാവും, സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോ സങ്കടവും വിഷാദവും എല്ലാം സർവസാധാരണമാണ്, മനുഷ്യ സഹജമാണ്. അതൊക്കെ അതിജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ തേടുക എന്നതാണ് പ്രധാനം. അവ നമ്മളെ ഓടിക്കരുത്. അവ ഓടിക്കുമ്പോൾ നമ്മൾ നിൽക്കണം, നിന്നെതിരിടണം, ആട്ടിപ്പായിക്കണം. ഒരു പാട്ട് കേട്ടാണ്.

പാവൽ കൃഷി പരിചയമുള്ളവരുണ്ടാകും. അത് പൂവിടുമ്പോൾ അതിൻ്റെ ഇല ചുരുട്ടാൻ പുഴു വരും. പുഴുവിനെ തിന്നാൻ വേറൊരു ജീവി വരും. ഒരു കുന്നിക്കുരു നടുവേ മുറിച്ച പോലെ ഒരു ജീവി, പറക്കുന്ന ജീവി, മഞ്ഞ ദേഹത്തിൽ കറുത്ത പുള്ളികളുള്ള ജീവി. പാവൽ കൃഷി അവസാനിക്കുന്നതോടെ ഈ ജീവികളും അപ്രത്യക്ഷരാകും. അടുത്ത വർഷം പാവൽ നടുമ്പോൾ വീണ്ടും വരും. അത്രയും കാലം അവർ എവിടെയായിരിക്കും? പാവലിലല്ലാതെ ഒരു ചെടിയിലും അവർ വരാറില്ല. വേറെ ഒരു ജീവിയെയും അവ തിന്നാറുമില്ല. പാവലുള്ളപ്പോഴേ ഇവയുള്ളൂ. ആ, മനുഷ്യനുള്ളപ്പോഴേ അറിവിൻ്റെ പ്രത്യക്ഷമുള്ളൂ എന്നതുപോലെയാണത്. അങ്ങനെ പറഞ്ഞു തന്നത് പാറക്കാട്ട് അപ്പൂപ്പനാണ്. എത്ര നല്ല ഉദാഹരണം അല്ലേ? മനുഷ്യനുള്ളപ്പോഴേ അറിവിൻ്റെ പ്രത്യക്ഷമുള്ളൂ, പാവലുള്ളപ്പോഴേ ആ ജീവിയുടെ പ്രത്യക്ഷവുമുള്ളൂ. ഇഷ്ടപ്പെട്ടു പോയി ആ ഉദാഹരണം അപ്പൂപ്പന് വേണ്ടി, പാറക്കാട്ട് അപ്പൂപ്പന് വേണ്ടി.

ആദ്യ രാത്രി മുറിയിലേക്ക് തലയിട്ട കള്ളനോട് പണ്ടൊരു വീട്ടുടമ പറഞ്ഞത്രേ, ഉമ്മറവാതിൽ അടച്ചിട്ടില്ലടോ, എന്തിനാ ഇത്ര കഷ്ടപ്പാട്? കള്ള നാണം കെട്ടുപോയി. ധൈര്യം, അറിവ്, പരിഹാരം ഇതെല്ലാം നമ്മളിൽ തന്നെയുണ്ട്. പക്ഷെ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോയാണ് ധൈര്യം സംഭരിക്കുന്നത്. അവരോട് ചോദിക്കാനുള്ളതും അതേ ചോദ്യം. ഉമ്മറവാതിൽ അടച്ചിട്ടില്ലടോ, എന്തിനാ ഇങ്ങനെ കിടന്ന് വളഞ്ഞു ചുറ്റുന്നത്? വീട്ടിലുള്ളവർ 150 വട്ടം പറയുന്നതാണ് മോട്ടിവേഷൻ നടത്തുന്നവർ പണം വാങ്ങി പറഞ്ഞു തരുന്നത്. പല മോട്ടിവേഷൻ ക്ലാസ്സുകളും കള്ളനാണയങ്ങളാണ്. മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് ഒരു തട്ടുകട പോലും ഇവിടെ ആരും തുടങ്ങിയിട്ടില്ല. ജീവിച്ചേ തീരൂ, നിലനിന്നേ തീരൂ എന്ന വാശി ഉള്ളിലുള്ളവരെല്ലാം ഓരോരോ സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ക്ലാസ് കേട്ടിട്ടല്ല. മോട്ടിവേഷൻ ക്ലാസ് കൊണ്ട് പലപ്പോഴും രണ്ട് പ്രയോജനങ്ങളുണ്ടാവും. ഒന്ന്, അത് നടത്തുന്ന ആളിന് കിട്ടുന്ന സാമ്പത്തികം, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പ്രശസ്തി. അതിനപ്പുറം 95% മോട്ടിവേഷൻ ക്ലാസ്സുകളും പാഴാണ്. സത്യമാണ്, ഉള്ളിലുള്ള ഊർജം, അതാണ് സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യം. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഒരു പാട്ട് കേട്ടാലോ?

ഈ ലോകത്ത് സങ്കല്പത്തെക്കാൾ മഹത്തായി മറ്റെന്താണുള്ളത്? എല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് സങ്കല്പത്തിലൂടെയാണ്, ഭാവനയിലൂടെയാണ്, ആശയങ്ങളിലൂടെയാണ്. എന്നിട്ടും കാര്യങ്ങൾ എവിടെയാണ് പിഴയ്ക്കുന്നത്? സങ്കല്പ

ഉണ്ടാകുന്ന വ്യതിചലനങ്ങൾ തന്നെയാണ്. സ്വന്തം കുരയിൽ തലചായ്ക്കണം എന്ന സങ്കല്പത്തിൽ നിന്ന് ആയിരക്കണക്കിന് ഏക്കറിന്റെ ഉടമസ്ഥൻ എന്ന സങ്കല്പത്തിലേക്ക് മാറുന്നതോടെ കുരുക്കുകൾ മുന്നിൽ വന്നു തുടങ്ങും. അപ്പോഴൊന്നും അത് കണ്ടുവന്നു വരില്ല. എപ്പോഴെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ സങ്കല്പം തകിടം മറിഞ്ഞിരിക്കും. യാഥാർത്ഥ്യം വളരെ ലളിതമാണ്, സരളമാണ്. സ്വയം മനസ്സിലാക്കുക എന്നതു തന്നെയാണ് പ്രധാനം. ഒരു പാട്ട് കേൾക്കാം.

എഴുത്ത് എന്നതേ സത്യം പറഞ്ഞാൽ ഒരു പരകായ പ്രവേശമാണ്. കഥയിലായാലും നോവലിലായാലും കവിതയിലാണെങ്കിൽ പോലും കഥാപാത്രമായി എഴുത്തുകാരന്റെ മനോനില മാറിയേ തീരൂ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാക്കണ്ണു കണ്ണുനീർ തടാകമായി എന്നെഴുതുമ്പോൾ വൈലോപ്പിള്ളി ആ കുട്ടിയായി മാറിയിട്ടുണ്ടാവും. ഭീമന്റെ ആത്മസംഘർഷങ്ങൾ ഉൾക്കൊള്ളാതെ എങ്ങനെ രണ്ടാമൂഴം എഴുതാനാകും? നല്ല എഴുത്ത് ആത്മവിസ്മൃതിയിലേക്കും പരകായ പ്രവേശത്തിലേക്കുമുള്ള പ്രവേശന പരിചയം നൽകുന്നു. പരീക്കുട്ടിയായും പളനിയായും സേതുവായും സുധീർ കുമാർ ശർമ്മയായും അൽഫോൻസ് അച്ഛനായും മജീദായും എഴുത്തുകാർ പകർനാട്ടങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. വായനയുടെ വലിയ വട്ടത്തിൽ നമ്മളും അതിൻ്റെ ഭാഗമാകുന്നു. സുഖദമി രാത്രിയിൽ കഥകളിലൂടെയും നോവലുകളിലൂടെയും അങ്ങനെ സഞ്ചരിക്കാനാകുന്നത്, കവിതകളിലൂടെ അങ്ങനെ സഞ്ചരിക്കാനാകുന്നത് ഈ എഴുത്തുകാർ പരകായ പ്രവേശം നടത്തിയിട്ടല്ലേ. അവർക്ക് വേണ്ടി ഒരു പാട്ട്.

ഇംഗ്ലീഷിൽ ഒരു നല്ല പ്രയോഗമുണ്ട്, ബ്ലിസ് ഓഫ് ബീയിങ്. ഇപ്പോൾ അതിന് ഡീക്ലട്ടറിംഗ് എന്നും പറയുന്നുണ്ട്. രണ്ടും ഫലത്തിൽ ഒന്നു തന്നെയാണ്, ഭാണ്ഡമിറക്കൽ എന്ന് പറയും. താത്വികാർത്ഥത്തിൽ എഴുത്തച്ഛൻ ഇത് പണ്ടേ പറഞ്ഞതാണ്. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹമെന്ന ആമ്രേഡിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ഠിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴിൽ കൃമികളായി പോകിലാം. നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ഓ, മഹാകവിയുടെ പ്രായോഗിക തത്വശാസ്ത്രം. ഞാൻ രാജാവാണ്, മന്ത്രിയാണ്, കളക്ടറാണ് എന്ന് തുടങ്ങിയ ഓരോന്നും പൊക്കണത്തിൽ നിന്ന് താഴെ ഇറക്കി വയ്ക്കുക എന്ന വിദ്യ. ഭാരങ്ങൾ ഓരോന്നോരോന്നായി കൈയൊഴിയാം. ശേഷിക്കുന്ന ഞാൻ എന്ന ഒന്നുണ്ട്, അത് കളങ്കമില്ലാത്ത ഞാനാണ്. ഈ അവസ്ഥയാണ് ബ്ലിസ് ഓഫ് ബീയിങ്. അതിനുള്ള മാർഗമാണ് ഡീക്ലട്ടറിങ്, ഓരോന്നായി ഉപേക്ഷിക്കൽ. ഒരു പാട്ട് കേൾക്കാം.

ഈ ബ്ലിസ് ഓഫ് ബീയിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആർക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണിത്, ഭാണ്ഡമൊഴിക്കൽ. പാട്ടിന് മുമ്പ് എന്തോ അത് പറഞ്ഞു തീർന്നില്ല എന്നൊരു തോന്നൽ, അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഭാണ്ഡമൊഴിക്കൽ, മനസ്സിൽ നിന്ന് ഭാരമിറക്കൽ, ആർത്തി ഇല്ലാതാക്കൽ, ജീവിതത്തെ സ്നേഹിക്കൽ, ഉയിരിനെ അറിയൽ, അതെല്ലാം ചേരുമ്പോൾ മനുഷ്യന് ലഭിക്കുന്ന മാനസികാവസ്ഥയാണ് ബ്ലിസ് ഓഫ് ബീയിങ്. ക്ലേശകരമായൊരു നീണ്ട യാത്ര കഴിഞ്ഞ് നാട്ടിലെ പുഴയോരത്ത് നീർച്ചാലിനരികിൽ തിരിച്ചെത്തി വിയർത്തൊഴുകി ഒട്ടിയ എല്ലാ ഉടുപുടവയും അഴിച്ചു മാറ്റി സ്വതന്ത്രമായി ഒന്ന് മൂരി നിവർന്ന് ശുദ്ധവായു വേണ്ടുവോളം ശ്വസിച്ച് നീർച്ചാലിലേക്ക് പതുക്കെ ഇറങ്ങി ആണ്ടിറങ്ങി പതുക്കെ പൊങ്ങി രണ്ടാമതൊന്ന് മുങ്ങാൻ മുതിരുമ്പോഴുള്ള ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ, അതിൻ്റെ അനേക കോടി ഇരട്ടി സുഖമാണ് ബ്ലിസ് ഓഫ് ബീയിങ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതിന് ഭാണ്ഡത്തിൽ നിന്ന് ഞാനതാണ്, ഞാനിതാണ് എന്നുള്ള ഓരോരോ ഭാരങ്ങളായി ഇറക്കി വയ്ക്കാം. ഒരു പാട്ട് കേൾക്കാം.

മുട്ടയാണോ ആദ്യമുണ്ടായത്, കോഴിയാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യം കുസൃതിയായും അല്ലാതെയും പലരും ചോദിക്കാറുണ്ട്. കുസൃതിക്കാണെങ്കിൽ നമുക്ക് പല ഉത്തരങ്ങളും പറയാം. എന്നാൽ അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം മുട്ടയാണെന്ന് തന്നെയാണ്. അപ്പോൾ ചോദിക്കുന്നത് കോഴിയുണ്ടെങ്കിലല്ലേ മുട്ടയുണ്ടാകൂ എന്നാണ്. അതിന് വ്യക്തമായി മറുപടി തന്ന ആളാണ് ചാൾസ് ഡാർവിൻ. പരിണാമ സിദ്ധാന്തത്തിൽ ഡാർവിൻ പറയുന്ന കാര്യങ്ങളിലൂടെ നന്നായി സഞ്ചരിച്ചാൽ വ്യക്തമാകും മുട്ടയാണ് ആദ്യമുണ്ടായത്. ഒരു പാട്ട് കേൾക്കാം.

നമ്മൾ പലപ്പോഴും അസഹ്യതയോടെ വിചാരിക്കുന്നതും പറയുന്നതുമായ ഒരു കാര്യമാണ് എനിക്കല്പം സ്വൈരം തരൂ എന്നത്. മറ്റുള്ളവർ സ്വൈരക്കേടുണ്ടാക്കുന്നു എന്നാണ് അതിനർത്ഥം. സത്യത്തിൽ അങ്ങനെ ആർക്കും സ്വൈരക്കേടുണ്ടാക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. സ്വൈരക്കേടുണ്ടാക്കുന്നത് അവരവർ തന്നെയാണ്. ചിന്തകൾ നമ്മളെ അസ്വസ്ഥരാക്കും, വികാരങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കും, വിചാരിക്കുന്ന കാര്യങ്ങൾ അതേപടി നടന്നില്ലെങ്കിൽ അതും അസ്വസ്ഥതയുണ്ടാക്കും. എന്നിട്ട് പഴി പറയുന്നത് മറ്റുള്ളവരെയാണ്. നമ്മളുടെ മനസ്സ് അസ്വസ്ഥമായാൽ ഒപ്പമുള്ളവർ മിണ്ടാതെ ഇരിക്കണം എന്ന് ചടിക്കുന്നത് ശരിയാണോ? നമ്മുടെ സ്വൈരക്കേടിന് അവരെന്തു പിഴച്ചു? എന്നിട്ട് നമ്മൾ പറയുന്നു, എനിക്കല്പം സ്വൈരം തരൂ എന്ന്. സ്വൈരക്കേട് നമ്മുടെ ഉള്ളിലാണ് ഉണ്ടായത്. അതിനവർ വഴി കേൾക്കേണ്ട കാര്യമില്ല. അതിനവർ ഉത്തരവാദികളുമല്ല.

സുഖതമേ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സമയമേറെയായി ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ ഉണരണ്ടേ? ഉന്മേഷത്തോടെ ഉണർന്നാലേ എല്ലാ ദിവസവും പറയുന്നത് പോലെ സർഗാത്മകമായും ക്രിയാത്മകമായും ഒരു പകലിനെ നമുക്ക് നോക്കിക്കാണാനാകൂ. അതുകൊണ്ട് ഈ രാത്രി ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ഒപ്പമുണ്ടായിരുന്നത് മധുജ. നന്ദി, നമസ്കാരം.